റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 16, ക്രിസ്തുവർഷം 2026 ജൂൺ 30 ചൊവ്വാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: ഫിൻലൻഡിലുള്ള റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് പ്രസിദ്ധമാണ്. എന്നാൽ അതിനേക്കാൾ പ്രസിദ്ധമാണ് അവിടെയുള്ള ഒരു സംഗീതോപകരണം. അത് മറ്റൊന്നുമല്ല, ഒരു വയലിൻ. അതറിയപ്പെടുന്നത് സ്ട്രാദിവേരിയസ് എന്നാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗീതോപകരണമാണ് അത്. ഇറ്റാലിയൻ വയലിൻ നിർമ്മാതാവായ അന്റോണിയോ സ്ട്രാദിവേരിയസ് എന്ന ആളാണ് അത് നിർമ്മിച്ചത്. 80-ൽ പകരം പ്രത്യേക തടിക്കഷ്ണങ്ങൾ ചേർത്ത് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വയലിൻ. അതാണ് അതിന്റെ പ്രത്യേകത. അതിൻ്റെ പുറത്ത് 30 വിവിധ തരം വാർണിഷുകൾ പുരട്ടി പോളിഷ് ചെയ്തിരിക്കുന്നു. കാണാനുള്ള ഭംഗി മാത്രമല്ല, അതിലുപരിയായി അതിൻ്റെ നാദമാധുരി അതുല്യമാണ്. അത്രത്തോളം മധുരമായ ഒരു വയലിൻ ലോകത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ 1981 കൃത്യമായി പറഞ്ഞാൽ, ഒരു ബ്രിട്ടീഷ് സംഗീതജ്ഞനായ പീറ്റർ ക്രോപ്പർ എന്ന പേരുള്ള ആളിനെ റോയൽ അക്കാഡമി ആദരിക്കുവാനായി ക്ഷണിച്ചു. ആ അവസരത്തിൽ ഈ അപൂർവമായ വയലിൻ വായിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഈ വയലിനുമായി സ്റ്റേജിലേക്ക് പോകവേ ഒരു ദുരന്തമുണ്ടായി. അതിതായിരുന്നു, അദ്ദേഹം നടന്നു പോകവേ കാൽ തട്ടി വീണു. വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വയലിൻ ഒരുപാട് കഷണങ്ങളായി പൊട്ടിച്ചെതിരിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി. കാരണം ലോകം വളരെ വിലപ്പെട്ടതായി കരുതിയിരുന്ന ഒരു സംഗീതോപകരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പീറ്റർ ക്രോപ്പർ ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. അങ്ങനെ അമൂല്യമായ ഒരു സംഗീതോപകരണം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കവേ, മറ്റൊരു കരകൗശല വിദഗ്ധൻ, അയാളുടെ പേര് ചാൾസ് ബെയർ എന്നായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ ഈ വയലിൻ ഒന്നുകൂടി ഒട്ടിച്ചു ചേർക്കാമോ എന്ന്. അയാൾക്ക് അതിനുള്ള അനുമതി ലഭിച്ചു. അങ്ങനെ ചാൾസ് ബെയർ വളരെ സൂക്ഷ്മമായി ആഴ്ചകളും മാസങ്ങളോടും ഇരുന്ന് ഈ കഷണങ്ങൾ തുന്നിച്ചേർത്തു. അതിനുശേഷം പഴയതുപോലെ അദ്ദേഹം അതിൻ്റെ പുറത്ത് വാർണിഷുകൾ പുരട്ടി. എന്നാൽ സുപ്രധാനമായൊരു നിമിഷം വന്നു. ഈ വയലിൻ ഇനിയും വായിക്കുമ്പോൾ പഴയ നാദമാധുരി ഉണ്ടാവുമോ എന്ന് അവർ പീറ്റർ ക്രോപ്പറിനെ തന്നെ മടക്കി വിളിച്ചു ഇത് വായിക്കുവാനായിട്ട്. അന്ന് വലിയൊരു ജനാവലി അവിടെ തടിച്ചുകൂടിയിരുന്നു. പീറ്റർ ക്രോപ്പർ ആ വയലിൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. പഴയ വയലിനുണ്ടായിരുന്ന മാധുര്യത്തേക്കാൾ അല്പമെങ്കിലും മെച്ചമായ മാധുര്യമാണ് ഇപ്പോഴെന്ന് തോന്നിയത്. അത്രത്തോളം മധുരമായിട്ട് എല്ലാവർക്കും തോന്നി. ഇത് ഒരു സംഭവം ആണ്, ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത്, നമ്മുടെ ജീവിതത്തിലെ ചലനം നിന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വഴിമുട്ടി എന്ന് തോന്നും. ചിലപ്പോൾ അപ്പോഴാണ് മരണത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്. നമ്മൾ അന്നേരം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ പൊട്ടിത്തകർന്നു പോയ ജീവിതം അവസാനിക്കുന്നില്ല എന്നാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ബന്ധുവിനുണ്ടാകുന്ന ഒരു മരണം, ജീവിതത്തിലെ ഒരു പരാജയം, ഒരു നഷ്ടം, ഒരു കടബാധ്യത എന്നിങ്ങനെ എത്രയേറെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നത്. ഇവിടെ ഏറെ പ്രസക്തം, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ചാൾസ് ബെയർ എന്ന് പറയുന്ന ആ കരകൗശല വിദഗ്ധനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ആ വയലിൻ പൊട്ടിത്തകർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ദുഃഖമായിരുന്നു. പക്ഷേ അതിനപ്പുറം അവരൊന്നും ചെയ്യാൻ തുനിഞ്ഞില്ല. ആ ഉണ്ടായ ദുരന്തം തിരുത്തുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് അവരാരും ചിന്തിച്ചില്ല. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു, ഈ വയലിൻ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ സാധിക്കുമെന്ന്. അത് വിജയിക്കുകയും ചെയ്തു. നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ചുറ്റും ആളുകൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നോക്കി നിൽക്കാതെ, വെറും സഹതാപം കാണിച്ച് മാറി നിൽക്കാതെ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെട്ട് അവരുടെ പൊട്ടിച്ചിതറിയ ജീവിതങ്ങൾ ഒട്ടിച്ചു ചേർക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടാൻ കഴിയും. അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള മനസ്സ് വേണം. അതിനുള്ള ധൈര്യവും മനസ്സും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്നൊക്കെ നമുക്ക് അതിനുള്ള ശക്തിയും വിഭവങ്ങളും ഉണ്ടായെന്നിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ വെറും കാഴ്ചക്കാരായി പോകാതെ വെറും സഹതപിക്കുന്നവരായി മാത്രം മാറാതെ അവരുടെ ജീവിതത്തെ വിളക്കിച്ചേർക്കാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം.

0: 出して終わり。നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗ്ഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൌജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10,00,000 സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15,00,000 ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി RoG M John ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി M ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലജക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തിയും തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2 പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29 മിനിറ്റിൽ കൈഷിയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56 മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 19,80,000 കുട്ടികളിൽ 18,83,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. റേഡിയോ ബെൻസിഗർ.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർ ഭരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ക്ലി സ്പോർട്സ് റൌണ്ടപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. പുരുഷന്മാർ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സ്വഭാവ ഗുണങ്ങളല്ലേ പറയാം. ആത്മവിശ്വാസമുള്ള സ്ത്രീകളെ പുരുഷന്മാർ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിനൊരു കാരണമുണ്ട്. ആത്മവിശ്വാസം അവരുടെ സൗന്ദര്യവും ശക്തിയും എടുത്തു കാണിക്കും എന്നതുകൂടിയാണ്. സ്ത്രീകളിൽ ചിലർക്ക് തമാശ പറയാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ പുരുഷന്മാർ ഏറെ ഇഷ്ടപ്പെടും. ഇത്തരം കഴിവുള്ളവരുമായി കഴിയുന്ന സമയം ഏറെ സന്തോഷവും അവർക്ക് ലഭിക്കും. പുരുഷന്മാരെക്കാൾ ദയയും കാരുണ്യവും സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇങ്ങനെ ദയയും കാരുണ്യവും പ്രകടിപ്പിക്കുന്ന സ്ത്രീകളിലെ അവരിലെ സൗന്ദര്യത്തെക്കാൾ ഉപരി പുരുഷൻ ഇഷ്ടപ്പെടും. സ്ത്രീയുടെ സൗന്ദര്യമാണ് പുരുഷനെ ലഹരി എന്ന് പറയുന്നെങ്കിലും നല്ല ബുദ്ധിശക്തിയുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. അവന് അറിയാതെ അവരോട് ബഹുമാനവും ഉണ്ടായിപ്പോയെന്ന് വരാം. സ്വന്തം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ള സ്ത്രീകളോട് അറിയാതെ അവന് താല്പര്യവും കൂടുതലാകും. സ്ത്രീകളെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ അവരോട് ഇടപെടുന്നതിൽ നല്ല പെരുമാറ്റം ഉണ്ടാക്കാൻ കഴിയും. അത് സംബന്ധിച്ച് ചില വസ്തുതകൾ കൂടി പറയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം അവൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് അകന്നിരിക്കുമ്പോഴാണ്. ഇത് പുരുഷന്മാർ തിരിച്ചറിയണം. പുരുഷന്മാരെക്കാൾ കാര്യങ്ങൾ ഓർത്തുവെക്കാൻ സ്ത്രീകൾ മിടുക്കരുമാണ്. അത് വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും അവളെ വേദനിപ്പിച്ച കാര്യം ചെയ്ത ശേഷം അത് മറക്കണമെന്ന് പറഞ്ഞാൽ അത് അവളെ കൊണ്ടാകില്ല. ആ കാര്യം പുരുഷന്മാർ മറക്കരുത്. അതീവ രഹസ്യമായി പെരുമാറാനും അവൾക്ക് കഴിയും. മിക്കപ്പോഴും അവൾക്ക് വിഷമം നേരിടാം. കരയണമെന്നും അവൾക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ കരയുന്നത് എവിടെ വെച്ചായിരിക്കും? പലരും പറയുന്നത് ഞാൻ ബാത്റൂമിൽ ചെന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ രഹസ്യമായ മറ്റൊരു സ്ഥലത്ത് പോയി അവൾ കരഞ്ഞെന്ന് വരാം. ഇനി അവൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ? അവരുടെ മുന്നിൽ വിഷമങ്ങളുടെ പാണ്ടക്കെട്ട് അഴിച്ചെന്നും വരാം. ഇനി ഒന്നുകൂടി പറയട്ടെ, അവൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവൾക്ക് ആവശ്യപ്പെടുന്നത് നൽകാൻ സന്നദ്ധരായിരിക്കണം. അങ്ങനെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കഴിവുകളും സ്ത്രീകൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത അനുഭൂതി കിട്ടും. തിരിച്ച് നല്ല സ്നേഹവും ലഭിക്കും. അത് പങ്കാളിയാകട്ടെ, ഭാര്യയാകട്ടെ, മറ്റാരുമാകട്ടെ, ഈ കാര്യം മറക്കാതെ അവരോട് ഇടപെടുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ

0: ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനുകൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ രണ്ടാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ജൂൺ 30 ഇന്ന് ലോക ചിന്നഗ്രഹ ദിനം. ബഹിരാകാശത്തെ ഈ നിശബ്ദ സഞ്ചാരിയെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ദിവസം ഒരവസരം നൽകുന്നു. സൗരയുധത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ സമയ പേടകങ്ങൾ പലപ്പോഴും ഭൂമിക്ക് ഭീഷണിയാകുന്നുമുണ്ട്. ചിന്നഗ്രഹങ്ങളെയും കുള്ളൻ ഗ്രഹങ്ങളെയും ഉൽക്കകളെയും കുറിച്ചുള്ള നമ്മുടെ അറിവും അവയെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനുമുള്ള സാങ്കേതിക വിദ്യകളും ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ചിന്നഗ്രഹങ്ങൾ ചെറിയവനല്ല. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. സൂര്യനെ ചുറ്റുന്ന പാറയും ലോഹങ്ങളും ചേർന്ന ചെറിയ ആകാശഗോളങ്ങളാണ് ചിന്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ്, എന്നാൽ ഉൽക്കകളേക്കാൾ വലുതുമാണ്. പ്രധാനമായും ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിന്നഗ്രഹ വലയത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. സൗരയൂഥം രൂപപ്പെട്ട കാലത്തെ അവശിഷ്ടങ്ങളിൽ എന്ന് ഇവയെ കരുതപ്പെടുന്നു. അതായത് സൗരയൂഥം രൂപപ്പെടുമ്പോൾ ഉണ്ടായ ഗ്രഹങ്ങളുണ്ടല്ലോ, ആ ഗ്രഹങ്ങൾ ഉണ്ടായ ശേഷം ബാക്കി വന്ന അവശിഷ്ടങ്ങളാണ് ഈ ചിന്നഗ്രഹങ്ങളായി മാറിയതെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹങ്ങൾ രൂപം കൊണ്ടപ്പോൾ ഒരുമിച്ച് ചേരാതെ പോയ പാറക്കഷ്ണങ്ങളുമാവാം ഇവയെന്നും ശാസ്ത്രം പറയുന്നു. ചിന്നഗ്രഹങ്ങളേക്കാൾ വലുതും എന്നാൽ പൂർണ്ണഗ്രഹങ്ങളുടെ നിർവചനം പാലിക്കാത്തതുമായ ആകാശഗോളങ്ങളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടാൻ ഒരു ആകാശഗോളത്തിന് 3 മാനദണ്ഡങ്ങൾ പാലിക്കണം. അതിൽ 1, അവ സൂര്യനെ ചുറ്റണം. 2 സ്വന്തം ഗുരുത്വാകർഷണത്താൽ ഗോളാകൃതി ഉള്ളതായിരിക്കണം. 3 പറയുന്നത് അതിന് സ്വന്തമായി തന്നെ ഒരു ഭ്രമണപഥം ഉണ്ടായിരിക്കണം. കുള്ളൻ ഗ്രഹങ്ങൾക്ക് ആദ്യത്തെ 2 മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയുമെങ്കിലും 3 മാനദണ്ഡം പാലിക്കാൻ കഴിയില്ല. പ്ലൂട്ടോ, സീറസ്, ഇറിസ് തുടങ്ങിയ കുള്ളൻ ഗ്രഹങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. സീറസ് ചിന്നഗ്രഹ വലയത്തിൽ കാണപ്പെടുന്ന ഏക കുള്ളൻ ഗ്രഹം കൂടിയാണ്. ചെറിയ പാറക്കഷ്ണങ്ങളാണ് ഉൽക്കാവസ്തുക്കൾ എന്നറിയപ്പെടുന്നത്. ഇവ ചിന്നഗ്രഹങ്ങളേക്കാൾ വളരെ ചെറുതാണ്. ഈ ഉൽക്കാവസ്തുക്കൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വായുവുമായി ഉരസി ചൂടാകുകയും പ്രകാശിക്കുകയും ചെയ്യും. ഈ പ്രകാശിക്കുന്ന പ്രതിഭാസത്തെയാണ് ഉൽക്ക അല്ലെങ്കിൽ ഉൽക്ക മീൻ എന്നൊക്കെ നാം പറയുന്നത്. സാധാരണയായി ഇവയെ കൊള്ളിമീൻ എന്നും പറയാറുണ്ട്. മിക്ക ഉൽക്കകളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി നശിച്ചു പോകും. എന്നാൽ ചില വലിയ ഉൽക്കാവസ്തുക്കൾ പൂർണ്ണമായി കത്തി നശിക്കാതെ ഭൂമിയിൽ പതിക്കാറുമുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കാവസ്തുക്കളെ ഉൽക്കാശിലകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉൽക്കാശിലകൾ ഭൂമിയിൽ പതിക്കുമ്പോൾ വലിയ ഗർത്തങ്ങൾ തന്നെ രൂപപ്പെടാറുണ്ട്. ഈ ഭൂമിയിലെ പല ഭാഗങ്ങളിലും ഇത്തരം ഉൽക്കാഗൃത്തങ്ങൾ ഉണ്ട്. ഇനി വാൽനക്ഷത്രങ്ങളും ചിന്നഗ്രഹങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ചിന്നഗ്രഹങ്ങളെ പോലെ ബഹിരാകാശത്തെ സഞ്ചാരികൾ തന്നെയാണ് വാൽനക്ഷത്രങ്ങളും. എന്നാൽ ഇവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വാൽനക്ഷത്രങ്ങൾ പ്രധാനമായും മഞ്ഞും പാറക്കല്ലുകളും പൊടിപടലങ്ങളും ചേർന്നതാണ്. ഇവ സൂര്യനോട് അടുക്കുമ്പോൾ മഞ്ഞ് ബാഷ്പീകരിച്ച് ഒരു മനോഹരമായ വാൽ രൂപപ്പെടുന്നു. ചിന്നഗ്രഹങ്ങൾക്ക് സാധാരണയായി വാൽ ഉണ്ടാകാറില്ല. അവ പാറയും ലോഹങ്ങളും ചേർന്ന കൂടുതൽ സാന്ദ്രതയുള്ള വസ്തുക്കളാണ്. എന്നാൽ വാൽ നക്ഷത്രങ്ങൾ സൗരയുധത്തിന്റെ അതിരിലുള്ള ഊട്ട് മേഖലയിൽ നിന്നോ കൈപ്പർ വലയത്തിൽ നിന്നോ ആണ് വരുന്നത്. എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ പ്രധാനമായും ചൊവ്വ വ്യാഴൻ വലയത്തിൽ നിന്നാണ് വരുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുമാണ്. ഇനി ഭൂമിക്ക് ഭീഷണിയാകുന്ന ചിഹ്നഗ്രഹങ്ങളുണ്ടോ? നമ്മുടെ സൗരയൂഥത്തിൽ കോടിക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളുണ്ട്. ഇവയിൽ ചിലത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ അതിന് സമീപത്തുകൂടി കടന്നു പോകാൻ സാധ്യത ഉള്ളവയുമാണ്. ഇവയെ ഭീഷണി ഉണ്ടാക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. താരതമ്യേന വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നതിന് സംശയവുമില്ല. വെന്നു എന്ന ചിഹ്നഗ്രഹം ഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ശേഖരിക്കാനുമായി നാസയുടെ സിറസ് റെക്സ് എന്ന ദൗത്യം വെന്നുവിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വെന്നുവിലെ സാമ്പിളുകൾ ഭൂമിയിലെ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും സൗരയൂഥത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ചും നിർണായക വിവരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദൗത്യം 2020 വെന്നുവിൽ ഇറങ്ങി സാമ്പിളുകൾ ശേഖരിക്കുകയും 2023 സെപ്റ്റംബറിൽ അവ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ ദൗത്യം വലിയൊരു ശാസ്ത്ര നേട്ടമായിരുന്നു. ഭൂമിയിൽ നിന്നും 8 കോടി കിലോമീറ്റർ അകലെയുള്ള വെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും വാരിയെടുത്ത് ഓസിറസ് ദൗത്യ പേടകം അമേരിക്കയിലെ യൂട്ട മരുഭൂമിയിലാണ് ഇറങ്ങിയത്. 2016 ഇത് വിക്ഷേപിച്ചത്. 2020 ചിഹ്നഗ്രഹത്തിന്റെ അരികിലെത്തി അവിടെ ലാൻഡ് ചെയ്യാതെ തന്നെ ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും വാരിയെടുത്ത് കൂടെയുള്ള കാപ്സൂൾ പേടകത്തിൽ നിറച്ച് ഭൂമിയിലേക്ക് തിരിച്ചു. ഭൂമിയിൽ എത്തുന്നതിന് ഒരു നിശ്ചിത അകലത്തിൽ വെച്ച് കാപ്സൂൾ പേടകം മാതൃപേടകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. കടുത്ത ഘർഷണം മൂലം ഒരു തീഗോളം പോലെയാണ് പേടകം ഭൂമിയിലേക്ക് എത്തിയത്. 2760 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില താങ്ങാനുള്ള ശേഷി പേടകത്തിന്റെ പുറം പാളിക്കുണ്ടായിരുന്നു. ആകെ 7 വർഷമെടുത്തു ഈ ദൗത്യത്തിന്. ഈ സമയം വേർപെട്ട ഓസിറസ് പേടകം ഭൂമിയിൽ ഇറങ്ങാതെ തന്നെ തിരിച്ചുപോയി അടുത്ത ചിഹ്നഗ്രഹം അന്വേഷിച്ചു. ചിഹ്നഗ്രഹ പഠനത്തിലെ വലിയൊരു ശാസ്ത്ര മുന്നേറ്റമായിരുന്നു ഈ സംഭവം. 2004 കണ്ടെത്തിയ അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹം തുടക്കത്തിൽ ഭൂമിക്ക് വലിയ ഭീഷണിയാണെന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീട് നടത്തിയ പഠനങ്ങളിൽ അടുത്ത 100 വർഷത്തേക്ക് ഇത് ഭൂമിയിൽ പതിക്കാൻ സാധ്യത ഇല്ലെന്ന് നാസ സ്ഥിരീകരിച്ചു. 2029 ഏപ്രിൽ 13 ഇത് ഭൂമിക്ക് വളരെ അടുത്തുകൂടി കടന്നു പോകുമെന്ന് കരുതുന്നു. ഇത് ശാസ്ത്രജ്ഞർക്ക് കൂടുതൽ പഠനങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നിരവധി പഠനങ്ങളാണ് നാസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയായാൽ നാം എന്തു ചെയ്യും? അതിനെ എങ്ങനെ തടയും? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നാസയുടെ ഡാർട്ട് മിഷൻ, അതായത് കൈനറ്റിക് ഇമ്പാക്ടർ എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി നാസ പരീക്ഷിച്ചത്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം 2026 സെപ്റ്റംബറിൽ ഡാർട്ട് പേടകം മോർഫിസി എന്ന ചിഹ്നഗ്രഹവുമായി മണിക്കൂറിൽ 22,530 കിലോമീറ്റർ വേഗതയിൽ കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയിലൂടെ ഡിഫോർമസിന്റെ സഞ്ചാരപഥത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ ഈ ഡാർട്ട് മിഷന് കഴിഞ്ഞു. ഈ വിജയം ഭാവിയിൽ ഭൂമിക്ക് നേരെ ഏതെങ്കിലും ചിഹ്നഗ്രഹം അപകടകരമായ രീതിയിൽ വരികയാണെങ്കിൽ അതിനെ വഴിതിരിച്ചുവിടാനുള്ള സാധ്യത ഉണ്ടെന്ന് നാസ തെളിയിച്ചു. ഇത് ഭൂമിയുടെ ചിഹ്നഗ്രഹ പ്രതിരോധ ശേഷിക്ക് പുതിയ മാനം നൽകുകയും ചെയ്തു. ഭൂമിയെ സമീപിക്കുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും നിരീക്ഷിക്കുന്നതിനായി നാസയുടെ ഗ്രഹപ്രതിരോധ കോർഡിനേഷൻ ഓഫീസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ഈ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കൂട്ടിയിടികൾ മുൻകൂട്ടി കണ്ടെത്താനും ആവശ്യമെങ്കിൽ പ്രതിരോധിക്കാനുമുള്ള വഴികൾ കണ്ടെത്താനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ അടുത്ത 100 വർഷത്തിനുള്ളിൽ ഭൂമിക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു ചിഹ്നഗ്രഹവും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അത് ശാസ്ത്രലോകത്തിന് വലിയൊരു ആശ്വാസകരവുമാണ്. 1908 ജൂൺ 30 സൈബീരിയയിലെ മങ്കസ്കയിൽ ഒരു ചെറിയ ചിഹ്നഗ്രഹം അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂൺ 30 ചിഹ്നഗ്രഹ ദിനമായി ആചരിക്കുന്നത്. ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ ഭീഷണിയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക, അവയെ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ചിഹ്ന ഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിവയെല്ലാം നമ്മുടെ സൗരയൂഥത്തിന്റെ ഭാഗമാണ്. ഇവ കേവല ആകാശ പാറകഷ്ണങ്ങൾ മാത്രമല്ല, സൗരയൂഥത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ കൂടിയാണ്. അവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെയും ഭൂമിയുടെയും, അതായത് നമ്മുടെ ഭൂമിയുടെയും ഉത്ഭവത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. അതോടൊപ്പം ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ബഹിരാകാശ ഭീഷണികളെ നേരിടാൻ നമ്മെ സജ്ജരാക്കുകയും ചെയ്യും. ജൂൺ 30 ഇന്ന് ചിഹ്നഗ്രഹ ദിനമാണ്. ഭൂമിയിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ചിഹ്നഗ്രഹ ഭീഷണിയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാസ അതിൽ വളരെ വിജയിച്ചിട്ടുമുണ്ട്. ഈ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ചത്. അറിവിൻ്റെ പുതിയൊരു അധ്യായവുമായി ഇനി അടുത്ത ദിവസം. ഞാൻ വലിയശാല രാജു.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-6240-12.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. സ്വന്തമാക്കുന്നതിനേക്കാൾ നല്ലത് സ്വതന്ത്രമാക്കുന്നതല്ലേ? എന്തെങ്കിലും മനോഹരമായതോ വിലപിടിപ്പുള്ളതായോ തോന്നുന്ന കാര്യം സ്വന്തമാക്കണമെന്ന ചിന്ത മിക്കവർക്കും ഉണ്ടാകും. താൻ ഇഷ്ടപ്പെടുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന ചിന്ത പലരുടെയും അന്ത്യത്തിന് വരെ വഴിവെക്കും. പണ്ട് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനായി പോയ രാജാക്കന്മാർ യുദ്ധത്തിൽ അകാല മൃത്യു വരിച്ചിട്ടുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിയാതെ പലരും ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട്. പ്രണയിക്കുമ്പോൾ എനിക്കായി ജനിച്ചവൾ എന്നെല്ലാം തോന്നും. ഒന്നും ആരുടെയും ആഗ്രഹ പൂർത്തീകരണത്തിനായി ജന്മമെടുക്കുന്നതല്ല. ഓരോന്നിനും ഓരോരുത്തർക്കും അതിൻ്റെതായ വ്യത്യസ്തതയും ആത്മാവുമുണ്ടാകും. ആവശ്യകത കണ്ട് ആരെങ്കിലും ആകർഷിക്കപ്പെടുകയോ ആരാധിക്കപ്പെടുകയോ ചെയ്തു എന്ന് കരുതി അതിനവർക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. പൂവ് ആർക്കു വേണ്ടിയും അല്ല പൂക്കുന്നത്. അതുപോലെ നദി ഒഴുകുന്നതോ ആർക്കെങ്കിലും വേണ്ടിയാണോ? അതുമല്ല. രണ്ടിനും അതിൻ്റെതായ ഒരു യാത്രയുണ്ട്. അവർ ആ യാത്രയിലാണ്. വിരിയുന്ന പൂക്കൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാലോ ഇതളുകൾ ചിതറിപ്പോവും. അതിൻ്റെ മനോഹാരിത തന്നെ നഷ്ടപ്പെടും. തനിക്ക് ആകർഷണം തോന്നുന്ന എന്തിനേയും ബഹുമാനിക്കുകയാണ് വേണ്ടിയിരിക്കുന്നത്. ഇനി ആരോടെങ്കിലും ഇഷ്ടം തോന്നി അവരോട് ഇഷ്ടം പ്രകടിപ്പിക്കണം. അതിനുള്ള വഴി അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നതാണ്. സ്വന്തമാക്കണമെന്ന ആഗ്രഹത്താൽ അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ പിന്നിൽ എന്താണ്? തന്റെ ഇഷ്ടങ്ങളിലേക്ക് അവരെ വലിച്ചടിപ്പിക്കണമെന്നുള്ളതല്ലേ? അത് ശരിക്കും സാർത്ഥതയല്ലേ? അവരെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെയും വിലമനിക്കാനുള്ള സന്മനസ്സുണ്ടാകണ്ടേ? ഇത്തരം ചെറിയ അറിവുകൾ മനസ്സിൽ സൂക്ഷിക്കണ്ടേ? ഒന്ന് ചിന്തിക്കൂ, ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. എല്ലാം ശുഭമാകും. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ചാത്തിനാകുളം MSM ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 വർഷത്തേക്കുള്ള DLED ക്ലാസുകൾ ജൂലൈ 2 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-95710. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൺ എയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ഏതാനും സീറ്റുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-84543. ഈ വർഷം February 22-23 നടന്ന കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ അസൽ രേഖകളുടെ പരിശോധന ഇന്ന് മുതൽ July 12 വരെ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടത്തും. കൊല്ലം പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ July 8 ബുധനാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സാംസ്കാരിക ചിത്രരചനയും കാരിക്കേശർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കോയിലോൺ ആർട്സ് ഗ്യാലറിയിൽ രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ LP, UP, HS വിഭാഗം കുട്ടികൾക്കും പങ്കെടുക്കാം. HS വിഭാഗത്തിന് കെ രവീന്ദ്രനാഥൻ നായർ കാരിക്കേച്ചറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും അന്നേ ദിവസം വൈകുന്നേരം നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497-7800-29. വനിതാ ITIയിലെ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ITI പ്രവേശനത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ITIadmissions.kerala.gov.in എന്ന പോർട്ടൽ വഴിയും DET.kerala.gov.in എന്ന ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നുകൂടി. പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധി, ബോധിനഗർ, KYL എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 വൈകിട്ട് 5 വൈദ്യുതി മുടങ്ങും. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9447778925 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 6-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപം ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

ഭാവാത്മകവിത ഇതര കാവ്യരൂപങ്ങളെ അപേക്ഷിച്ച് ഹ്രസ്വമായിരിക്കുന്നു എന്ന് പറയുന്നത് സംഗീതാത്മകമായിരിക്കുന്നു എന്ന് പറയുന്നതിന് സമമാണ്. സംഗീതം ധന്യാത്മകമാണ്. മികച്ച കവിതകളെല്ലാം ധന്യാത്മകവുമാണ്. ഭാവഗീതത്തിൽ ഇതിൻ്റെ പ്രസക്തി കൂടുമെന്ന് മാത്രം. കൂടുതൽ പറയാതെ കുറച്ച് പറയുക എന്നത് തന്നെ ഹ്രസ്വത. അപ്പോൾ രൂപതലത്തിലുള്ള ഹ്രസ്വത കവിതയുടെ വികാരാവിഷ്കരണത്തെ ശക്തിപ്പെടുത്തലാണ്. രൂപഭദ്രത വളരെയധികം ആവശ്യപ്പെടുന്ന കവിതാരൂപമാണ് ഭാവാത്മക കവിത. അസ്ഥാനത്ത് പ്രയോഗിക്കപ്പെടുന്ന ഒരു പദം പോലും ഭാവാവിഷ്കാര സാധ്യതയെ ഇല്ലാതാക്കും. ഒരു നിമിഷത്തിൻ്റെ, ഒരു ഭാവത്തിൻ്റെ, ഒരു വികാരത്തിൻ്റെ ശക്തമായ ആവിഷ്കാരമാണ് ഭാവഗീതത്തിലൂടെ സാധിക്കുന്നത്. അതിന് അധിക സമയമെടുത്താൽ ഭാവസംക്രമണത്തെ പ്രതികൂലമായി ബാധിക്കും.

കവിതയിലെ സംഘർഷം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം. ഹ്രസ്വത ഭാവഗീതത്തിൻ്റെ ഒതുക്കത്തിന് കാരണമാകുന്നു. ഭാവഗീതത്തിൻ്റെ ദൈർഘ്യം സ്വാധിഷ്ഠാനമായ വികാരത്തെ ആശ്രയിച്ചിരിക്കും. ഒരു വികാരവും അത്ര ദീർഘമായിരിക്കുകയില്ല എന്ന പരമാർത്ഥം പ്രകൃതിയിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട്. രൂപപരമായ ചെറുപ്പം ഒരിക്കലും കവിതയുടെ ബാഹ്യാകാരം എന്ന നിലയിൽ മാത്രം കാണാൻ പാടില്ല. ഭാവഗീതത്തിൻ്റെ ഹ്രസ്വതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമഗ്രഭാവത്തിന് അനുസരിച്ചുള്ള രൂപം എന്നൊരു സങ്കല്പം കൂടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ബാഹ്യമായി ദീർഘമെന്ന് തോന്നുന്ന പലതും ഭാവസൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഹ്രസ്വമാണെന്ന് കാണാം. അതുപോലെ തന്നെ തിരിച്ചും.

കുമാരനാശാന്റെ വീണപൂവ് എന്ന കാവ്യം ദീർഘമാണെങ്കിലും ഭാവജനകമായ ഹ്രസ്വത ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാം. ഒരു ചിത്തവൃത്തിയുടെ രൂപത്തിന് ആധാരമായി തീരുന്ന ഘടകങ്ങളുടെ ഉൾക്കൊള്ളൽ, വികിരണം, സംയമനം എന്നിവയനുസരിച്ച് അവയുടെ ക്രിയാതലം വ്യത്യസ്തമാകും. രണ്ടുപേരെ കവിതയും മേഘസന്ദേശവും ഒരുപോലെ ഭാവാത്മക കവിതയുടെ വകുപ്പിൽപ്പെടുന്നത് രണ്ടും ഇച്ഛയുടെ സജീവത്വം രൂപാത്മകമാകുന്നതിനുള്ള പൂർണ്ണതലമാണെന്നതുകൊണ്ടാണ്. അത്രമാത്രം ചിന്തിച്ചാൽ മതി, ആ ഓർമ്മയുണ്ടെങ്കിൽ കവി കണ്ടെത്തുന്ന രൂപം അതിദീർഘമാവുകയില്ല എന്നുറപ്പിക്കാം. കവിയെ സംബന്ധിച്ചിടത്തോളം സംഗീതവും ആത്മനിഷ്ഠതയും ഹ്രസ്വതയും വൈകാരികതയും എല്ലാം സമൃദ്ധമായ ഭാവസംക്രമണത്തിനുള്ള ഉപാധികൾ മാത്രമാണ്. ഇവയിൽ ചിലത് ഏറിയെന്നും കുറഞ്ഞെന്നും വരാം. തങ്ങളുടെ ഹൃദയത്തിൽ തീവ്രമായി നിറഞ്ഞിരിക്കുന്ന വികാരം അതേ തീവ്രതയോടെ അനുവാചകരിൽ എത്തിക്കാൻ മാത്രമാണ് രചനാവേളയിൽ ഭാവഗീതകാരന്മാർ ലക്ഷ്യമിടുന്നത്. കവിയുടെ ഹൃദയത്തിൽ തുടങ്ങി സഹൃദയ മനസ്സിൽ പൂർണ്ണമാകുന്നതാണ് കവിതയെന്ന് അവർ ചിന്തിക്കുന്നു. എൻ്റെ നിറവിന് വേണ്ടത് എന്തെല്ലാമാണോ അതെല്ലാം അവർ ഉപയോഗിക്കുന്നു. അത്രമാത്രം.

ആവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 6-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബൻസികാർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-2-9-3-1-1-1-1. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റുപറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ അയക്കുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. ടെക്സ്റ്റ് ടൈം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0-1-3-1-1-1. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
5: നമസ്കാരം ഫിലോമിന മോൾ.
4: നമസ്കാരം.
5: ഉഷാ ശിവൻ
4: പറഞ്ഞോളൂ.
5: നമ്മളെ ഇന്ന് നമ്മുടെ ഹൃദയജ്വാലകം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മെഗദീൻ സാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ ആണ്. അപ്പം സാറിന് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു.
4: എന്താണ് സാറിന്റെ പേര്?
5: ആയിരാരോഗ്യ സൗഖ്യവും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇന്നലെ ഞാൻ മെസ്സേജ് ഇട്ടത് ഷൈനിമോളുടെ മോനെന്നാണ്. തെറ്റായിട്ടാണ് ഞാൻ ഇന്നലെ ഇട്ടത് കേട്ടോ മോളെ.
4: അപ്പൊ
5: ഇന്ന് മെഗദീൻ സാറിന്റെ ആണ്.
4: എന്താണ് പേര്? മെഹദീൻ. ഓക്കേ. അപ്പോൾ മെഹദീൻ സാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം.
6: ഹലോ.
4: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ഞാൻ സുനിത.
4: പറഞ്ഞോളൂ ചേച്ചി.
6: എന്റെ അണ്ണൻ സുനിൽകുമാറിന്റെ ബർത്ത്ഡേ.
4: ആ,
6: ഒരു വിശ്വാസം അറിയിക്കണേ. ആ ട്യൂണും കൂടെ ഇട്ടേക്കണേ.
4: ഓക്കേ ചേച്ചി. അപ്പോൾ സുനിൽ കുമാർ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-2-9-3-1-1-1-1. ഹലോ. ഹലോ,
7: എന്റെ ബർത്ത്ഡേ
4: ആണ്. ഓ, അനിയന്റെ പേരെന്താണ്? മോന്റെ പേരെന്താണ്? എന്താണ്? നിതിക്. ആശംസ അറിയിക്കുന്നു. ഓക്കേ, ആശംസ അറിയിക്കുന്നുണ്ടോ?
7: ഹാപ്പി ബർത്ത്ഡേ.
4: ഓക്കേ. അപ്പോൾ നിവേദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-2-9-3-1-1-1-1. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 04-74-2-9-3-1-1-1-1. ഹലോ. ഹലോ.
8: ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഞാൻ ചെമ്മാമക്കുന്നേ. ഞങ്ങളുടെ സാറിന്റെ ബർത്ത്ഡേ ആണിന്ന്. മോഹൻദാസ് എന്നാണ് പേര്. സാറിന് 1000 ജന്മദിനാശംസകള്.
4: ഓക്കേ. അപ്പോൾ മോഹൻദാസിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ഹലോ.
9: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന കുട്ടി.
4: ഗുഡ് മോർണിംഗ്.
9: ഞാൻ ഇരുന്ന് വസന്ത വിളിക്കുന്നത്.
4: പറഞ്ഞോളേച്ചി.
9: എന്റെ ചേച്ചിയുടെ മോൻ, അവര് മങ്ങാട്ടാണ് താമസിക്കുന്നത്. മോന്റെ പേര് രാഹുൽ എന്നാ. വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിക്കുട്ടൻ എന്നാ. എന്റെ ഉണ്ണിക്കുട്ടൻ എന്ന രാഹുൽ മോന് കുഞ്ഞമ്മയുടെ 1000 ജന്മദിനാശംസകൾ.
4: ഓക്കേ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്ന രാഹുലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
10: ഹലോ
4: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
10: ഗുഡ്
4: മോർണിംഗ്.
10: പിന്നെ എന്റെ കൊച്ചുമോള ബർത്ത്ഡേ ആണ് ഇന്ന്.
4: കൊച്ചുമോള പേരെന്താണ്?
10: കൊച്ചുമോള പേര് നസ്മി.
4: നസ്മി,
10: അവക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം.
4: ഓക്കെ, അപ്പോൾ നസ്മി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ പറഞ്ഞോളേ.
10: എന്റെ കൊച്ചുമോക്ക് നൂറ് നൂറ് ആശംസകൾ. ഞാൻ വാഴക്കൂട്ടത്തിൽ നിന്ന് വിളിക്കുകയാണ്.
4: പേരെന്താ? ഓക്കെ ഉമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111.
11: ഹലോ
4: ഹലോ, പറഞ്ഞോളൂ.
11: എന്റെ ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അൻഷാദ് ആൻഡ് സൗമ്യ.
4: ശംസാദ്?
11: അൻഷാദ് ആൻഡ് സൗമ്യ.
4: ഓക്കെ,
11: അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അൻഷാദ് കാ സൗമ്യ.
4: ഓക്കെ, അപ്പോൾ അൻഷാദിനും സൗമ്യക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.
12: ഹലോ, എന്റെ പേര് മുരുകൻ.
4: ഗുഡ് മോർണിംഗ്.
12: അന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
4: വിവേക്. ഹലോ
12: ഹലോ,
4: ഇന്ന് വിവേകിന്റെ ബർത്ത്ഡേ ആണോ? ഓക്കെ, അപ്പോൾ വിവേകിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം.
13: മോർണിംഗ്. ഞാൻ ആശ്രാം എന്ന് വിളിക്കാ. എന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്റെ പേര് സുരേഷ് കുമാർ. ഹാപ്പി ബർത്ത്ഡേ പറയണം.
4: ഓക്കെ, അപ്പോൾ സുരേഷ് കുമാർ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
14: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
14: ഗുഡ് മോർണിംഗ് ഫിലോമിന മോളെ.
4: പറഞ്ഞോളൂ, ഇതാരാണ്?
14: ഞാൻ റസീനയാണ്. എന്റെ മോള് ലിസീനയുടെ ഷഹാറിന്റെ 21st വെഡിങ് ആനിവേഴ്സറി ആണ് മോളെ.
4: ലിസീന ഷഹാർ?
14: ലിസീന ഷഹാർ.
4: ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ? ആശംസ പറയുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഷഹാർ ഏട്ടനും ലിസിന ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
14: ഞങ്ങളുടെയും വിവാഹ വാർഷികാശംസകൾ ഇന്ന് ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ.
4: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റു പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809090131-1111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474293111 8 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 8 0 9 0 1 3 3 1 1.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3
2: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ അമ്മ. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. എന്റെ അനിയന്റെ മോള് ജ്യോതിലക്ഷ്മി എന്ന് വിളിക്കുന്ന ലക്ഷ്മോളെ ബർത്ത്ഡേ ആണെന്ന്. മോക്ക് അടിപൊളി ഒരു ഹാപ്പി ബർത്ത്ഡേ, ആയിരാരോഗ്യ സൗഖ്യം വരുന്നു.
2: ഓക്കെ, അപ്പോൾ ജ്യോതിലക്ഷ്മി എന്ന ലക്ഷ്മിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത ഓക്കെ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുൽബത്ത് ചേച്ചിയാണ് പടയാറ്റിൻകുഴിയിൽ നിന്നും. ഹായ് ഫിലോമിന, ഗുഡ് മോർണിംഗ്. വാഴക്കൂട്ടത്തിൽ നിന്നും വിളിച്ച ആയിഷ ഉമ്മയുടെ കൊച്ചുമക്കൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: ഇനി വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗ്രീറ്റിംഗ്സ് ടൈം.
0: ആ പറഞ്ഞോളൂ ചേച്ചി.
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൈഷ്ണവ പ്രകാശ് എന്ന പേര്.
0: അപ്പോൾ വൈഷ്ണവ് പ്രകാശിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്.
2: ആരാ, ലക്ഷ്മി മോളാണോ?
0: അല്ല, ഫിലോമിനയാണ്.
2: ആ ശരി മോളെ. പിന്നെ അച്ചു, അച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ ആയിരുന്നു മോളെ വിളിക്കാൻ. വിളിച്ചണൊക്കെ
0: കിട്ടിയില്ലായിരുന്നു.
2: പ്ലസ് വണ്ണിന് പഠിക്കാവൂ. ശരി, ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു.
0: അപ്പോൾ അച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിനാശംസകൾ.
2: ശരി,
0: വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
3: ഇന്ന് എന്റെ ഗുരുനാഥന്റെ ബർത്ത്ഡേ ആണ്. റേഡിയോ ബെൻസിന്റെ പേരിലും എന്റെ പേരിലും ആശംസ അറിയിക്കാം.
0: ഓക്കെ, ആ ചേട്ടന്റെ പേരെന്താണ്?
3: ഉണ്ണികൃഷ്ണൻ.
0: ഓക്കെ, അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് മോളെ, ഇത് ചിന്നക്കടയിൽ നിന്ന് വിളിക്കുവാണേ. ലത.
0: എന്താണ്?
4: ചിന്നക്കടയിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് ലത.
0: പറഞ്ഞോളൂ.
4: എന്റെ മകളുടെ ബർത്ത്ഡേ നാളെ, ജൂലൈ 1. ഗീതു.
0: ഗീതു.
4: ഗീതു.
0: ഓക്കെ, അപ്പോൾ ഗീതുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിനാശംസകൾ.
4: താങ്ക് യു മോളെ.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. എന്റെ പേര് ദേവിക എന്നാണ്, ആസാമത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അപ്പോ അതിനൊരു ആശംസ പറയാം.
0: ഓക്കെ, അപ്പോൾ കൃഷ്ണപ്രിയക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, ഞാൻ ഷീല. എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. പേര് സുരേഷ് കുമാർ. ആശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേഷ് കുമാർ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫിലോമിന, നൂർജഹാൻ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മയ്യനാട് നിന്നും എന്റെ കസിൻ ബ്രദർ മിഥിലാജിനും സൗമ്യയ്ക്കും 1000 സ്നേഹം നിറച്ച വെഡിംഗ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഥിലാജിനു ചേട്ടനും സൗമ്യ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികാരന്റെ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111.

തിരികെ വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. നമ്മുടെ ലാസ്റ്റ് മെസ്സേജിലേക്ക് പോവാം. പേരൂരിൽ നിന്ന് കൃഷ്ണ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് നല്ല പാട്ടുകൾ തന്ന എ കെ മൊയ്തീൻ സാറിന് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെൻസികറിന്റെ ആശംസകൾ, അതോടൊപ്പം ഇന്ന് വിവാഹ വാർഷിക ആശംസകൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടേബിളിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഫ്ലക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
7: കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയായ ആര്യങ്കാവ് വനത്തിനുള്ളിലെ രാജാ തോട്ടത്തിന് സമീപത്തെ കേരള തമിഴ്നാട് അതിർത്തിയിലെ കുരിശുമല അപകടം പതിയിരിക്കുന്ന മേഖലയായി മാറുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ഇവിടം. വന്യമൃഗങ്ങളുടെയും താവളമാണിത്. കുരിശുമലയുടെയും പാറയുടെയും ഒരു വശം തമിഴ്നാടിൻ്റെ ഭാഗമായ കൊക്കയാണ്. ഇതിനടുത്താണ് കണ്ണുപുളിമേട്ടിലെ ഉണ്ടാർ ഡാമും. അബദ്ധത്താൽ കാൽ വഴുതിയാൽ വീഴുന്നത് അഗാധമായ താഴ്ചയിലേക്കാവും. ഇവിടെ വിലക്കുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾ ധാരാളമായി വരുന്നുണ്ട്. വിലക്കിനെ അവഗണിച്ച് യുവത്വങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇതുവരെയായിട്ടും 6 തവണയാണ് അനധികൃതമായി കയറുന്നവരെ കാണാതാവുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. രാജാത്തോട്ടം വനത്തിനുള്ളിൽ കഴിഞ്ഞ മാസം കാണാതായവരെ വനപാലകരും RRT അംഗങ്ങളും കണ്ടെത്തിയത് ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു. ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും തിരിച്ചടിയായിരുന്നു അന്ന്. രക്ഷാപ്രവർത്തനം ഊർജിതമായി പക്ഷേ വനപാലകർ നടത്തി. കുരിശുമലയിലേക്ക് പോയ യുവാക്കൾ തിരികെ ഇറങ്ങി വന്ന് ഇടത്തോട്ട് വരുന്നതിന് പകരം വലത്തോട്ട് തമിഴ്നാട് ഭാഗത്തേക്ക് പോയി. വഴിതെറ്റിയ യുവാക്കൾ ലൊക്കേഷൻ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് മൊബൈലിൽ അയച്ചു കൊടുക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചിലെ 20 ഉദ്യോഗസ്ഥരും ബാച്ച്മാൻമാരും മല കയറി. ഇതിനിടെ വഴിതെറ്റിയ യുവാക്കളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതും വനപാലകരുടെ ഫോണിൽ സിഗ്നൽ കിട്ടാതായതും വലിയ പ്രതിസന്ധിയായി. ഏതായാലും ഒടുവിൽ രാത്രി 9 പാറയോട് ചേർന്ന് അഭയം പ്രാപിച്ച യുവാക്കളെ ഫോറസ്റ്റുകാർ കണ്ടെത്തുകയായിരുന്നു.
8: വളർച്ചയുടെ പടവുകൾ.
0: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
8: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
0: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
8: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 വ്യാഴാഴ്ച വൈകിട്ട് 3
0: വളർച്ചയുടെ പടവുകൾ.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: jargon. Jargon.
1: Jargon is spelled as J A R G O N.
2: This is a noun and means one, confused or unintelligible language. Two, a strange, outlandish or barbarous language. മലയാളത്തിൽ വർഗഭാഷ, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത സംഭാഷണം.
1: താങ്ക് യു ഓൾ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
2: നമസ്കാരം, എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യത്തെ കുറിച്ചാണ്. ആ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. മൊത്തം സാമ്പത്തിക ഉത്പാദനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. കറുത്ത വംശജർ കൂടുതലുള്ള രാഷ്ട്രം കൂടിയാണ് ഇത്. $377 ബില്യൺ മൊത്ത ആഭ്യന്തര ഉത്പാദനം, അതായത് GDP ഉള്ളതിനാൽ വ്യക്തിഗത സമ്പത്തും ജീവിത നിലവാരവും നോക്കുമ്പോൾ $35,000 കൂടുതൽ പ്രതിശീർഷ GDP ഉള്ള സീഷെൽസ് ഏറ്റവും സമ്പന്നമായ കറുത്ത ഭൂരിപക്ഷ രാഷ്ട്രം കൂടിയാണ്. അപ്പോ ഇന്ന് നൈജീരിയയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. നൈജീരിയ എന്ന് പറയുന്ന രാഷ്ട്രം ഔദ്യോഗികമായി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രം കൂടിയാണ്. വടക്ക് നൈജർ, വടക്ക് കിഴക്ക് ചാഡ്, കിഴക്ക് കാമറൂൺ, പടിഞ്ഞാറ് ബെനിൻ എന്നീ രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമാഫ്രിക്കയിലെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് നൈജീരിയ. ഏകദേശം 242,000,000+ ജനസംഖ്യയുള്ള ഈ രാഷ്ട്രം ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ആഗോളതലത്തിൽ 6-ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം കൂടിയാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് അബൂജയാണ്. ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക കേന്ദ്രവും ലാഗോസ് ആണ്. ഔദ്യോഗികമായി ഉപയോഗിച്ചു വരുന്ന ഭാഷ ഇംഗ്ലീഷാണ്. പ്രധാന തദ്ദേശീയ ഭാഷകളും ഈ ഒരു രാജ്യത്ത് നിലവിലുണ്ട്. ഹൗസ, യൊറൂബ, ഇഗ്ബോ ഇവയൊക്കെയാണ് അത്. ഇനി ഈ രാജ്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കറൻസി തന്നെയാണ് നൈജീരിയൻ നൈറ. NGN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നൈജീരിയൻ നൈറയാണ് ഈ രാഷ്ട്രത്തിന്റെ കറൻസി. സ്വാതന്ത്ര്യം ലഭിച്ച വർഷം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന്, അതായത് ഇന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1960 October 1. ഇനി ഈ രാജ്യത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അത് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും തന്നെയാണ്. ഏകദേശം 923,769 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ രാഷ്ട്രം ഗിനിയ ഉൾക്കടലിലെ തെക്കൻ തീരദേശ ചതുപ്പ് നിലം മുതൽ തുറന്ന വനപ്രദേശങ്ങളും വടക്ക് സഹേലും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്. നൈജർ, ബെന്യു നദികളുടെ ആവാസ കേന്ദ്രമായ ഈ രാജ്യം പ്രധാനമായും ഉഷ്ണമേഖല കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. വ്യത്യസ്തമായ ഈർപ്പമുള്ളതും വരണ്ടതുമായ സീസണുകളാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനോടൊപ്പം തന്നെ സാമ്പത്തികവും സാംസ്കാരികവുമായി വളരെയധികം ശക്തി കേന്ദ്രം കൂടിയായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നൈജീരിയ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും ഈ രാജ്യത്തിന് മാത്രം സ്വന്തമാണ്. ക്രൂഡ് ഓയിൽ ഉൽപാദനം, വൻതോതിലുള്ള കാർഷിക മേഖല, കുതിച്ചുയരുന്ന സാങ്കേതിക വിദ്യ, വിനോദസഞ്ചാര വ്യവസായം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ 2-ാമത്തെ വലിയ ചലച്ചിത്ര വ്യവസായമായ നോളിവുഡിന്റെ ജന്മസ്ഥലം കൂടിയാണ് ഇത്. ബർണാബോയ്, ബിസ്കിറ്റ് തുടങ്ങിയ ആഗോളതലത്തിൽ സ്വാധീനമുള്ള ആഫ്രോ ബീറ്റ് സംഗീതജ്ഞരെ ലോകത്തിന് സമ്മാനിച്ച രാഷ്ട്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ജനസംഖ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ലാഗോസ് ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലൊന്നും ആഫ്രിക്കയിലെ 2-ാമത്തെ വലിയ നഗരം കൂടിയാണ്. നൈജീരിയയുടെ മതപരമായ കാര്യങ്ങളിൽ കൂടി നോക്കുകയാണെങ്കിൽ 53.5% എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളും അതിൽ തന്നെ 45.7% ക്രിസ്തു മതവിശ്വാസികളും 35.3% പ്രോട്ടസ്റ്റന്റ് മതവും 10.6% കത്തോലിക്കരുമാണ്. ബാക്കി 0.6% എന്ന് പറയുന്നത് മറ്റു വിഭാഗങ്ങളിൽ പെട്ടവരും. BC 2nd century മുതൽ നൈജീരിയ എന്ന് പറയുന്ന പ്രദേശം നിരവധി തദ്ദേശീയ ഭൗതിക സംസ്കാരങ്ങളുടെയും കൊളോണിയൽ പൂർവ്വ സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ആദ്യകാല നാഗരികതകളിൽ ഒന്നുകൂടിയായിട്ടുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു നൈജീരിയ. നൈജീരിയയുടെ ഏറ്റവും വലിയ ബഹുസ്വരത അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ 500+ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന 250+ വംശീയ വിഭാഗങ്ങളെ നമുക്ക് ഈ ബഹുരാഷ്ട്ര സംസ്ഥാനമായ അല്ലെങ്കിൽ ഈ രാജ്യത്ത് കാണാനായിട്ട് സാധിക്കും. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് എങ്കിലും നൈജീരിയയുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയിൽ ചിലത് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആഫ്രിക്കയിൽ തന്നെ ഒരു പ്രാദേശിക ശക്തിയും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഒരു മധ്യശക്തിയുമാണ് ഇന്ന് നൈജീരിയ. ആഫ്രിക്കയിലെ 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും നാമമാത്രമായ GDP പ്രകാരം ലോകത്തിലെ 52-ാമത്തെ വലിയതും PPP പ്രകാരം 19-ാമത്തെ വലിയതുമായിട്ടുള്ള രാഷ്ട്രമാണ് നൈജീരിയ. വലിയ ജനസംഖ്യയും സമ്പദ് വ്യവസ്ഥയും കാരണം നൈജീരിയയിലെ പൗരന്മാർ പലപ്പോഴും ആഫ്രിക്കയുടെ ഭീമൻ എന്ന പേരിലാണ് വിളിച്ചു വരുന്നത്. ലോകബാങ്ക് ഈ ഒരു പ്രദേശത്തെ വളർന്നു വരുന്ന വിപണിയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥാപക അംഗവും ഐക്യരാഷ്ട്രസഭ, കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, NAM, പശ്ചിമാഫ്രിക്കൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സമൂഹം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ, ഒപേക് എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗം കൂടിയായിട്ടുള്ള രാജ്യമാണ് ഇത്. അടുത്ത 11 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള രാജ്യം. കൂടാതെ മെക്സിക്കോ, ഇന്തോനേഷ്യ, തുർക്കി എന്നിവയോടൊപ്പം മിന്റ് ഗ്രൂപ്പിലെ അംഗവുമാണ് നൈജീരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഒരു വലിയ മെട്രോപൊളിറ്റൻ തുറമുഖ നഗരം കൂടിയാണ് ലാഗോസ്. നവംബർ 2025 വരെ നഗരത്തിലെ ജനസംഖ്യയുടെ വലിപ്പം എന്ന് പറയുന്നത് 17 മുതൽ 21 ദശലക്ഷം വരെ നിവാസികളാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എത്രത്തോളം വലിയൊരു നഗരമാണ് ലാഗോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാഗോസിനെ നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുന്നതും ഈ ഒരു ജനപ്പെരുപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ജനസംഖ്യ തന്നെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ആണ് ലാഗോസ്, അല്ലെങ്കിൽ നഗരമാക്കി മാറ്റുന്ന പ്രദേശം കൂടിയാണ് ലാഗോസ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മെഗാസിറ്റികളിൽ ഒന്നും ലാഗോസ് തന്നെയാണ്. 1991 ഡിസംബർ മാസം നൈജീരിയൻ സർക്കാർ അതിൻ്റെ തലസ്ഥാനം രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുള്ള അബൂജയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നതുവരെ ലാഗോസ് നൈജീരിയയുടെ ദേശീയ തലസ്ഥാനം കൂടിയായിരുന്നു. ഒരു പ്രധാന ആഫ്രിക്കൻ സാമ്പത്തിക കേന്ദ്രമായി വളർന്നു വന്ന നഗരം കൂടിയാണ് ലാഗോസ്. ദേശീയ സമ്പദ് വ്യവസ്ഥയിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നഗരം. ലാഗോസ് സംസ്ഥാനത്തിൻ്റെയും മുഴുവൻ നൈജീരിയ രാജ്യത്തിൻ്റെയും സാമ്പത്തിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നഗരം കൂടിയാണ് ലാഗോസ്. ആഫ്രിക്കയിലെ വാണിജ്യം, വിനോദം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, ടൂറിസം, കല, ഫാഷൻ എന്നിവയിൽ ഈ നഗരത്തിന് കാര്യമായ സ്വാധീനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ തന്നെ അതിവേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ നഗരപ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ലാഗോസ്. മികച്ച പത്ത് സ്ഥാനങ്ങളിൽ ഒന്നും ലാഗോസിന് തന്നെയാണ്. ഒരു മെഗാ സിറ്റിയായ ഈ നഗരം ആഫ്രിക്കയിലെ 2-ാമത്തെ ഉയർന്ന GDP ഉള്ളതും ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. വലിയ നഗര ജനസംഖ്യയും തുറമുഖ ഗതാഗത കാരണവും ലാഗോസിനെ ഒരു മീഡിയം പോർട്ട് മെഗാ സിറ്റിയായിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലാഗോസിന്റെ

0: ഇരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും അബൂജ തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം എന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്ന് എന്ന നിലയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരം കൂടിയാണ് അബൂജ. പ്രധാന മത കേന്ദ്രങ്ങളിൽ നൈജീരിയൻ നാഷണൽ മോസ്ക്, നൈജീരിയൻ നാഷണൽ ക്രിസ്ത്യൻ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. നൈജീരിയയുടെ ഭരണപരവും രാഷ്ട്രീയവുമായ തലസ്ഥാനം കൂടിയാണ് അബൂജ. പ്രാദേശിക കാര്യങ്ങളിൽ നൈജീരിയയുടെ ഭൗമ രാഷ്ട്രീയ സ്വാധീനം കാരണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന തലസ്ഥാനം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലാഗോസിലെ ജനസംഖ്യാ വർധനവ് ആ നഗരത്തെ തിരക്കേറിയതും സാഹചര്യങ്ങളിൽ മോശമാക്കിയതും അബൂജയ്ക്ക് മറ്റൊരു പ്രധാനം കൂടിയായി, അല്ലെങ്കിൽ അബൂജയ്ക്ക് മറ്റൊരു പ്രചോദനം കൂടിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ അറിവിൻ്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.
1: ഒരു ചരമറിയിപ്പ്. പത്തനംതിട്ട കപ്പക്കാട് സ്വദേശി ശ്രീ കേശവൻ ചേട്ടൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. പ്രിയ ശ്രോതാവായിരുന്ന കേശവൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആദരാഞ്ജലികൾ.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: ചന്ദ്രൻ, കൊല്ലം. ഞാന് പിന്നെ 17 മാസമായ എന്റെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. ഞാൻ കണ്ണിന് കാഴ്ചക്കുറവും കേൾവിക്കുറവും ഉള്ള ഒരാളാണ്. മറ്റു ജോലിക്ക് ഒന്നും എനിക്ക് പോവാൻ പറ്റില്ല, പോവാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ പെൻഷൻ 17 മാസത്തെ കുടിശ്ശികയുള്ള പെൻഷൻ കുറച്ചായിട്ടെങ്കിലും എനിക്ക് തന്ന് ബന്ധപ്പെട്ടവര് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വിവരാവകാശ നിയമങ്ങളെ കുറിച്ചുള്ള ചർച്ച തുടരുന്നു. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് അടുത്തതായി അറിയേണ്ടത്, ഈ വിവരങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ എങ്ങോട്ടാണ് അപേക്ഷ നൽകേണ്ടത്, അപേക്ഷ അയക്കേണ്ടത്, ഏതൊക്കെ ഓഫീസുകളാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്, നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്വകാര്യ കടയിലോ കമ്പനിയിലോ ചെന്ന് വിവരാവകാശം എന്ന് പറഞ്ഞാൽ നടക്കുമോ?
2: നമ്മൾ വിവരാവകാശ അപേക്ഷ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഈ നിയമത്തിലെ സെക്ഷൻ 2H വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നത്. നിയമത്തിൽ ഇവരെ വിളിക്കുന്നത് പൊതു അധികാരികൾ അഥവാ പബ്ലിക് അതോറിറ്റീസ് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഭരണഘടന വഴിയോ പാർലമെന്റ് പാസാക്കിയ നിയമം വഴിയോ അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് വഴിയോ രൂപീകരിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും. നമ്മുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്നതോ സർക്കാരിന് നിയന്ത്രണമുള്ളതോ ആയ എല്ലാ ഓഫീസുകളോടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം.
1: അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ പരിധിയിൽ വരുന്നത്, ഓരോന്നായി വിശദമാക്കാമോ?
2: പ്രധാനമായും 5 തരം സ്ഥാപനങ്ങളാണ് ഇതിൽ വരുന്നത്. ആദ്യമായി ഗവൺമെന്റ് വകുപ്പുകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കീഴിലുള്ള എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളും ഓഫീസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ കയറി ഇറങ്ങാറുള്ള നമ്മുടെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടറേറ്റ്, പോലീസ് സ്റ്റേഷൻസ്, കൃഷിഭവൻ, മോട്ടോർ വാഹന വകുപ്പ് RTO ഓഫീസ്, രജിസ്ട്രേഷൻ വകുപ്പ്, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയെല്ലാം ഇതിന്റെ കൃത്യമായ പരിധിയിൽ വരും. അടുത്തതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ വീട്ടുപടിക്കലിലുള്ള നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭരണ സംവിധാനങ്ങളാണിവ. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ, നഗരങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയെല്ലാം ഇതിന്റെ അടിയിലാണ് വരുന്നത്. ഒരു പുതിയ കെട്ടിടത്തിന് അനുമതി നൽകുന്നത് മുതൽ റോഡ് പണി വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. മൂന്നാമതായി വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. സർക്കാരിന് ഭൂരിപക്ഷം ഓഹരികളുള്ള, അതായത് ഷെയർസ് ഉള്ള കമ്പനികളും കോർപ്പറേഷനുകളും ഇതിന്റെ പരിധിയിലാണ് വരുന്നത്. നമ്മൾ ദിവസേന ആശ്രയിക്കുന്ന KSRTC, KCB, വാട്ടർ അതോറിറ്റി, സപ്ലൈകോ, മാവേലി സ്റ്റോഴ്സ്, കൂടാതെ പൊതുമേഖലാ ബാങ്കുകളായ SBI, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളും LIC പോലുള്ള ഇൻഷുറൻസ് കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തതായി സർക്കാർ വൻതോതിൽ ഫണ്ട് നൽകുന്ന സ്ഥാപനങ്ങൾ. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പുതിയൊരു അറിവായിരിക്കും അത്. നേരിട്ട് സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടോ ഗ്രാന്റുകൾ കൊണ്ടോ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഇതിൽ വരുന്നു. സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജസ്, യൂണിവേഴ്സിറ്റി, സർക്കാർ ഫണ്ട് വാങ്ങുന്ന സന്നദ്ധ സംഘടനകൾ അതായത് NGOs, വിവിധ സഹകരണ ബാങ്കുകൾ അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നിവയെല്ലാമാണ് ഇതിന്റെ അടിയിൽ വരുന്നത്. ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം എങ്ങനെ നടന്നു എന്ന് പോലും നമുക്ക് വിവരാവകാശ പ്രകാരം ചോദിക്കാം.
1: ഈ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ്. അതായത് സർക്കാർ പണം എവിടേക്ക് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് വിവരാവകാശം ഉപയോഗിക്കാം. പക്ഷേ തികച്ചും സ്വകാര്യമായ കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ, വലിയ പ്രൈവറ്റ് സ്കൂളുകൾ എന്നിവയിൽ നിന്ന് നമുക്ക് നേരിട്ട് വിവരാവകാശം പ്രകാരം രേഖകൾ ചോദിക്കാൻ പറ്റുമോ?
2: തികച്ചും സ്വകാര്യമായ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് നേരിട്ട് വിവരാവകാശ അപേക്ഷ അയക്കാൻ നിയമപരമായ അവകാശമില്ല. കാരണം അവരൊരു പൊതു അധികാരിയല്ല. പക്ഷേയും അവിടെയും നിയമം ഒരു വഴി തുറന്നിട്ടിട്ടുണ്ട്. ഏതൊരു സ്വകാര്യ സ്ഥാപനത്തെയും നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ വകുപ്പ് ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു സ്വകാര്യ ആശുപത്രിയെ നിയന്ത്രിക്കുന്നത് ആരോഗ്യ വകുപ്പാണ്. ഒരു സ്വകാര്യ ഫാക്ടറി ആണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഫാക്ടറീസ് വകുപ്പോ മലിനീകരണ നിയന്ത്രണ ബോർഡോ ആയിരിക്കും. നിയമം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സർക്കാർ വകുപ്പിന് നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് വിളിപ്പിക്കാൻ അധികാരമുള്ള ഏത് രേഖയും, അതായത് ഇൻഫർമേഷൻ ആക്സസിബിൾ ബൈ എ പബ്ലിക് അതോറിറ്റി ആണ്ട് എനി അതല്ലോ, പൊതുജനങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ആ സർക്കാർ വകുപ്പിലൂടെ ഇത് ചോദിച്ചു വാങ്ങാം. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ ഒരു സ്വകാര്യ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് അമിതമായി ഫീസ് വാങ്ങുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ആ സ്കൂളിലേക്ക് നേരിട്ട് RTI അയക്കാൻ പറ്റില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിലെ PIO അപേക്ഷ നൽകാം. ഈ സ്വകാര്യ സ്കൂൾ സർക്കാരിന് സമർപ്പിച്ച ഫീസ് ഘടനയുടെയും അവരുടെ അംഗീകാര രേഖകളുടെയും പകർപ്പ് ലഭ്യമാക്കണമെന്ന്. വിദ്യാഭ്യാസ വകുപ്പ് ആ സ്കൂളിൽ നിന്ന് അത് വാങ്ങി നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്.
1: നമ്മൾ വിവരാവകാശ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എപ്പോഴും പറയുന്ന ഒരു പേരാണ് PIO അഥവാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥൻ? ഓരോ സർക്കാർ ഓഫീസിലും വിവരാവകാശത്തിന് മറുപടി നൽകാൻ വേണ്ടി മാത്രം പുതിയ ആളുകളെ സർക്കാർ നിയമിച്ചിട്ടുണ്ടോ?
2: ഇല്ല, അതിനായി പുതിയ നിയമനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 5(1) പ്രകാരം ഓരോ സർക്കാർ ഓഫീസിലും നിലവിലുള്ള മെഡിക്കറായ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് വിവരാവകാശത്തിന്റെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ടാകും. ഇദ്ദേഹത്തെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO എന്ന് വിളിക്കുന്നത്. ഇനി ഓഫീസ് വലുതാണെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അവിടെ കാണും. ലളിതമായി പറഞ്ഞാൽ ഒരു സർക്കാർ ഓഫീസിലേക്ക് വിവരങ്ങൾ തേടി പൊതുജനങ്ങൾ ചെല്ലുമ്പോൾ അവർക്കും ആ ഓഫീസിലെ ഫയലുകൾക്കും ഇടയിലുള്ള ഒരു സുപ്രധാന ബ്രിഡ്ജ് പാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് PIO.
1: അപ്പോൾ ഓഫീസിലെ ഒരു സാറിന് തന്നെയാണ് ഈ ചുമതല അല്ലേ? അങ്ങനെയെങ്കിൽ ഈ PIO യുടെ പ്രധാന കടമകൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു അപേക്ഷ പോയി കൊണ്ടു കൊടുത്താൽ ഇവർക്കത് വാങ്ങാതിരിക്കാൻ വല്ല അവകാശമുണ്ടോ?
2: ഒരു അപേക്ഷകനെ സഹായിക്കുക എന്നത് ഈ ഉദ്യോഗസ്ഥന്റെ നിയമപരമായ വലിയൊരു ഉത്തരവാദിത്തമാണ്. പ്രധാനമായും 4 കടമകളാണ് ഒരു PIO ക്ക് ഉള്ളത്. ആദ്യമായി അപേക്ഷകൾ സ്വീകരിക്കുക. ഒരു പൗരൻ വിവരാവകാശ അപേക്ഷയുമായി വന്നാൽ അത് കൈപ്പറ്റാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. അടുത്തതായി അപേക്ഷകനെ സഹായിക്കുക. ഇനി ഒരു ശ്രോതാവിന് അപേക്ഷ സ്വയം എഴുതാൻ അറിയില്ല എന്ന് വിചാരിക്കുക. ആ ശ്രോതാവ് ഓഫീസിൽ ചെന്ന കാര്യം പറഞ്ഞാൽ അത് കൃത്യമായ അപേക്ഷ എഴുതി തയ്യാറാക്കാൻ സഹായിക്കേണ്ടത് ഈ PIO യുടെ കടമയാണ്. കാഴ്ച പരിമിതിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവരെ സഹായിക്കാൻ ഇവർക്ക് പ്രത്യേകമായ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അടുത്തതായി വിവരങ്ങൾ ശേഖരിക്കുക. അപേക്ഷ കൈപ്പറ്റി കഴിഞ്ഞാൽ ആ ഓഫീസിലെ മറ്റ് സെക്ഷനുകളിൽ നിന്ന് ഫയലുകൾ വിളിച്ചു വരുത്തി ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായി കണ്ടെത്തിയിരിക്കണം. അടുത്തതായി തീരുമാനമെടുക്കൽ. വിവരങ്ങൾ നൽകാൻ നിയമപരമായ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ അത് അപേക്ഷകന് നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് കൃത്യമായി എത്തിച്ചു നൽകണം.
1: നമ്മൾ അപേക്ഷ നൽകിയാൽ ഇവർക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് നൽകുന്ന കൃത്യമായ സമയപരിധി എത്രയാണ്?
2: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് തന്നെ ഈ സമയപരിധികളാണ്. ഒരു PIO ക്ക് നിയമം കടുപ്പമേറിയ 2 ടൈം ലൈനുകളാണ് വെച്ചിരിക്കുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു അപേക്ഷ നേരിട്ടോ തപാൽ വഴിയോ നൽകിയാൽ അത് കൈപ്പറ്റിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം PIO മറുപടി നൽകിയിരിക്കണം. നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു പൗരന്റെ ജീവനെയോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യമോ ബാധിക്കുന്നതാണെങ്കിൽ ഒരു 48 മണിക്കൂറിനകം PIO മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ്. ഈ സമയപരിധി ലംഘിച്ചാൽ ഇവർക്ക് സ്വന്തം ശമ്പളത്തിൽ നിന്ന് പിഴ കൊടുക്കേണ്ടി വരും.
1: നമ്മുടെ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അറിയാതെ ഒരു അപേക്ഷ മാറി വേറൊരു ഓഫീസിലെ PIO ക്ക് നൽകി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ PIO ക്ക് ഇത് ഞങ്ങളുടെ ഓഫീസിലെ കാര്യമല്ല, അതുകൊണ്ട് അപേക്ഷ നിരസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മടക്കി അയക്കാൻ പറ്റുമോ?
2: ഒട്ടും പറ്റില്ല. നമ്മൾ കൊടുത്ത അപേക്ഷ ആ ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തള്ളിക്കളയാൻ PIO ക്ക് അവകാശമില്ല. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 6(3) പ്രകാരം അപേക്ഷ ലഭിച്ച് കൃത്യം 5 ദിവസത്തിനുള്ളിൽ അത് ഏത് ഓഫീസിലാണോ ഉള്ളത് അവിടുത്തെ PIO ക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കൈമാറേണ്ടത് ഈ ഉദ്യോഗസ്ഥന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത വിവരം അപേക്ഷകനെ കത്ത് വഴി കൃത്യമായി അറിയിക്കുകയും ചെയ്യണം. ഈ കൈമാറ്റത്തിന് വേണ്ടി 5 ദിവസം അധികം ലഭിക്കുന്നത് കൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ മറുപടി ലഭിക്കാൻ പരമാവധി 35 ദിവസം വരെ സമയമെടുക്കാം. അതുകൊണ്ട് ഓഫീസ് മാറിപ്പോകുമോ എന്ന് ശ്രോതാക്കൾ ഒട്ടും പേടിക്കേണ്ടതില്ല.
1: ഒരു സാധാരണക്കാരൻ തന്റെ കയ്യിലുള്ള ഒരു വെള്ളക്കടലാസിൽ എങ്ങനെയാണ് ഒരു വിവരാവകാശ അപേക്ഷ തയ്യാറാക്കേണ്ടത്? അതിന്റെ ഫീസ് എത്രയാണ്? ഇത് ആർക്കാണ് അയക്കേണ്ടത്? ഇതിന്റെ ഒരു പ്രായോഗിക വശം ഒന്ന് ലളിതമായി പറഞ്ഞു തരാമോ?
2: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു ഫാക്ട് എന്തെന്ന് വെച്ചാല് ഇത് സാധാരണക്കാരന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സങ്കീർണമായ ഒരു വക്കീൽ ഭാഷയോ വലിയൊരു ഫോർമാറ്റുകളുടെയോ ആവശ്യമില്ല. ഒരു സാധാരണക്കാരന് വീട്ടിലിരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഈ അപേക്ഷ തയ്യാറാക്കാം. ആദ്യമായി അപേക്ഷയുടെ രൂപം, ഫോർമാറ്റ് ആൻഡ് ലാംഗ്വേജ്. പലരും വിചാരിക്കുന്നത് വിവരാവകാശത്തിന് അച്ചടിച്ച പ്രത്യേകം അപേക്ഷ ഫോം വേണമെന്നാണ്. എന്നാൽ നിയമപ്രകാരം അങ്ങനെയൊന്നുമില്ല. ഒരു വെള്ളക്കടലാസിൽ അതിൽ സ്വന്തം കൈപ്പടയിൽ പേന കൊണ്ട് എഴുതിയാൽ തന്നെ മതിയാകും. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അടുത്തതായി ഭാഷ, ലാംഗ്വേജ്. നമ്മുടെ ശ്രോതാക്കൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അപേക്ഷ എഴുതാവുന്നതാണ്. ഭാഷ ഒരു തടസ്സമേ അല്ല. അപേക്ഷ ആർക്കാണ് അഭിസംബോധന ചെയ്യേണ്ടത്? നമ്മൾ അപേക്ഷ എഴുതുമ്പോൾ മുകളിലായി ബോധിപ്പിക്കുന്ന ആളെന്ന് വെച്ച് നമ്മുടെ പേരും വിലാസവും ഫോൺ നമ്പറും എഴുതുക. അത് കഴിഞ്ഞ് സ്വീകർത്താവ് എന്ന ഭാഗത്ത് ആ ഓഫീസിലെ വലിയ സാറിന്റെ പേരോ കളക്ടറുടെ പേരോ വില്ലേജ് ഓഫീസറിന്റെ പേരോ എഴുതാൻ പാടില്ല. പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന പദവിയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് എഴുതുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വില്ലേജ് ഓഫീസ് കൊല്ലം എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. അടുത്തതായി ഇതിന്റെ ഫീസ് എത്രയാണ്? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നീതി കിട്ടുന്ന ഒരു വഴിയാണിത്. കേരളത്തിൽ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള അടിസ്ഥാന ഫീസ് വെറും 10 രൂപയാണ്. ഈ പണം നമുക്ക് പല രീതിയിലായി അടയ്ക്കാം. ഒരു കോടതി ഫീസ് സ്റ്റാമ്പ് വാങ്ങി അപേക്ഷയിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് നേരിട്ട് 10 രൂപ മടക്കി രസീത് വാങ്ങി അപേക്ഷയ്ക്കൊപ്പം വയ്ക്കാം. തപാൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ 10 രൂപയുടെ പോസ്റ്റൽ ഓർഡറോ ഡിമാൻഡ് ഡ്രാഫ്റ്റോ എടുത്തു വെക്കാം. ഇതിൽ നമ്മുടെ ശ്രോതാക്കളുടെ പ്രത്യേകം ശ്രദ്ധിക്ക്, നിങ്ങൾ BPL അഥവാ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ 10 രൂപ ഫീസ് പോലും അടയ്ക്കേണ്ടതില്ല എന്നതാണ്. ഇത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്. അതിനായി നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് അപേക്ഷയ്ക്കൊപ്പം വെച്ചാൽ മാത്രം മതിയാകും.
1: ഈ പറഞ്ഞതൊക്കെ ഓഫീസിൽ നേരിട്ട് പോകുന്നവർക്കും തപാൽ വഴിയും അയക്കുന്നവർക്കുമുള്ള ഒരു കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് വീട്ടിൽ ഒറ്റയിരിപ്പിന് ഫോൺ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഓൺലൈനായി നമുക്ക് അപേക്ഷ നൽകാൻ വല്ല വഴിയുമുണ്ടോ?
2: കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാൻ RTIonline.gov.in എന്ന വെബ്സൈറ്റ് ഉള്ളതുപോലെ നമ്മുടെ കേരള സർക്കാർ ഓഫീസുകളിലേക്ക് അപേക്ഷിക്കാൻ RTIonline Kerala അഥവാ RTIonline.kerala.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ ലഭ്യമാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിലൂടെ അപേക്ഷിക്കാം. വെബ്സൈറ്റിൽ കയറി അപേക്ഷകന്റെ വിവരങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് ഓൺലൈനായി തന്നെ ആ 10 രൂപ ഫീസ് അടയ്ക്കാം. അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പറും ലഭിക്കും. അത് വെച്ച് നമ്മുടെ അപേക്ഷയുടെ അവസ്ഥ എന്തായി എന്ന് ഫോണിലൂടെ തന്നെ ട്രാക്ക് ചെയ്യാനും സാധിക്കും.
1: നമ്മൾ അപേക്ഷയൊക്കെ തയ്യാറാക്കി ഓഫീസിലെ POയ്ക്ക് നൽകി എന്ന് വിചാരിക്കുക. ഇനി ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനകം ആ ഉദ്യോഗസ്ഥൻ നമുക്ക് മറുപടി തന്നിരിക്കണം. നിയമം പറയുന്ന കൃത്യമായ സമയപരിധി എത്രയാണ്?
2: വിവരാവകാശ നിയമത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കടുപ്പമേറിയ ഒരു സമയപരിധിയാണ്, അതായത് സ്ട്രിക്റ്റ് ടൈം ലൈൻ ആണ്. നമ്മൾ സാധാരണ ഒരു അപേക്ഷ സർക്കാർ ഓഫീസിൽ കൊടുത്താൽ എന്താണ്, ഉദ്യോഗസ്ഥർ പറയും ഫയൽ നോക്കട്ടെ അടുത്ത മാസം വാ എന്നൊക്കെ. വിവരാവകാശത്തിൽ ആ ഒരു കളി നടക്കില്ല. നിയമപ്രകാരം നമ്മളൊരു അപേക്ഷ നേരിട്ടോ തപാൽ വഴിയോ ഒരു ഓഫീസിലെ PIOക്ക് നൽകിയാൽ ആ അപേക്ഷ കൈപ്പറ്റിയ തീയതി മുതൽ കൃത്യം 30 ദിവസത്തിനകം അവർ നമുക്ക് മറുപടി തന്നിരിക്കണം. ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നില്ലെങ്കിൽ അത് നിയമലംഘനമായി കണക്കാക്കും. അടുത്ത വായിച്ച അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോടാ.
1: പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാകാനിടയുള്ള ചില അടിയന്തര സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരാളെ പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അങ്ങനെയുള്ള സമയത്ത് വിവരങ്ങൾ കിട്ടാൻ നമ്മൾ ഈ പറയുന്ന 30 ദിവസം കാത്തിരുന്നാൽ അത് വലിയ ദുരന്തമാകില്ലേ? അതിന് നിയമത്തിൽ പ്രത്യേക വല്ല ഇളവും ഉണ്ടോ?
2: വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണല്ലേ ഇത്. വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ മാനുഷികവും വിപ്ലവകരവുമായ മുഖമാണിത്. ഇതിനായി ഈ നിയമത്തിൽ ലൈഫ് ഓർ ലിബർട്ടി ക്ലോസ് Section 7(1) എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം ഒരു പൗരന്റെ ജീവനെയോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെങ്കിൽ 30 ദിവസം ഇല്ല, അപേക്ഷ ലഭിച്ച് കൃത്യം 48 മണിക്കൂറിനകം, അതായത് വെറും 2 ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥൻ മറുപടി നൽകിയിരിക്കണം.
1: ഏതൊരു പ്രായോഗിക സാഹചര്യങ്ങളിലാണ് നമ്മുടെ ശ്രോതാക്കൾ ഈ പറഞ്ഞ വകുപ്പ് ഉപയോഗിക്കേണ്ടത്?
2: ചില വ്യക്തമായ ഉദാഹരണങ്ങൾ പറയാം. ആദ്യമായി പോലീസ് കസ്റ്റഡി. ഒരാളെ പോലീസ് വന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ഏത് കുറ്റത്തിനാണ് ഏത് സ്റ്റേഷനിലാണ് വെച്ചിരിക്കുന്നത് എന്ന് ബന്ധുക്കൾക്ക് അറിയണം. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തതായി അടിയന്തര ചികിത്സയും മെഡിക്കൽ രേഖകളും. ഒരാൾക്ക് സർക്കാർ ആശുപത്രിയിൽ വെച്ച് അടിയന്തരമായി ഒരു മേജർ ശസ്ത്രക്രിയ നടത്തണം. അതിനുള്ള അടിയന്തര മെഡിക്കൽ സഹായ രേഖയോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടോ സർക്കാർ ഓഫീസിൽ നിന്ന് കിട്ടണം. ഇത് ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. അടുത്തതായി ഭക്ഷണവും പട്ടിണിയും. ഒരു പാവപ്പെട്ട കുടുംബത്തിന് അർഹതപ്പെട്ട അടിയന്തര റേഷൻ വിഹിതം ബോധപൂർവം നിഷേധിക്കപ്പെടുകയും അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതായത് 3 എണ്ണമാണ്, ലിബർട്ടി, ലൈഫ്, റൈറ്റ് ടു ലൈഫ്. ഇത്തരം സാഹചര്യങ്ങളിൽ അപേക്ഷ എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിലായി വലിയ അക്ഷരത്തിൽ ചുവന്ന പേന കൊണ്ടോ മറ്റോ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംബന്ധിച്ച അപേക്ഷ, അതായത് ലൈഫ് ഓർ ലിബർട്ടി കേസ് എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. അങ്ങനെ നൽകിയാൽ ആ PIO ഓഫീസിലെ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് 48 മണിക്കൂറിനകം ആ വിവരം നൽകാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്.
1: ഇതിൽ എനിക്കൊരു സംശയം തോന്നുന്നത്, ഈ പറഞ്ഞ 30 ദിവസത്തിനകമോ അല്ലെങ്കിൽ 48 മണിക്കൂറിനകമോ ഉദ്യോഗസ്ഥൻ മറുപടി തന്നില്ല എന്ന് വിചാരിക്കുക, അതിനുശേഷം അവർ നമുക്ക് മറുപടി തരുമ്പോൾ വലിയൊരു തുക ചാർജായി കൊടുക്കേണ്ടിയിരിക്കുമോ?
2: വിവരാവകാശ നിയമത്തിലെ Section 7(6) പ്രകാരം വളരെ ശക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. ഒരു PIO നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് 30 ദിവസമോ അല്ലെങ്കിൽ 48 മണിക്കൂറോ, ഇതിനുള്ളിൽ മറുപടി നൽകാൻ പരാജയപ്പെട്ടാൽ പിന്നീട് അവർ നൽകുന്ന വിവരങ്ങൾക്ക് അപേക്ഷയിൽ നിന്ന് യാതൊരുവിധ ഫീസും, അതായത് page 1 2 രൂപ വെച്ചുള്ള ഈ ഫോട്ടോസ്റ്റാറ്റ് ഫീസ് പോലും ഈടാക്കാൻ പാടില്ല. ആ വിവരങ്ങൾ എത്ര വലിയ ഫയലുകളാണെങ്കിലും അപേക്ഷകന് തികച്ചും സൗജന്യമായി നൽകാൻ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. സമയത്തിന് ജോലി ചെയ്യാത്തതിന് നിയമം ഉദ്യോഗസ്ഥന് നൽകുന്ന ആദ്യത്തെ അടിയാണിത്.
1: സർക്കാരുമായി ചേർന്ന് വലിയ ബിസിനസ് നടക്കുന്ന ഒട്ടനവധി സ്വകാര്യ കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനികളുടെ ബിസിനസ് രഹസ്യങ്ങൾ നമുക്ക് വിവരാവകാശം വഴി ചോദിക്കാൻ പറ്റുമോ?
2: അതിനും നിയമത്തിൽ കൃത്യമായി വിലക്കുണ്ട്. സെക്ഷൻ 8(1)(d) പ്രകാരം വാണിജ്യ രഹസ്യങ്ങൾ, അതായത് ട്രേഡ് സീക്രറ്റ്സ്, ഭൗതിക സ്വത്തവകാശം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പേറ്റന്റ്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ് താല്പര്യങ്ങളെ, കമേഴ്ഷ്യൽ കോൺഫിഡൻസിലുള്ള കാര്യങ്ങളെ, ദോഷകരമായി ബാധിക്കുന്ന വിവരങ്ങൾ എന്നിവ നൽകാൻ കഴിയില്ല. സർക്കാർ സ്ഥാപനമായ മിൽമ അല്ലെങ്കിൽ KTDC, അവിടെ ഒരു പ്രത്യേക ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രഹസ്യ കൂട്ടുകൾ, ഫോർമുലസ് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് രഹസ്യം എന്ന് പറഞ്ഞ് അവർക്കത് നിഷേധിക്കാം. കാരണം അത് പുറത്തുവിട്ടാൽ വിപണിയിൽ മറ്റ് സ്വകാര്യ കമ്പനികൾ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്.
1: നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്ന് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലോ. ഈ മന്ത്രിസഭാ യോഗത്തിലെ ചർച്ചകളും അവർ എഴുതുന്ന കുറിപ്പുകളും നമുക്ക് അപ്പോ അപ്പോൾ ചോദിക്കാൻ പറ്റുമോ?
2: സെക്ഷൻ 8(1)(i) പ്രകാരം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തുന്ന ചർച്ചകളുടെ രേഖകൾ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ രേഖകൾ അഥവാ ക്യാബിനറ്റ് പേപ്പേഴ്സ് ചർച്ചകൾ നടക്കുന്ന സമയത്ത് പുറത്തുവിടാൻ കഴിയില്ല. എന്നാൽ ഇതിലൊരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു വിഷയത്തിൽ മന്ത്രിസഭ കൃത്യമായ ഒരു തീരുമാനം, ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എന്താണ്, അതിന് ആധാരമായ രേഖകൾ എന്തൊക്കെയാണെന്നറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. തീരുമാനം എടുക്കുന്നത് വരെ മാത്രമേ ഈ രഹസ്യ സ്വഭാവം ഉള്ളൂ എന്ന് ചുരുക്കം.
1: കോടതിയിൽ വലിയ വലിയ കേസുകൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ ചോദിച്ചാൽ ലഭിക്കുമോ?
2: സെക്ഷൻ 8(1)(b) പ്രകാരം ഏതെങ്കിലും ഒരു കോടതിയോ ട്രിബ്യൂണലോ ഒരു വിവരം പുറത്തുവിടുന്നത് വ്യക്തമായി വിലക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ വിവരം പുറത്തുവിടുന്നത് കോടതി അലക്ഷ്യത്തിന് കാരണമാകുമെങ്കിലോ അത്തരം വിവരങ്ങൾ നൽകാൻ കഴിയില്ല. ഇതിനെ സബ് ജുഡിസ് എന്ന് പറയും. പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് മാത്രം എല്ലാ വിവരങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. കോടതി പ്രത്യേകം വിലക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വിവരങ്ങൾ നിഷേധിക്കാൻ PIO അവകാശമുള്ളൂ.
1: ഈ പറഞ്ഞ സെക്ഷൻ 8 കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കൗശലക്കാര ചില ഉദ്യോഗസ്ഥർ തങ്ങളുടെ അഴിമതി മൂടിവെക്കാൻ വേണ്ടി ഇതിലെ ഏതെങ്കിലും ഒരു വകുപ്പ് കാണിച്ച് നമ്മുടെ വിവരം നിഷേധിച്ചാലോ, അതിനെ മറികടക്കാൻ എന്താണ് വഴി?
2: വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും വലിയ മാസ് എൻട്രി ഇത് ഈ പറഞ്ഞ സെക്ഷൻ 8(2)ലാണ്. ഇതിനെ പബ്ലിക് ഇൻട്രസ്റ്റ് ഓവർ റൈഡ് എന്നാണ് വിളിക്കുന്നത്. നിയമം പറയുന്നത് എന്തെന്നാൽ, ഈ സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് ഒരു വിവരം നിഷേധിക്കാമെങ്കിൽ പോലും ആ വിവരം പുറത്തുവിടുന്നത് വഴി സമൂഹത്തിനുണ്ടാകുന്ന വലിയ പൊതുജന താല്പര്യം, അതായത് ലാർജ് പബ്ലിക് ഇൻട്രസ്റ്റ്, ആ രഹസ്യം സൂക്ഷിക്കുന്ന വഴി ഉണ്ടാകുന്ന നേട്ടത്തെക്കാൾ വലുതാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രഹസ്യരേഖയും പൊതുജനങ്ങൾക്ക് നൽകാൻ വിവര കമ്മീഷന് ഉത്തരവിടാം. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില അതീവ രഹസ്യങ്ങൾ ഒഴികെ.
1: ശേഷമുള്ള വിവരാവകാശ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
0: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
7: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഇന്നുള്ളത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
8: ഹലോ.
7: ഈ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പി ഇതിനോടൊപ്പം കൊണ്ടുപോകണം എന്നായിരുന്നു. എത്ര സെഷനുകളായിട്ടായിരിക്കും പോകുന്നത്? അതോ ഇതിന്റെ പാരലലായിട്ടായിരിക്കും സ്പീച്ച് തെറാപ്പിയോടൊപ്പം തന്നെ ഇത് പോകുന്നത്?
8: സ്പീച്ച് തെറാപ്പിയുടെ ഒപ്പം തന്നെ ആയിരിക്കും ഒക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയർ തെറാപ്പിയും പോകുന്നത്. ചിലപ്പോൾ മൂന്നും കൂടി പോകാൻ പറ്റാത്ത കേസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂന്ന് സെഷൻസും അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ചിലപ്പം അത് വേറെ ദിവസമാക്കി അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മൂന്നും പോവുകയാണെങ്കിൽ കുട്ടിക്ക് കുറച്ചുകൂടി നമുക്ക് ഡെവലപ്മെന്റ്സ് ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും. കാരണം ഈ ഇന്നറ്റൻഷനും ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സ്പീച്ചിൽ എടുത്തിക്കഴിഞ്ഞാൽ അവരുടെ ഇമ്പ്രൂവ്മെന്റ്സ് കുറച്ചുകൂടി വൈകിയിട്ടായിരിക്കും. നമ്മൾ എത്ര സ്പീച്ചിനകത്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് സ്പീച്ചിനകത്ത് ഗോൾസിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ കുറച്ചും കൂടി ടൈം എടുക്കും. കാരണം ഇന്നറ്റൻഷൻ ഒക്കെ ആണെങ്കിൽ എന്തായാലും അവരത് ശ്രദ്ധിച്ചിരിക്കത്തില്ല. അപ്പം എന്തായാലും ഒ ടിയും ബി ടിയും കൂടെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് കുറച്ചും കൂടി വേഗത്തിൽ തന്നെ നടക്കും.
7: ഓട്ടിസം പോലെയുള്ള ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾക്കും അവർക്കും ഇതുപോലെ തന്നെയാണോ പോകുന്നത്? അതോ ഓരോ അസുഖങ്ങൾക്കും പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും? എങ്ങനെയായിരിക്കും?
8: ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്തെല്ലാം അവർക്ക് സെൻസറി പ്രോസസിംഗ് ഡിഫിക്കൽട്ടീസും ഇന്നറ്റൻഷനും എല്ലാം ഉണ്ട്, ബിഹേവിയർ ഇഷ്യൂസും ഉണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും ഒ ടിയും ബി ടിയും സ്പീച്ചും അങ്ങനെയാണ് പൊയ്ക്കൊണ്ട് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പം ഒരു തെറപ്പി എടുത്തിട്ട് കുട്ടിയുടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ബിഹേവിയർ ഇഷ്യൂസ് എല്ലാം മാറിയെന്നാണെങ്കിൽ ബി ടി നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോവായിരിക്കും ചെയ്യുന്നത്.
7: പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു നാട്ടു നടപ്പെന്ന് പറയുന്നത് അച്ഛൻ സംസാരിക്കുന്നത് ഇത്തിരി വൈകിയാണ്, അല്ലെ അമ്മ സംസാരിച്ചത് വൈകിയാണ്, അതുകൊണ്ട് മോൻ പതുക്കെ സംസാരിച്ചോളും എന്ന് പറഞ്ഞ് വെച്ച് മാം നേരത്തെ പറഞ്ഞതുപോലെ 5 വയസ്സൊക്കെ കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കോ?
8: എപ്പോഴും നമ്മൾ നേരത്തെ തന്നെ തെറപ്പി കൊടുക്കുന്നതായിരിക്കും കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നത്. പിന്നെ പേരൻസ് സംസാരിക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും പേരൻസ് തെറപ്പിക്ക് കൊടുക്കാണ്ടിരിക്കുന്നത്. കാരണം വീട്ടിൽ ആരെങ്കിലും ഗ്രാൻഡ് പേരൻസോ അവരൊക്കെയാണ് കൂടുതലും സമ്മതിക്കാത്തത് തെറപ്പി കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്തായാലും പറയാറുണ്ട് തെറപ്പി നേരത്തെ തന്നെ കൊടുക്കണം. നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ സ്കൂളിംഗ് വരുമ്പോഴത്തേക്കും ആ കുട്ടീനെ ഹെൽപ്ഫുൾ ആക്കത്തുള്ളൂ. അത് നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്.
7: ഇപ്പൊ കാലഘട്ടം മാറുമ്പോഴത്തേക്കാണല്ലോ പേരൻസ് ഗ്രാൻഡ് പേരൻസിന്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഗ്രാൻഡ് പേരൻസിന്റെ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ അന്ന് അവര് നേരിട്ടിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും സംസാരത്തിന് ഒരു വൈകുന്ന ഒരു അല്ലെ മറ്റു സംസാരത്തിന് ഒരു പ്രശ്നങ്ങൾ അന്ന് ആ ഒരു കാലഘട്ടത്തിലില്ല. അപ്പൊ നമ്മുടെ ഒരു സ്ക്രീൻ ടൈമിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്?
8: കൂടുതലും സ്ക്രീൻ ടൈം കാരണം വരാറുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഇപ്പം അമ്മയോ അച്ഛനോ ലേറ്റ് ആയിട്ട് സംസാരിച്ചു എന്നുള്ളത് അതും കുട്ടീനെ ബാധിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അത് കാരണമാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു പ്രോപ്പർ ഇവാലുവേഷനോ ഡയഗ്നോസിസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഫാമിലി ഹിസ്റ്ററി കാരണമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അതും ഒരു ഫാക്ടറാണ്. ഫാമിലി ഹിസ്റ്ററി എന്തായാലും ഒരു ഫാക്ടറാണ്. പിന്നെ അതിനോടൊപ്പം സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും കുട്ടിക്ക് അത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
7: മാം നമുക്ക് വീണ്ടും ഓട്ടിസത്തിലേക്ക് തന്നെ തിരിച്ചെത്താം. ഓട്ടിസത്തിന് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരിക്കും, ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത് കുട്ടികളിൽ?
8: ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷനോ സോഷ്യൽ ഇന്ററാക്ഷനോ ഒക്കെ അവർക്ക് കൂടുതലും അഫക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകത്തില്ല. ഇപ്പം വേറെ കുട്ടികളുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർ അവരുടെ അടുത്തേക്ക് പോയി സംസാരിക്കാനോ കളിക്കാനോ ഒന്നും അവർ നിൽക്കാറില്ല. പിന്നെ കൂടുതലും കണ്ടുവരുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പം അവരുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടുതലും അമ്മേനെ വലിച്ചുകൊണ്ട് പോയിട്ടോ അല്ലെങ്കിൽ കരഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും. വെർബലി അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പം അത് കുറവായിരിക്കും ചില കേസസിൽ. പക്ഷെ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓട്ടിസം ഉള്ള കുട്ടികളുണ്ട്. പിന്നെ വേറെ ഉള്ളതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് അവർ കാണിക്കും. ചിലപ്പോൾ ഒരു ഹാൻഡ് ഫ്ലാപ്പിംഗ് ആവാം, ഹെഡ് ഷേക്കിംഗ് ആവാം, ഹെഡ് ബാങ്കിങ്, അങ്ങനെ കുറേ റെപ്പറ്റേറ്റീവ് ആയിട്ട് കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്.
7: റെപ്പറ്റേറ്റീവ് വയസ്സോട്ടായിരിക്കും കാണിക്കുന്ന ഈ ലക്ഷണങ്ങളൊക്കെ?
8: അത് നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഒരു 3 years അറൗണ്ട് ആകുമ്പോഴായിരിക്കും ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നത്. ചിലപ്പോൾ അതിന് മുമ്പേ വരെ കുട്ടിയുടെ ലാംഗ്വേജ് ഒക്കെ ചിലപ്പം 2 years വരെ കുട്ടി ചിലപ്പോൾ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഒരു റിഗ്രഷൻ ഒക്കെ വരും, സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അതേപടി ബാക്കിലോട്ട് പോകും. പിന്നെ ആ കുട്ടിക്ക് ആ വേർഡ്സും കാര്യങ്ങളും ഒന്നും ഓർമ്മ കാണത്തില്ല. ആ ഒരു സ്പീച്ച് റിഗ്രഷനും ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കാണുന്നുണ്ട്.
7: ഓക്കെ, അവർക്കും ഈ ലൈഫ് ലോങ് ഈ ഒരു സ്പീച്ച് തെറാപ്പി കൊണ്ടുപോകേണ്ടി വരുമോ? അതുപോലെ എത്ര നാളായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ പോകുന്നത്?
8: അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അപ്പം ചില ASD കേസസിൽ വെർബലി നല്ല സ്പീച്ചൊക്കെ കയറി വരുന്ന കുറേ കേസസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പീച്ച് കുറേ കൂടി ഇമ്പ്രൂവ്മെന്റ്സ് ആക്കിയിട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്ന കേസസ് ഉണ്ട്. ചില കുട്ടികളിൽ നമ്മൾ സ്പീച്ച് തെറപ്പി എടുത്താലും ഇമ്പ്രൂവ്മെന്റ്സ് വരാത്ത കേസസും ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ AAC പോലത്തെ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ഫോണിനകത്തോ ടാബിനകത്തോ ഒക്കെ ഒരു ആവാസ് പോലത്തെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ആക്കുവാണെങ്കിൽ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്ഫുൾ ആക്കും. ഇപ്പം കുട്ടിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണം, കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും.
7: ഓക്കെ മാം, അതുപോലെ തന്നെ കുട്ടികൾ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ പോലെ സംസാരിക്കാറുണ്ടല്ലോ, അതെന്തായിരിക്കും?
8: അത് കൂടുതലും ഈ സ്ക്രീൻ ടൈം കാണുന്ന കുട്ടികളിലാണ് പൊതുവെ ആ ഒരു കാർട്ടൂണിക് സ്പീച്ച് കാണുന്നത്. അപ്പൊ നമ്മള് മൊത്തത്തില് കാർട്ടൂൺ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് കുറച്ച് ചെറുതായിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ടും ഈ സ്ക്രീൻ ടൈം കാരണം മാത്രം വരുന്നതാണ്.
7: കുട്ടി ഏത് കാർട്ടൂൺ കാണുന്നു ആ കാർട്ടൂണെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറെ കാര്യങ്ങള് അതുപോലെ ബിഹേവ് ചെയ്യും, അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കാറുണ്ട്?
8: ഒരു ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നോർമൽ ഇമിറ്റേഷൻ സ്റ്റേജിലും അവർ അങ്ങനെ കാണുന്നത് ഇമിറ്റേഷൻ വരാറുണ്ട്. ചില കേസസിൽ അത് ഇമിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഏജ് ആയി വരുമ്പോഴത്തേക്കും അത് തന്നെ തന്നെ മാറാറുണ്ട്. ചില സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ കുറെ കൂടി ഏജ് ആയാലും ആ ഒരു കാർട്ടൂണിക് സ്പീച്ച് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും ഒരു പ്രോപ്പർ ഇവാലുവേഷൻ എടുക്കേണ്ടി വരും.
7: ടങ് ടൈ നമ്മപ്പം ഇത് സംസാരത്തില് താനേ മാറും എന്ന് പറഞ്ഞ ചില കണ്ടീഷനിൽ, അതപ്പോ എത്ര നാൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇത് ആ ടങ് ടൈ അത് സർജറിയിലേക്ക് പോകണോ അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിലോട്ടൊക്കെ പോകണം എന്നുള്ളത് ഏത് ഏജ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പേരൻസ്?
8: ടങ് ടൈ മെയിൻ ആയിട്ട് നമ്മൾ കുഞ്ഞിലേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ജനിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ചില കേസസിൽ അത് സർജറി ചെയ്യുന്ന കേസസ് ഉണ്ട്. ചിലര് കുറച്ചും കൂടി ഏജ് കഴിഞ്ഞിട്ടായിരിക്കും അത് മനസ്സിലാക്കി വരുന്നത്. ഇപ്പം ഇപ്പോഴും അറിയത്തില്ല ടങ് ടൈ എങ്ങനെയാണെന്നുള്ളത് ചില പേരൻസിന് അറിയത്തില്ല. അപ്പം ക്ലാരിറ്റി ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും മീനിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റിന് അടുത്തേക്ക് വരുന്നത്.
7: കൊഞ്ചലാണെന്നേ കരുതുകയുള്ളായിരിക്കും, നമുക്കത് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം, കാരണം പേരൻസ് അത് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ ഏത് വയസ്സിലായിരിക്കും അത് മനസ്സിലാകുന്നത്?
8: ഒരു 3 years മുന്നേ വരെ ഈ ക്ലാരിറ്റി ഇഷ്യൂസ് വലിയ കുഴപ്പമില്ല.
7: ഓക്കെ,
8: പക്ഷെ ടങ് ടൈ ആണെങ്കിൽ നമുക്ക് അത് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഒരു 3 years ശേഷവും കുട്ടിക്ക് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. കുട്ടി പറയുന്ന ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. കുട്ടിക്ക് പറയാൻ സംസാരിക്കുമ്പോൾ ആ ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കുലേഷൻ തെറപ്പിയുടെ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടങ് എവിടെ പ്ലേസ് ചെയ്യണം അതെല്ലാം നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ആ ടങ് ടൈ ഉള്ള കുട്ടികളിൽ കൂടുതലും ഈ സൗണ്ട്സ് റാ ലാ ട ഡ അങ്ങനത്തെ ശബ്ദങ്ങളായിരിക്കും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്.
7: തുമ്പ് വെച്ചിട്ട് പറയുന്ന വാക്കുകൾ അല്ലേ?
8: ആ നാക്കിന് തുമ്പ് മേലെ തട്ടിച്ചിട്ടുള്ള ശബ്ദങ്ങള് ച ഡ ല ഒക്കെ ശബ്ദങ്ങൾ. അപ്പം നാക്ക് പൊക്കാനായിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ടങ് ടൈ ഉള്ള സമയത്ത്. ചെറിയ രീതിയിലുള്ള ടങ് ടൈ ആണെങ്കിൽ നമുക്ക് ഈ എക്സസൈസും കാര്യം ടങ്ങിന്റെ എക്സസൈസ് വീട്ടിൽ ചെയ്യാനായിട്ട് പറഞ്ഞു വിടും. അപ്പം എക്സസൈസ് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ ചില സമയത്ത് ഈ ടങ് ടൈ മൈൽഡ് ടങ് ടൈ ഉള്ള കുട്ടികൾക്ക് ഈ റാ ലാ ച സൗണ്ട്സ് ഒക്കെ വെച്ച് വെക്കാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ സർജറിയുടെ ഓപ്ഷൻ കൊടുക്കത്തില്ല. ഒട്ടും ആൾക്ക് ശബ്ദങ്ങൾ കിട്ടുന്നില്ല, തെറപ്പി എടുത്തിട്ടും ആൾക്ക് സൗണ്ട്സ് നാക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമ്മൾ സർജറിയുടെ മുന്നോട്ട് പോകത്തുള്ളൂ.
7: ഓക്കെ മാം, ചില ശബ്ദങ്ങൾ പറയുമ്പോൾ മാത്രം കുഞ്ഞിന് വ്യക്തമാകുന്നില്ല, അങ്ങനെ ചില കണ്ടീഷൻ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പം അതിനും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്താണ് വരേണ്ടത്?
8: അതെ, ഇപ്പം 3 years മുന്നേ ആണെങ്കിൽ അത് വലിയ ഇഷ്യൂസ് ഇല്ല. എല്ലാ കുട്ടികളും നോർമലി സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തായാലും അവിടെ നിന്നും ബുദ്ധിമുട്ടുകൾ കാണിക്കും. പക്ഷെ 3 years ശേഷവും കുട്ടിയുടെ ഇങ്ങനെ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെറ്റിച്ചിട്ടാണ് അല്ലെങ്കിൽ കുട്ടി പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവിടെ എന്തായാലും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന് റോളുണ്ട്. അവിടെ എന്തായാലും കുട്ടിക്ക് ആർട്ടിക്കുലേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം.
7: അതുപോലെ തന്നെ കുട്ടികൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണല്ലോ സ്റ്റാമറിംഗ് അല്ലെങ്കിൽ വിക്ക് എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഏത് വയസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്?
8: കുട്ടികളിൽ 2 to 5 years ആകുമ്പോൾ ഒരു ഡെവലപ്മെന്റൽ സ്റ്റട്ടറിങ്, അതിപ്പോ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു വിക്ക് വരുന്നുണ്ട്. അത് നോർമലി എല്ലാ കുട്ടികളിലും ചില കുട്ടികളിലും അത് കണ്ടു വരുന്നുണ്ട്. അപ്പം ആ 2 to 5 വയസ്സിന് ഇടയിൽ വരുന്ന സ്റ്റട്ടറിങ് നമുക്ക് ചിലപ്പോൾ തെറപ്പി കൊടുത്തതിന് ശേഷം അവരെ ബാക്ക് ടു എങ്ങനെയാണ് നോർമൽ സ്പീച്ചിലേക്ക് വരുന്ന കേസസ് ഉണ്ട്. എല്ലാം അങ്ങനെയാന്ന് പറയാൻ പറ്റത്തില്ല. 2-5 വയസ്സിന്റെ ഇടയിലുള്ള സ്റ്റട്ടറിങ് കുറെ കൂടി നോർമലായിട്ട് വരുന്നുണ്ട്. പക്ഷെ 5 വയസ്സിന് ശേഷം വരുന്ന സ്റ്റട്ടറിങ് കുറച്ചും കൂടി പാടായിരിക്കും. അത് നമുക്ക് മൊത്തത്തിൽ മാറുമെന്നുള്ളത് അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് അവരുടെ സിവിയറിറ്റി നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പം ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ സ്റ്റട്ടറിങ് ആയിരുന്നു കുട്ടി തെറപ്പി എടുത്ത സമയത്ത്. പക്ഷെ തെറപ്പിയിലൂടെ നമുക്കത് മൈൽഡിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും.
7: ഓക്കെ, അപ്പൊ ഏത് ഏജിലായിരിക്കും മാം അത് തുടങ്ങേണ്ടത്?
8: തെറപ്പി നമുക്ക് നേരത്തെ തന്നെ ഇപ്പം 2.5 വയസ്സിലെ കുട്ടി അത് കണ്ടു വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് തെറപ്പി കൊടുക്കാം.
7: കംപ്ലീറ്റ് ആയിട്ട് ഇത് നമുക്ക് സ്റ്റാമറിങ് മാറ്റാൻ പറ്റുമോ കുട്ടികളില്?
8: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. പൂർണ്ണമായിട്ട് സ്റ്റട്ടറിങ് മാറത്തില്ല എന്നാണ് നമ്മൾ കൂടുതലും പറയുന്നത്. പിന്നെ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ബേസ് ചെയ്ത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ 2 to 5 years ആ ഒരു ഏജിൽ വരുന്ന സ്റ്റട്ടറിങ് ആണെങ്കിൽ കുറെ കൂടി തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടി പൂർണ്ണമായി മാറിയ കേസസ് അവിടെ ഉണ്ട്. 2 to 5 years ആണ്. പക്ഷെ 5 years ശേഷം വരുന്ന സ്റ്റട്ടറിങ് അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയ കേസസ് നല്ല കുറവാണ്. അങ്ങനെ കൂടുതലും ആളുടെ സെൽഫ് കോൺഫിഡൻസും അതെല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും.
7: മാം, മെയിനായിട്ട് നമ്മളിപ്പോ പറഞ്ഞത് കുട്ടികളിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. വേറെ എന്തെല്ലാം അസുഖവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ സമീപിക്കാറുണ്ട്?
8: ഒരു ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികളിൽ നമ്മൾ സ്പീച്ച് തെറപ്പി കൊടുക്കാറുണ്ട്. ഇപ്പൊ ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ സ്പീച്ചിനോടൊപ്പം, അതായത് റിസെപ്റ്റീവ് ലാംഗ്വേജ് എക്സ്പ്രസീവ് ലാംഗ്വേജിനോടൊപ്പം ഫൈനും ഗ്രോസ് മോട്ടോ സ്കിൽസും ഇമോഷണൽ സ്കിൽസും എല്ലാ സ്കിൽസും കുട്ടിയുടെ കുറച്ചും കൂടി എഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസസ് ആണ് GDD എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് കുട്ടിയുടെ ആ ഒരു ലാംഗ്വേജ് ഏജിനെ നമ്മൾ ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും പിന്നെ ഇമോഷണൽ സ്കിൽസും അതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അവരോടൊപ്പം. പിന്നെ കൂടുതലും നമ്മൾ ഈ GDD ഉള്ള കേസസിൽ ഒക്കുപേഷണൽ തെറപ്പിയും കൊടുക്കും. കാരണം അവരായിരിക്കും ഫൈനും ഗ്രോസ് മോട്ടോറും ഒക്കെ കുറച്ചും കൂടി ഡെപ്തിന് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കൂടെ സ്പീച്ച് തെറപ്പിസ്റ്റിനും വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വർക്ക് ചെയ്തതുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനർ അപ്രോച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചായിരിക്കും കുട്ടീനെ വർക്ക് ചെയ്യുക. പിന്നെ GDD എന്ന് പറയുമ്പോൾ അത് തന്നെ ഡൗൺ സിൻഡ്രോം പോലത്തെ കേസസ് ഒക്കെ ഉണ്ട്. അവർക്കും ഈ GDD ഡെവലപ്മെന്റ് ഡിലേസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ അവർക്ക് കൂടുതൽ നമ്മൾ ഓറോ മോട്ടോർ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ചെയ്യും. ഓറോ മോട്ടോർ സ്കിൽസും പിന്നെ OPT ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി ഒക്കെ ആയിരിക്കും അവിടെ നമ്മൾ ചെയ്തു വരുന്നത്. അവർക്ക് ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ കുറെ കൂടി അവർ ഇമോഷണലി ഭയങ്കര കണക്ഷൻ അറ്റാച്ച്മെന്റ് ആയിരിക്കും കുട്ടികൾ. അവരുടെ സോഷ്യൽ സ്കിൽസും വലിയ കുഴപ്പം കാണത്തില്ല. പക്ഷെ ഈ ഡൗൺ സിൻഡ്രത്തിന്റെ കൂടെ തന്നെ ASD ഒക്കെ വരുന്ന കേസസ് ഉണ്ട്. പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്താലും ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരാൻ നല്ല പാടായിരിക്കും.
7: അതുപോലെ തന്നെ ADHD ഉള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സമീപിക്കേണ്ട ആവശ്യം വരാറുണ്ടോ?
8: വരാറുണ്ട്. ഇപ്പം ADHD ഉള്ള കുട്ടികളും ഈ അറ്റൻഷൻ റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ സ്പീച്ച് ഡിലേ വരാറുണ്ട്. അപ്പം ആ സ്മോക്കൺ ലാംഗ്വേജ് ഡിസോർഡർ അസോസിയേറ്റ് വിത്ത് ADHD കേസസ് ഉണ്ട്. അപ്പം ലാംഗ്വേജ് ഡിലേ ആ ADHDയുടെ ഒപ്പം വരുന്ന കേസസ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ലാംഗ്വേജ് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുട്ടിക്ക് നറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയാനുള്ള ആ ഒരു സീക്വൻസിങ് കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരിക്കും കൂടുതലും ADHDയിൽ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഗോളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യും.
7: കുട്ടികൾ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ റിയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം സെറിബ്രൽ പാൾസി എന്ന് പറയുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു റോൾ എന്തായിരിക്കും?
8: അവർക്ക് കൂടുതലും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോൾ ഉണ്ട്. കാരണം അവർ സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ നല്ല ടൈം എടുത്തിട്ടായിരിക്കും. അവർക്ക് സ്പീച്ച് തെറപ്പിയോടൊപ്പം ഫിസിയോതെറപ്പിയും ഒക്കുപേഷൻ തെറപ്പിയും ഒക്കെ പോവേണ്ടി വരും. അവിടെ നമ്മൾ കുട്ടികളുടെ റിസെപ്റ്റീവ് ലാംഗ്വേജും എക്സ്പ്രസീവ് ലാംഗ്വേജും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുമായിരിക്കും ചെയ്യുന്നത്. കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കുട്ടി കാര്യങ്ങൾ പറയുന്നതും അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. ചില കേസസിൽ വെർബലി വരാത്ത കുറെ കേസസ് ഉണ്ട് സെർവൽ പാൾസിൽ തന്നെ. നമ്മൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ AAC ഡിവൈസസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിക്ചർ കാർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. AAC സിമ്പിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം അതിനകത്ത് കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഇപ്പം കുട്ടിക്ക് താ എന്ന് പറയാൻ പറ്റുന്നില്ല, അപ്പം നമ്മൾ തായുടെ ഒരു കാർഡുണ്ട്, ഗിഫ്റ്റ് മീ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അപ്പം കുട്ടി ആ കാർഡിൽ തൊട്ടിട്ടായിരിക്കും കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് എന്തായാലും സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ കുറെ കൂടി ടൈം എടുക്കും. അപ്പം നമുക്ക് അങ്ങനെ കേസസ് വരുമ്പം നമ്മൾ അവർക്കൊരു വിഷ്വലി സപ്പോർട്ടായിട്ട് അങ്ങനെ പിക്ചർ കാർഡ്സ് കൊടുക്കും. കുട്ടി തൊടുന്നതിന്റെ കൂടെ ഒപ്പം നമ്മൾ തെറപ്പിസ്റ്റ് ആയിരിക്കും താ താ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം കുട്ടി വെർബലിലേക്ക് ചിലപ്പോൾ ആ തൊടുന്നതിന്റെ കൂടെ താ പറയും, അല്ലെങ്കിൽ ചിലപ്പം കുട്ടി തൊടുമ്പം തന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കൊടുക്കാം. കുട്ടി എന്താണ് ആവശ്യപ്പെടുന്നത് ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു വിഷ്വലി സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ തെറപ്പിയിലൂടെ, അങ്ങനെയായിരിക്കും സെറിബ്രൽ പാൾസി ഉള്ള കേസസിലൊക്കെ പോകുന്നത്. പിന്നെ അവർക്ക് മോറോ മോട്ടോ വീക്ക്നെസ് നല്ലപോലെ ഉണ്ടാവും. ഇപ്പം ഓറൽ മസാജ്, ചീക്ക് മസാജും ടങ്ങിന്റെ എക്സസൈസും ലിപ്പിന്റെ ലിപ്പ് സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ നമ്മൾ അവിടെ ചെയ്യും.
7: ഓക്കെ മാം, അപ്പൊ മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനി നമ്മുടെ ശ്രോതാക്കളോടും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോടും ഒക്കെ എന്താ ഒരു നിർദ്ദേശം നൽകാനുള്ളത്?
8: സ്ക്രീൻ ടൈം മൊത്തത്തിൽ തന്നെ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം കൂടുതലും വാശി കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 1 hour നമുക്ക് ടൈം കൊടുത്തിട്ട് പേരൻസും കൂടെ ഇരുന്ന് അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നേരത്തെ തന്നെ കുട്ടി സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വെച്ചോണ്ടിരിക്കാണ്ട് നേരത്തെ തന്നെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനോ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ ഒന്ന് ജസ്റ്റ് കാണുക. അപ്പം എന്തെങ്കിലും ഡീലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇവാലുവേഷൻ എന്തായാലും മാക്സിമം ചെയ്യുക.
7: താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
6: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയ.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലപുരത്ത് നിന്ന് രഘുവാണ്. അതായത് ചില സ്വകാര്യ ബസ്സുകൾ ഇന്ന റൂട്ടൊന്നുമില്ല, ഏത് റൂട്ടിലായാലും എല്ലാ ബസ്സും ഇല്ല. ചില ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താറില്ല, മനഃപൂർവ്വം നിർത്താത്തത് കൊണ്ട് ചിലർ പറയുന്നത് ടൈം കഴിഞ്ഞു വന്നതാണെന്ന് പറയാറുണ്ട്. ഏതായാലും സമയത്ത് ഒന്നാമത് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് പോകുമ്പോൾ ഇവർക്ക് പാക്കേജ് വേണം എന്ന് പറയുന്ന സ്വകാര്യ ബസ്സുകൾ സമയത്ത് സ്റ്റോപ്പ് നിർത്താതിരിക്കുക, യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ചിലരുണ്ട്, ഈ ഓവർ സ്പീഡിൽ പോവുക, അതായത് സമയം തെറ്റി വരുന്നതാണോ അല്ലയോ എന്നറിയത്തില്ല, വളരെ ഓവർ സ്പീഡിൽ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പോകുന്ന ചില

0: ചുങ്കത്ത് ഫ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് ഫ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എന്തൊക്കെ ചെയ്യാൻ അജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിക്സ് 107.8. ഒരു കൊലപാതക കേസിലെ പ്രതി റോഡിലൂടെ നടന്നു വരുമ്പോൾ സ്ത്രീകൾ മുഴുവനും അദ്ദേഹം പോകുന്ന വഴികളിൽ പൂക്കൾ വിതറിയാൽ എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹമായി ഒരു കൂട്ടം സ്ത്രീകൾ. ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷി വിവരണമാണ് ഞാൻ നൽകിയത്. അതെ, മുംബൈയിലെ പഴയ ബോംബെയിലെ തെരുവീഥികളിലൂടെ ഒരു കൊലപാതക കേസിലെ പ്രതി കൊലയാളി നടന്നു പോകുമ്പോൾ സ്ത്രീകൾ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അയാൾ ഗുണ്ടയും അക്രമകാരിയും ഒന്നുമല്ല, ഒരു നാവികസേന കമാൻഡറാണ്. അദ്ദേഹം ചെയ്ത കുറ്റമെന്താണ്? ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടുകളിൽ ഒന്നായ നാനാവതി കേസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. എത്രയോ ബ്ലോഗേഴ്സ്, യൂട്യൂബേഴ്സ് ഒക്കെ നാനാവതി കേസ് ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നാനാവതി കേസ് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നത്? ഈ 2026 പോലും നമ്മൾ വീണ്ടും നാനാവതി കേസിലേക്ക് കടന്നു പോകുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്നും ആ കേസ് ഒരു രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിൽ നമ്മുടെ ചുറ്റും നിന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ അയൽ വീടുകളിൽ, ബന്ധുക്കളുടെ ഇടയിൽ ഒക്കെ നാനാവധി കേസിന് തുല്യമായ സംഭവങ്ങൾ അരങ്ങേറുന്ന ഈ വർത്തമാനകാല ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും നാനാവധി കേസ് ചർച്ച ചെയ്യുകയാണ്. ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായ കാലത്തെ പത്രങ്ങളുടെ പ്രചാരം മൂന്നിരട്ടിയായിട്ടാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫലമായി വർദ്ധിച്ചതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. KM നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന പ്രശസ്തമായ ഈ കേസ് ഇന്ത്യയിലെ ജൂറി സമ്പ്രദായത്തെ തന്നെ അവസാനിപ്പിക്കുവാൻ കാരണമായ ഒരു കേസാണ്. 1959 April 27 അന്ന് വൈകിട്ട് മുംബൈയിലെ പഴയ ബോംബെയിലെ ഒരു പ്രശസ്ത വ്യാപാരിയായ പ്രേം അഹൂജയുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു. അപ്പോൾ ആ വീട്ടിലെ സെർവന്റ് വീട്ടുജോലിക്കാരിയായ സ്ത്രീ വാതിൽ തുറന്നു കൊടുക്കുന്നു. വന്ന് കയറിയ ആൾ ഒരു കാര്യമാണ് ചോദിക്കുന്നത്, പ്രേം അഹൂജ എവിടെയുണ്ട്? അപ്പോൾ അവിടെ വന്ന ആളിനെ ആ വേനക്കാരിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടും അയാൾ അവിടുത്തെ സ്ഥിര സന്ദർശകനായതുകൊണ്ടും ആ സ്ത്രീ മുകളിലത്തെ മുറിയിലുണ്ട് പ്രേം അഹൂജ എന്നാണ് പറഞ്ഞത്. വന്ന ആൾ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എവിടെയോ ഒരു വെടിവെച്ച ശബ്ദം കേട്ട് വേനക്കാരിയും അഹൂജയുടെ സഹോദരിയും വെളിയിലേക്ക് ഇറങ്ങി നോക്കി. പുറത്തെന്താണ് ഒരു വെടിശബ്ദം കേട്ടത്? പെട്ടെന്ന് അവർ മനസ്സിലാക്കി തുടരെ തുടരെ രണ്ട് വെടിശബ്ദങ്ങൾ കൂടി കേൾക്കുന്നു. അത് മറ്റെങ്ങുമല്ല, മുകളിലത്തെ നിലയിലാണ്. അവർ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുമ്പോൾ

മൂക്ക് താഴ്ത്തി വന്ന ആൾ നിശബ്ദം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. പ്രേം മഹൂദ ഒരു തവൽ ചുറ്റി അദ്ദേഹം ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അഹൂജ ഒരു ടവൽ ചുറ്റി ബാത്റൂമിന്റെ വാതുക്കൽ മരിച്ചു കിടക്കുന്നു. വന്നയാൾ അഥവാ ആ സംഭവം ചെയ്തിട്ട് പോയ ആളിന്റെ പേര് നാനാവതി എന്നായിരുന്നു. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു നാവിക കമാൻഡർ കെ മണിക്ഷ നാനാവതി മിടുക്കനും സർവ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരാളായിരുന്നു. അയാൾ എങ്ങനെയാണ് ഒരു കൊലയാളിയായി രൂപാന്തരപ്പെട്ടത്? ആ സംഭവം എല്ലാ കാലത്തേക്കുമുള്ള സംഭവമാണ്. അത് നിരവധി ചലച്ചിത്രങ്ങൾക്ക് പ്രമേയമായിട്ടുള്ളതാണ്. രുസ്തം എന്ന ചലച്ചിത്രത്തിനും മലയാളത്തിൽ ടി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന സിനിമയ്ക്കുമൊക്കെ പ്രമേയമായ കഥയാണ് നാനാവതിയുടേത്. നല്ല സ്വഭാവഗുണമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കൊലയാളിയായി? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇതൊക്കെ ചെയ്യാൻ അധികം മറന്നുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വിൻസുകർ നിർത്തിയായ കൊല്ലിയട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് ജ്ഞാനാവധിയെ കുറിച്ചാണ്. കെ മനീഷ ജ്ഞാനാവധി എന്ന ഇന്ത്യയിലെ പ്രശസ്തനായ നാവിക കമാൻഡറെ കുറിച്ചാണ്. അദ്ദേഹം ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. എന്താണ് അതിനുള്ള കാരണങ്ങൾ? അത് എത്രമാത്രം ഇന്ത്യൻ നിയമവ്യവസ്ഥയെ തന്നെ മാറ്റിമറിച്ചു? മുംബൈയിൽ വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽപ്പെടുന്ന ജ്ഞാനാവധി അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനും കൂട്ടുകാരനുമൊക്കെ ആയിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറുന്ന സ്വഭാവ ഗുണമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു വിദേശ വനിതയാണ് വിവാഹം കഴിച്ചത്. സിൽവിയ എന്നായിരുന്നു അവരുടെ പേര്. സിൽവിയെ വിവാഹം കഴിച്ച് നാട്ടിൽ സുഖമായി ജീവിക്കുമ്പോഴൊക്കെ എപ്പോഴും കുടുംബത്തെക്കുറിച്ച് മാത്രമേ ജ്ഞാനാവധി ചിന്തിച്ചിട്ടുള്ളൂ. അവരുടെ ബന്ധത്തിൽ 3 കുട്ടികളും പിറന്നു. കുട്ടികളും കുടുംബവുമായി സന്തോഷകരമായി ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് പല ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യാനും പല കാര്യങ്ങൾക്കും പല പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും വേണ്ടി നിരന്തരമായ പഠനങ്ങൾക്കും ഒക്കെ ഒരുപാട് സമയം കണ്ടെത്തണമായിരുന്നു. ഈ സമയത്തൊക്കെ സിൽവിയ വളരെ അസ്വസ്ഥയായിരുന്നു. കാരണം അവൾക്ക് ഭർത്താവിനെ കിട്ടുന്നതേയില്ല. ഭർത്താവുമായി സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ഭർത്താവ് തിരക്ക് പിടിച്ച ഒരു ജീവിതവുമായി മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ ഇരിക്കുകയാണ് യാദൃശ്ചികമായി ജ്ഞാനാവധിയുടെ സുഹൃത്തായ പ്രേം അഹൂജയെ സിൽവിയ പരിചയപ്പെടുന്നത്. പ്രേം ഭഗവത് ദാസ് അഹൂജ എന്ന മുംബൈ വ്യാപാരിയുമായി അവർ അടുക്കുന്നു. അവരുടെ ബന്ധം അല്പം വഴിവിട്ടു പോകുന്നു. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവിഹിത ബന്ധമായി മാറുന്നു. അത് തുടർന്നു പോവുകയാണ്. ഇതൊന്നും ജ്ഞാനാവധി അറിയുന്നതേയില്ല. ജ്ഞാനാവധി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സിൽവിയ ആകെ അസ്വസ്ഥയായിരുന്നു. സിൽവിയ ഇതിനകം അഹൂജയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ അഹൂജ പറഞ്ഞത് അങ്ങനെ വിവാഹം കഴിക്കാനാണെങ്കിൽ എനിക്ക് മുംബൈയിൽ തന്നെ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. സിൽവിയ യഥാർത്ഥത്തിൽ ഒരു നല്ല ഹൃദയത്തിന് ഉടമയായ സ്ത്രീയായിരുന്നു. താൻ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നത് അവൾക്കൊട്ടും താല്പര്യമുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അഹൂജയോടൊപ്പം കഴിയാമെന്ന് അവൾ തീരുമാനിച്ചെങ്കിലും അഹൂജ അവളെ തന്ത്രപൂർവം കൈയൊഴിയുകയാണ് ഉണ്ടായത്. വീട്ടിലെത്തുന്ന ജ്ഞാനാവധി ഭാര്യയ്ക്ക് ഒന്ന് മാറ്റം ശ്രദ്ധിക്കുന്നു. അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ജ്ഞാനാവധി ഞെട്ടലോടെ തിരിച്ചറിയുന്നു തന്റെ സുഹൃത്ത് തന്നെ ഭംഗിയായി ചതിച്ചിരിക്കുന്നു. അപ്പോഴും ഭാര്യയെ ചേർത്ത് പിടിച്ചു തന്റെ മക്കളെ ചേർത്ത് പിടിക്കുകയാണ് ജ്ഞാനാവധി ചെയ്തത്. 1959 ഏപ്രിൽ 27 വൈകിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടി, ഈ മാനസിക സംഘർഷമൊക്കെ മാറ്റി ഒരു സിനിമ കാണാൻ വേണ്ടി ജ്ഞാനാവധി മക്കളെയും ഭാര്യയും കൂടി തിയേറ്ററിലേക്ക് പോകുന്നു. തിയേറ്ററിലെത്തി അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തിരുത്തിയതിനു ശേഷം തന്നെ ഇത്രയും വലിയ മാനസിക സംഘർഷത്തിലാക്കിയ തന്റെ സുഹൃത്തിനെ ഒന്ന് കാണണമെന്ന ഉദ്ദേശത്തോടെ ജ്ഞാനാവധി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ജ്ഞാനാവധി നേരെ നാവിക കമാൻഡിംഗ് ഓഫീസിലെത്തി തന്റെ തോക്ക് കൈവശപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് ആ തോക്കുമായി ജ്ഞാനാവധി നേരെ അഹൂജയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ദൃശ്യം. വേലക്കാരി കഥ തുറന്നു കൊടുക്കുന്നു. അഹൂജ അകത്തേക്ക് കടക്കും. അഹൂജയെ തേടി ജ്ഞാനാവധി അകത്തേക്ക് കടക്കുന്നു. എന്താണ് പിന്നീട് അവർ സംഭവിച്ചത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്. അവിടെ സംഭവിച്ചത് ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ വളരെയേറെ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു. ഇറങ്ങി വന്ന അഹൂജയോട് ജ്ഞാനാവധി തന്റെ ഭാര്യയെ എന്തിനാണ് ചതിച്ചതെന്ന് ചോദിക്കുന്നു. തുടർന്ന് അവിടെ ഒരു വാക്കുതർക്കമുണ്ടാകുകയും തുടർന്ന് അഹൂജയെ ജ്ഞാനാവധി വെടിവെക്കുകയും തുടർന്ന് അഹുജ കൊലയ്യപ്പെടുകയുമാണുണ്ടായത്. ആ കേസ് കെ എം നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന പേരിൽ ഇന്ത്യൻ നിയമവിശ്വാസികൾക്കുള്ള പാഠപുസ്തകമായി മാറി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനെടുത്ത ശ്രീ അഭികുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മിൻസിലേ പോയി. നമ്മൾ നാനാവധി കേസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിൽ അടിമുടി മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നാനാവധി കേസ്. നാനാവധി കേസോടുകൂടിയാണ് ഇന്ത്യയിൽ ജൂറി സംവിധാനം ഇല്ലാതായത് തന്നെ. എന്നായിരുന്നു അതിനുശേഷം അഹൂജയെ വെടിവെച്ച് കൊന്നതിന് ശേഷം നാനാവധി എന്താണ് ചെയ്തത്? അദ്ദേഹം നേരെ ഓഫീസിലെത്തുകയും ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഓഫീസറോട് അദ്ദേഹം താനൊരു കൊലപാതകം നടത്തിയെന്നും, പക്ഷെ തന്റെ ഭാര്യയും മക്കളും സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരെ കൃത്യമായി വീട്ടിലെത്തിക്കണമെന്നും, അവരെ വീട്ടിലെത്തിക്കണമെങ്കിൽ അവരുടെ വീടിന്റെ താക്കോൽ എന്റെ കൈവശമാണെന്നും ആ താക്കോൽ അവരുടെ കയ്യിൽ എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. നോക്കൂ, കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അത്രമേൽ ആഴമുണ്ടായിരുന്ന ആ മനുഷ്യൻ, എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരുന്ന ആ നല്ല മനുഷ്യൻ കൊലയാളിയായി മാറിയ ആ സാഹചര്യമുണ്ടല്ലോ, അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാനാവധി കേസ് ഇന്നും പ്രസക്തമാകുന്നതിന്റെ കാരണം. തന്റെ ഭാര്യയും മക്കളും ഒരിക്കലും വിഷമിക്കരുതെന്ന് അദ്ദേഹം അപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ കേസ് മുംബൈ സെഷൻസ് കോടതിയുടെ മുന്നിലെത്തുന്നു 1959. കേസിൽ ജൂറിയായിരുന്നു നാനാവധിയെ വിചാരണ നടത്തിയത്. ആ ജൂറികൾ നാനാവധിയെ കുറ്റവിമുക്തനാക്കി. എന്തായിരുന്നു നാനാവധി മുന്നോട്ട് വെച്ച പ്രധാന കാര്യം? അഹൂജയെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെന്നും, നേരെ അയാളുടെ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ സംസാരിക്കണമെന്നും മാത്രമേ നാനാവധി ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് വെടിവെക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു നാനാവധിയുടെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും ആയുധവുമായിട്ടാണ്, അതായത് തോക്കുമായിട്ടാണ് അയാൾ അവിടെ നിന്ന് പോയിരിക്കുന്നത്. നാനാവധി തോക്കുമായി ചെല്ലുകയും അയാളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും അവർക്ക് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഈ കേസ് മുംബൈ സെഷൻസ് കോടതിയുടെ മുമ്പിൽ, പഴയ ബോംബെ സെഷൻസ് കോടതിയാണ്. അവിടെ എത്തുമ്പോൾ കുറ്റവിമുക്തനാക്കിയെങ്കിലും ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണുണ്ടായത്. അതിനുള്ള കാരണമായി പറയുന്നത് പെട്ടെന്നുള്ള ഒരു പ്രൊവോക്കേഷൻ അല്ല ഈ കൊലപാതകത്തിന് കാരണം, മറിച്ച് നാനാവധി അഹൂജയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ോടുകൂടി തന്നെയാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവിടെ ഒരു പിടിവലിയും ബഹളവും ഉണ്ടാവുകയും തുടർന്ന് നാനാവധി അഹൂജയെ ആത്മസാർത്ഥം വെടിവെക്കുകയും ചെയ്തു എന്ന വാദം പൊളിഞ്ഞത് തവരോടുകൂടി തന്നെയാണ് അഹൂജ മരിച്ചു കിടന്നത് എന്നുള്ളതിനെ നോക്കിക്കൊണ്ടായിരുന്നു. ഒരു പിടിവലി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും മരിച്ചു കിടക്കുന്ന അഹൂജയുടെ തൗലൊക്കെ മാറുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ലക്ഷണവുമില്ല എന്ന് പ്രോസിക്യൂഷൻ സ്ഥാപിച്ചെടുക്കുന്നതാണ് ആ കേസിൽ നാനാവധിയെ ജീവപര്യന്തം ശിക്ഷിക്കാൻ കാരണമായത്. തുടർന്ന് ഈ കേസ് സുപ്രീം കോടതിയിൽ വരികയും സുപ്രീം കോടതി ഈ ജീവപര്യന്തം ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് 1964 മൂന്ന് വർഷത്തിന് ശേഷം ഗവർണർ അദ്ദേഹത്തെ നാനാവതിയെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നാനാവതി കുടുംബസമേതം കാനഡയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസവുമാക്കി. 2003 ജൂലൈ 24 തന്റെ 78 വയസ്സിൽ നാനാവതി മരിക്കുമ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം എഴുതി വെച്ചത് കുറെ ചരിത്ര രേഖകളായിരുന്നു. അതോടൊപ്പം ധാർമ്മികമായ ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നാനാവതി പറയാതെ പറഞ്ഞു പോവുകയായിരുന്നു. കുടുംബം നിലനിൽക്കേണ്ടതാണ്, കുഴിഞ്ഞു പോകേണ്ടതല്ല. ഇന്നും പ്രസക്തമായ നാനാവതിക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് കുടുംബം അതുതന്നെയാണ് നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് അവന്റെ കുടുംബമാണ് ഒന്നാമതായി രൂപപ്പെടേണ്ടത്. കുടുംബം സമൂഹമായി മാറുന്ന ആ പുതിയ കാലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ കുടുംബങ്ങൾ എപ്പോഴും സ്വദൃഢവും സദൃഢവും സ്നേഹനിർഭരവുമായിരിക്കണമെന്ന് നാനാവതിക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എന്റെ പേര് സി ആർ ശ്രീകുമാർ ലോക്കോ.

0: कुमार शानू जी की ये खूबसूरत सी आवाज और ये खूबसूरत सा गीत दोनों ही एक पल के लिए खामोश कर देती है। क्यों, सही कहा ना दोस्तों, यह है प्यार भरी आवाज और आप सुन रहे हैं मेरे साथ अपनी दोस्त और होस्ट के साथ ओनली ऑन 107.8 पर। अभी एक वक्त आ गया है छोटे से ब्रेक का, कहीं मत जाइएगा दोस्तों, मैं यू गई और यू आई।
1: ഓട്ടപ്പാച്ചിലിൽ ഇടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: वेलकम बैक टू द शो प्यार भरी आवाज 107.8 पर। तो आप सुन रहे हैं अभी आप अपने फेवरेट गाने सुन रहे हैं कि नहीं? तो ऐसे ही अपने फेवरेट गाने सुनने के लिए डायल करें 0474293111 पर और बांटिए अपने फेवरेट गानों की खुशियां मेरे साथ और हम सब के साथ। अगला कॉलर हमारे लाइन पे आ चुके हैं, कौन है और कहाँ से है? हेलो
4: हेलो,
0: गुड मॉर्निंग।
4: मैं गुड मॉर्निंग
0: कौन बात कर रहे हैं दोस्त?
4: से बात कर रहा हूँ।
0: नमस्ते, बताइए आपका नाम।
4: नमस्ते, मुझे एक गाना चाहिए था।
0: कौन सा वाला?

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ചന്ദ്രൻ, കൊല്ലം. ഞാന് പിന്നെ 17 മാസമായ എന്റെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. ഞാൻ കണ്ണിന് കാഴ്ചക്കുറവും കേൾവിക്കുറവും ഉള്ള ഒരാളാണ്. മറ്റു ജോലിക്ക് ഒന്നും എനിക്ക് പോവാൻ പറ്റില്ല, പോവാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ പെൻഷൻ 17 മാസത്തെ കുടിശ്ശികയുള്ള പെൻഷൻ കുറച്ചായിട്ടെങ്കിലും എനിക്ക് തന്ന് ബന്ധപ്പെട്ടവര് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രധാൻ. സാങ്കേതിക സഹായം ഡോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് റവ കേക്കാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. റവ 1 കപ്പ്, കടലമാവ് 1 കപ്പ്, പഞ്ചസാര 4 കപ്പ്, മൈദ 1 കപ്പ്, തേങ്ങ തിരുമിയത് 1 കപ്പ്, ഏലക്കപ്പൊടി 1 ടീസ്പൂൺ, ജാതിക്കപ്പൊടി 1 ടീസ്പൂൺ, നെയ്യ് 1/2 കപ്പ്, എസൻസ് 1 ടീസ്പൂൺ. ഇനി റവ കേക്ക് തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ, റവ, കടലമാവ് ഇവ പ്രത്യേകം പ്രത്യേകം നെയ്യിൽ വറുക്കുക. പിന്നീട് റവയും തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. അതിനുശേഷം പഞ്ചസാര കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് പാവാക്കുക. അതിൽ മൈദ, റവ, കടലമാവ്, തേങ്ങ അരച്ചത് ഇവ ചേർത്ത് ഇളക്കുക. വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടുവരുമ്പോൾ ഏലക്കപ്പൊടി, ജാതിക്കപ്പൊടി, എസൻസ് ഇവ ചേർത്ത് ഇളക്കി നെയ്യ് പുരട്ടി ഒരു പാത്രത്തിൽ പകരുക. ഇത് ആറിയതിന് ശേഷം മുറിച്ചെടുക്കുക. അങ്ങനെ റവ കേക്ക് തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി റവ കേക്ക് തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ, റവ, കടലമാവ് ഇവ പ്രത്യേകം പ്രത്യേകം നെയ്യിൽ വറുക്കുക. പിന്നീട് റവയും തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുക. പഞ്ചസാര കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് പാവാക്കുക. അതിൽ മൈദ, റവ, കടലമാവ്, തേങ്ങ അരച്ചത് ഇവ ചേർത്ത് ഇളക്കുക. വശങ്ങളിൽ നിന്ന് മിശ്രിതം വിട്ടുവരുമ്പോൾ ഏലക്കപ്പൊടി, ജാതിക്കപ്പൊടി, എസൻസ് ഇവ ചേർത്ത് ഇളക്കി നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിൽ പകരുക. ഇത് ആറിയതിന് ശേഷം മുറിച്ചെടുക്കുക. അങ്ങനെ റവ കേക്ക് തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ചാത്തിനാകുളം MSM ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 വർഷത്തേക്കുള്ള DLED ക്ലാസുകൾ ജൂലൈ 2 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-95710. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൺ എയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ഏതാനും സീറ്റുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-84543. ഈ വർഷം February 22-23 നടന്ന കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ അസൽ രേഖകളുടെ പരിശോധന ഇന്ന് മുതൽ July 12 വരെ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടത്തും. കൊല്ലം പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ July 8 ബുധനാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സാംസ്കാരിക ചിത്രരചനയും ക്യാരിക്കേച്ചർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കൊയിലോൺ ആർട്സ് ഗ്യാലറിയിൽ രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ LP, UP, HS വിഭാഗം കുട്ടികൾക്കും പങ്കെടുക്കാം. HS വിഭാഗത്തിന് കെ രവീന്ദ്രനാഥൻ നായർ ക്യാരിക്കേച്ചറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും അന്നേ ദിവസം വൈകുന്നേരം നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497-78002. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം June 30 ചൊവ്വാഴ്ച, അങ്ങനെ ഒരു പുതിയ ഒരു ആഴ്ചയൊക്കെ ആരംഭിച്ചു. മഴയൊക്കെ മാറി മാറി ഇടവിട്ട് ഇടവിട്ട് നിൽക്കുന്നു. പനിയും അങ്ങനെ പനിയും ലോകകപ്പിൻ്റെ ചൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. എത്ര പെട്ടെന്നാണ് സ്കൂള് തുറന്ന്, ഒരു മാസം അങ്ങായത്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ലൈഫിലിങ്ങനെ പലവിധ വികാരങ്ങൾ പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ മടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നമുക്ക് അസൂയയെക്കുറിച്ച് പറയാമെന്ന്. കാരണം ഒരിക്കലെങ്കിലും ഈ അസൂയ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ. അല്ലെ, ഇല്ലാത്തവർ കാണില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അതൊരു മോശ സ്വഭാവമാണ്, അതോ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരം തന്നെയാണല്ലേ അത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം, നല്ല നല്ല ഗാനങ്ങളുമൊക്കെ കേൾക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
5: ഹലോ,
4: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: നമസ്കാരം,
4: പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നോ? ഗീതു ആണ്. ആണല്ലേ. ആ അതെ അതെ, ഓർമ്മയുണ്ട്. എന്തൊക്കെയാണ്? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എങ്ങനെ പറഞ്ഞോളൂ വിശേഷങ്ങൾ ചേട്ടാ. മഴ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നോണ്ട് എന്താ പറയുന്ന, എന്താ പനി ഇങ്ങനെ പടർന്നു പിടിച്ച് ഭയങ്കര പ്രശ്നമാകുകയാണല്ലേ. മാറി മാറി പനിയാണെന്ന് പറയുന്നു. ആരോഗ്യം ഏറ്റവും അധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു സമയത്ത്. എപ്പോഴും ശ്രദ്ധിക്കണം, എന്നാലും പനി നന്നായിട്ട്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് ഇതിങ്ങനെ പടരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിന്നിങ്ങനെ പറഞ്ഞത് അസൂയയെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, നമ്മുടെ എല്ലാം നമ്മളൊരിക്കലും തുറന്ന് സമ്മതിക്കാത്ത ഒരു വികാരം തന്നെയല്ലേ അത്. അസൂയ ഉണ്ടോ ചോദിച്ചാൽ ആരും പറയില്ല ഒരിക്കലും അസൂയ ഉണ്ടെന്ന്. അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ മടിയെ കുറിച്ച് ചോദിക്കുമ്പോ എല്ലാവരും പറയും ആ എനിക്ക് മടിയുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കും അല്ലേ. ഈവൻ നമ്മള് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അസൂയ, എനിക്ക് അസൂയൊന്നും ഇല്ല ആരോടും എന്നുള്ള ഒരു ഇത് പറയില്ലേ. നാച്ചുറൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരം തന്നെ അതല്ലേ.
5: ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരു വലിയ പണക്കാരൊക്കെ കണ്ടാലും പാവപ്പെട്ടവരൊക്കെ കണ്ടാലും പോണത് മണ്ണിന്റെ
4: അതെ
5: അവിടെ അവിടെ അസൂയയോ അല്ലെങ്കിൽ പണക്കാരൻ്റെതോ ഒന്നുമില്ല.
4: ഓക്കേ, പിന്നെ സുഖമായിട്ടിരിക്കുന്നല്ലോ ചേട്ടൻ, ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോ ഇന്നിപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ? സോങ് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ?
5: കേൾക്കുന്നവർക്കെല്ലാം
4: എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ ചേട്ടാ, അപ്പോ നമുക്ക് നല്ലൊരു ഗാനം എല്ലാ ഓക്കെ താങ്ക് യു. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം.

0: അതിസുന്ദരമായ ഒരു പഴയ തമിഴ് ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നല്ലൊരു ഗാനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ആണ്. എല്ലാ വർഷവും June 30 അന്താരാഷ്ട്ര ചിന്നഗ്രഹ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. കോളിലേക്ക് പോവുക. ഹലോ,
1: നമസ്കാരം ഗീതു മോളെ.
0: നമസ്കാരം. കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. എനിക്ക് അറിയാം, പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല, സോറി. ആരാണ്?
1: ഹലോ
0: ചേച്ചി, കൊറേ നാളായി സംസാരിച്ചിട്ടല്ലേ.
1: അതെ, ഞാനുമായിട്ട് സംസാരിച്ചു.
0: അതെ അതെ അതെ. സുഖമായിട്ടിരിക്കുന്നോ ചേച്ചി?
1: സുഖമായിട്ട് പോകുന്നു. ചുമയും
0: ആണോ?
1: അന്തരീക്ഷം അങ്ങനെയാണല്ലോ.
0: അതെ അതെ അതെ. മാറി മാറി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മഴ വരുന്നു. അതും രണ്ടു ദിവസം മുമ്പുള്ള മഴയ്ക്ക് ശേഷം നല്ല തണുപ്പുണ്ടായിരുന്നു അല്ലേ? അതിനു മുന്നേക്കെ ഉള്ള നമുക്ക് മഴയ്ക്ക് തണുപ്പൊക്കെ കുറവായിരുന്നല്ലോ, ചൂടായിരുന്നു. ആക്ച്വലി രണ്ടു ദിവസം മുമ്പ് നല്ല തണുപ്പും ഒക്കെ ആയിട്ടായിരുന്നു. അതായിരിക്കും അല്ലേ പെട്ടെന്ന്. എങ്ങനെയുണ്ട് ഇപ്പം, മരുന്നൊക്കെ വാങ്ങിച്ചോ?
1: കുഴപ്പമൊന്നുമില്ല, അങ്ങനെ
0: പോകുന്നു.
1: പിന്നെ മോള് കൊണ്ടുവന്ന സബ്ജക്ട് എന്ന് പറയുന്നത് അസൂയയെ കുറിച്ചാണ്.
0: അതെ,
1: എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അസൂയൊന്നുമില്ല.
0: നല്ല ചേച്ചി.
1: എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ളത് അവരടുത്ത് കൂടെ അങ്ങ് പറഞ്ഞു
0: പോകുന്നല്ലാതെ
1: എന്തെങ്കിലും ഒന്ന് മേടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവരത് വാങ്ങിച്ചല്ലോ, നമുക്കത് മേടിക്കാൻ പറ്റിയില്ലല്ലോ, അതല്ലേ
0: അസൂയ. ഒരു മനസ്സിലിങ്ങനെ തോന്നാം. അത് പക്ഷെ ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് ദൂരെയുള്ള ഒരാളോട് തോന്നില്ല. നമുക്ക് എപ്പോഴും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോടായിരിക്കും അല്ലേ തോന്നുന്നത്. അതല്ലേ നാച്ചുറൽ.
1: എന്നെ സംബന്ധിച്ചിടത്തോളം
0: അങ്ങനെയല്ല. നല്ല കാര്യം,
1: ഒന്നുമില്ല,
0: നല്ലതാണ്.
1: പിന്നെ എന്തായാലും മോളടുത്ത് സംസാരിക്കാൻ
0: എനിക്ക് ഒരുപാട് സന്തോഷം.
1: നമ്മളെ ഹൃദയജാലകം പരിപാടി അവതരിപ്പിക്കുന്ന നമ്മളും അവതരിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഇല്ല, നമ്മളെ റേഡിയോ കേൾക്കുന്നില്ല. നല്ല നല്ല പഴയ
0: ഗാനങ്ങൾ. അതെ
1: അതെ, സാറിന്റെ ആ പാട്ടുകളൊക്കെ നമുക്ക് നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റാൻ. അപ്പൊ അത് സാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സാറിന് ഞാന് ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊള്ളുന്നു. അതേപോലെ തന്നെ ഒരു സങ്കടമായ ഒരു കാര്യമുണ്ട്. നാളെ എന്റെ അച്ഛൻ എട്ട് പിരിഞ്ഞിട്ട് 18 വർഷം ആവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു
0: വിഷമമുണ്ട്.
1: അപ്പൊ പിന്നെ നിങ്ങള് അറിയ മക്കളൊക്കെ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മളൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ അങ്ങ് പോകും. ദുഃഖങ്ങളൊക്കെ അങ്ങനെയൊക്കെ
0: മറക്കും.
1: റേഡിയോ കൂടി ഉള്ള അമ്മമാരെയും
0: ശ്യാമള
1: അമ്മ അങ്ങനെയുള്ള അമ്മമാര്, പിന്നെ ത്യാഗരാജൻ കേട്ടൻ, ശാജഗാനിക്ക, പിന്നെ രജനി, ശാലിനി, ഷീജ,
0: ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് സോങ്, അല്ലേ?
1: ദീപ, ദീപ എന്റെ അടുത്ത് നിൽക്കുന്നത്. ആനന്ദല്യമ്മ എന്റെ അടുത്ത്, എന്റെ ദുഃഖങ്ങളൊക്കെ. നമുക്കൊരു ദുഃഖം വന്ന ഒരാളോട് ഷെയർ ചെയ്യണമല്ലോ.
0: അപ്പൊ
1: ആ ദുഃഖം നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ രണ്ടുപേരോടാണ്.
0: മനസ്സിലായി. ഇവർക്ക് എല്ലാവർക്കും
1: അമ്മയോടും ദീപയോടും ആണ്. അപ്പൊ ഞാന് ഒരു വരി പാടിക്കോട്ടെ
0: പെട്ടെന്ന് കേട്ടേച്ചി, സമയം.
1: അത് ഈ പാട്ട് പാടുന്നത് നബി സാറിന് വേണ്ടിയാണ് കേട്ടോ.
0: ഓക്കെ ഓക്കെ.
1: മുന്നടി മുത്തുമായി മണ്ണിൽ വരുന്നു മുത്തേ നിന്നുടെ ജന്മദിനം, മുന്നടി മുത്തങ്ങളൊന്നായി വിരിയും ഉള്ളിലുണരും ഒരു നാദം. തിരയില്ല തമ്മിൽ തിരയില്ല തിരയില്ല നാം തമ്മിൽ തിരയില്ല നാം. ലക്ഷ്മി നസീർ സാറു അല്ലാത്ത അമ്മയുടെ ഒരു പടമാണ് പാട്ട്. ഞാൻ വേറെയാണ്
0: പറഞ്ഞത്.
1: ഓർമ്മയ്ക്കായിട്ട്
0: ഏതായാലും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് ഈ ഒരു ഗാനം അദ്ദേഹത്തിന് വേണ്ടി കേൾക്കാം. കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ ചേച്ചി.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
0: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം.
4: ഹലോ,
3: ഹലോ, നമസ്കാരം.
4: ഹലോ,
3: ഹലോ,
4: കേൾക്കുന്നില്ല.
3: ഇപ്പൊ കേൾക്കാമോ? ഹലോ,
4: ഹലോ,
3: ഹലോ, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. കോള് ഡ്രോപ്പായി. നമുക്കിവിടെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്താണ് ഇഷ്യൂ എന്ന് അറിയില്ല. ചിലപ്പോൾ അവിടുത്തെ റേഞ്ചിൻ്റെ വല്ല പ്രശ്നമായിരിക്കും. നമുക്കടുത്ത കോളിലേക്ക് പോകാം. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞു, ഈ ഒരു എന്താ പറഞ്ഞ അസൂയ എന്നതൊരിക്കലും ഒരു മനുഷ്യൻ്റെ ഒരു മോശ സ്വഭാവമൊന്നും അല്ല, അല്ലേ? അതൊരു സാധാരണ മനുഷ്യവികാരം മാത്രമാണ്. പക്ഷേ അത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതാണ് ഇതിലെ പ്രധാനം, അല്ലേ? ഇപ്പോഴാണെങ്കിൽ നമ്മൾ നോക്കുകയാണ്, നമുക്ക് കോള് വന്നിട്ടുണ്ട്. ഹലോ,
5: ഹലോ,
3: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. കൃഷ്ണകുമാരി മരുത്തടി. സുഖമായിട്ടിരിക്കുന്നോ? എന്ത് ചെയ്യുന്നു ചേച്ചി? വീട്ടമ്മയാണ്. വീട്ടിൽ നിന്ന് വിളിക്കുക അല്ലേ? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
5: കഴിഞ്ഞ മാസം കല്യാണം
3: ആണ്, കിട്ടുന്നില്ലായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു അല്ലേ കല്യാണം?
5: മെയ് 18
3: വെച്ചായിരുന്നു. ഓ ശരി. ആഹാ, നല്ല അന്ന് ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു അന്ന്. ഓ, അതെ, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അപ്പോ എല്ലാവരും എന്താ പറയുന്നത്, നവദമ്പതികളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
5: ആ,
3: പറഞ്ഞോ അമ്മ. ഇന്ന് ആർക്കെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണോ പാട്ട്? അവരുടെ പേരും കൂടെ പറഞ്ഞോളൂ അമ്മ.
5: കൃഷ്ണകുമാർ
3: ആവണി.
5: ആവണി,
3: ആവണി. കൃഷ്ണകുമാർ
5: കൃഷ്ണകുമാറിന്റെ എറണാകുളം ലക്ഷ്യയിലും ഒക്കെ പഠിപ്പിക്കുക.
3: ഓ ശരി, ഓക്കെ. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ട് കൃഷ്ണകുമാറിനും ആവണിക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

ആയിരം ജന്മങ്ങൾ എന്ന ചിത്രത്തിലെ വാണിയമ്മ പാടിയ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നല്ല ഒരു ഗാനമായിരുന്നു. അപ്പൊ നമുക്കിതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,

0: ആണോ? എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? ആണോ? ഇന്നാണോ ആദ്യമായിട്ട് കിട്ടിയത്?
1: എന്റെ വീട് ഇവിടെ അല്ല, പുനലൂരാണ്.
0: പുനലൂരാണ്? ആഹാ. എന്നും പോയി വരുവാണോ? പോയി വരുവാണോ? എന്നും പോയി വരുവാണോ?
1: അല്ല, ഇവിടെ തന്നെ.
0: ഇവിടെ താമസം? ഇവിടെ നിന്നിട്ട്
1: മാസത്തിൽ ഒന്നാമതാണ് പ്രാവശ്യം വീട്ടിൽ പോകും.
0: വീട്ടിൽ പോകും. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെയാണ് അല്ലേ? എല്ലാം കേൾക്കും, എല്ലാ പ്രോഗ്രാമും കേൾക്കും. സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചതില്. ഓക്കെ ചേട്ടാ, അപ്പം നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് വാർത്തകളുടെയൊക്കെ സമയമായി, 12:27 കഴിഞ്ഞു. വാർത്തകൾക്കൊക്കെ ശേഷം ഒരു പാട്ടുമൊക്കെ കേട്ടിട്ട് നമുക്കിനി 1 മണിക്ക് കാണാം.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട്

0: സജീച്ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധന കാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന 4500 രൂപയുടെ ആദ്യ ഗഡുവായ 1500 രൂപ നൽകി വരികയാണെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി. സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ഒ.ജെ. ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTC 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി സി.പി. ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവുനായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ 2-ാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമിയുടെ സ്കോഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദീഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ മൂന്ന് ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സർ. മൂന്ന് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3 മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3 ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്തമാസം 29 ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
4: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 to 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: സമയം ഒരു മണി കഴിഞ്ഞ് 2 മിനിറ്റായി. അപ്പോൾ നമുക്ക് കാതോട് കാതോരത്തിലേക്ക് ദേ തിരിച്ചെത്താം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതേ കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം മോളെ. നിന്നുമോളെ നമസ്കാരം, എത്ര നാളായി.
0: നമസ്കാരം.
1: നമസ്കാരമുണ്ട്.
0: ഹലോ
1: ഹലോ.
0: ജലജാം ആരാണെന്ന് മനസ്സിലായില്ല എനിക്ക് കേട്ടോ. സത്യത്തിൽ പെട്ടെന്ന്
1: ഇപ്പൊ നമ്മൾ ഒത്തിരിയേറെ നാളായില്ലേ മക്കളുമായിട്ട്.
0: അതെ, ഒരുപാട് നാളായി തോന്നുന്നു. ജലജാമയാണോ? കൊറേ നാളായില്ലേ. എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നു. ഓ,
1: കുഞ്ഞിനെ
0: സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല.
1: അച്ഛന് മരുന്നൊക്കെ മേടിച്ചു, കണ്ണടയൊക്കെ മാറി മേടിച്ചു.
0: ആ,
1: അതേപോലെ പഴയപോലെ ഒക്കെ തന്നെ ഇപ്പോഴും
0: ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയല്ലേ?
1: നടക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനും പോയിക്കൊണ്ടിരിക്കുന്നു, മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു.
0: നമുക്കിപ്പോ ഇനിയിപ്പം എന്താ പറയുന്ന ആ ഒരു ഇതിലങ്ങ് പോവാനല്ലേ പറ്റൂ അല്ലേ? തൽക്കാലം ഇങ്ങനെ മരുന്നൊക്കെ നമ്മള് സന്തോഷമായിട്ട് ആ ഒരു അങ്ങനെ അങ്ങ് പോവാം അല്ലേ?
1: നമുക്ക് ഇന്ന് തൊട്ടടുത്തൊരു മരണം ഉണ്ടായിരുന്നു. പിന്നെ മാറ്റാക്കായിരുന്നു.
0: ഓ,
1: നമ്മളുടെ കല്യാണം 12-ാം തീയതി.
0: 12-ാം തീയതി ആണോ ഇനി വരുന്ന?
1: ഓ,
0: ജൂലൈയിലായിരുന്നു. ഓക്കെ.
1: ദേവകി വെച്ച.
0: ആ, ദേവകി വെച്ചായിരുന്നു.
1: അതൊരു വിഷമാണ്. രണ്ടുപേരും കൂടി വന്ന് ക്ഷണിച്ചിട്ടൊക്കെ പോയി കേൾക്കുന്നതും.
0: നമ്മളെന്താ സംഭവിക്കുക എന്താ പറയുന്ന, പെട്ടെന്നാണല്ലോ നമുക്ക് ഒരു നിന്ന് കണ്ടവരെ നാളെ കാണില്ല എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ. ഒരു അത് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് എന്താ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും അല്ലേ? പക്ഷെ അത് ആരും ഒരിക്കലും ചിന്തിക്കില്ല. അഹങ്കാരവും അതൊന്നും ആർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ.
1: ചെയ്തുടാ മക്കളെ, നമ്മളെല്ലാ ദുഃഖത്തിലും പങ്കെടുക്കണം.
0: അതെ അതെ അതെ,
1: കേട്ടപ്പോഴേ അങ്ങ് ഭയങ്കര വിഷമായിപ്പോയി മോളെ.
0: നമുക്ക് ചില വേർപാടുകളല്ല, ഒരു വേർപാടുകളും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ
1: പറ്റില്ല, ഭയങ്കര സങ്കടമായി പോയി.
0: വിഷമിക്കണ്ട അമ്മ, എന്താ പറയുന്നത്, എല്ലാ കാലവും
1: കരയുവായി.
0: ഇന്ന് 2 മണിക്കാണല്ലേ. ഏതായാലും അവർക്ക് ആ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാനുള്ള ആ ഒരു കരുത്ത് ഉണ്ടാവട്ടെ. നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് അല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിച്ചേ
1: പറ്റൂ.
0: ആ കുട്ടി അത് അതിജീവിക്കട്ടെ.
1: അമ്മയുണ്ട്, ഒറ്റ മോനെ ഉള്ളായിരുന്നു.
0: അത്
1: പിന്നെ അച്ഛനും മരിച്ചുപോയി. പിന്നെ ഇതിന്റെ ഡോക്ടർ മോനും മരിച്ചുപോയായിരുന്നു.
0: ഓക്കെ.
1: അത് അങ്ങ് വടക്കവരടുത്ത് കൊളയിന്ന് പഠിക്കുകയായിരുന്നു. അത് ഒരു ഒരു വർഷം കൊണ്ട് കഴിഞ്ഞുള്ളായിരുന്നു. അപ്പൊ എന്തോ അവരുടെ പിള്ളേര് കളിയൊക്കെ എന്തോ പറയുക, അടിയത് അങ്ങനെ ഇത് ചെയ്ത് തൂങ്ങി മരിക്കുമായിരുന്നു. അത് ഭയങ്കര ദുഃഖം. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂപ്പൻ മരിച്ച്.
0: ഒരുപാട് വേർപാടുകളായില്ലേ.
1: ഒത്തിരി ദുഃഖങ്ങളാ വീട്ടിലുണ്ട്.
0: ഉണ്ടായി. എന്താ പറയുന്ന, ഈ ഒരുപാട് ഇങ്ങനെ വിഷമങ്ങൾ വരുമ്പോ കുറച്ച് കാലം കഴിയുമ്പോ അവർക്ക് ഇതെല്ലാം തരണം ചെയ്യാൻ കുറച്ച് ഒരു നല്ല കാലം വരും. എല്ലാവർക്കും എപ്പോഴും വിഷമകാലം ആയിരിക്കില്ലല്ലോ. അപ്പോ അമ്മയും വിഷമിക്കേണ്ട.
1: അതെ,
0: നമുക്ക് അമ്മ വിഷമി, അമ്മയും വിഷമിക്കേണ്ട കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പം എന്തായാലും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ ഒരു ഗാനം നമുക്ക് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: റയൻ.
0: ആരാണ്?
1: റയൻ. റയൻ
0: റയൻ
1: അതെ.
0: എവിടുന്ന വിളിക്കുന്നേ?
1: ഇത് ലക്ഷ്മിയുടെ വാസം.
0: മുന്നേ സംസാരിച്ചിട്ടുണ്ടല്ലേ. സുഖമായിട്ടിരിക്കുന്നോ? കൊള്ളാലോ. നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ ചേട്ടൻ. എങ്ങനെ മീൻസ് പ്രോഗ്രാമിനൊക്കെ പോവോ?
1: ഞാൻ നമ്മളെ ഈ നമ്മളെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഫ്ലൈ ഓവർ വി പാർക്ക്,
0: അവിടെ
1: ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഞാൻ പോയി കയ്യിലേ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഡാല് മുരളീധരൻ. ഞാന് അവിടെ ഇലക്ഷന് നിക്കുന്നില്ല നിക്കുന്നില്ല എന്ന് 1000 തവണ പറഞ്ഞതാ തൃശൂർ. എല്ലാരും കൂടെ പിടിച്ച് എന്നെ അങ്ങ് അവിടെ കയറ്റി നിർത്തി. എന്റെ പാർട്ടിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ ശരിയാവത്തില്ല, ഞാൻ ചാലക്കുടി അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞതാ. സാറൊന്നും പേടിക്കണ്ട, അവിടെ നിന്നാ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തോറ്റ് തൊപ്പിയിട്ട് തുന്നമ്പാടി ഇറങ്ങിപ്പോയി. അപ്പം പൂരി പോയിട്ട് ഭൂരിപക്ഷം പോയിട്ട് പൂരി പോലും ഒരുങ്ങി കിട്ടിയില്ല തിങ്ങാനായിട്ട്.
0: ചേട്ടാ നല്ലതാട്ടോ, ക്ലാപ്സ്. അപ്പൊ ഇത് അവിടെ വി പാർക്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ, പ്രോഗ്രാംസ് അല്ല നമുക്ക് പാടാനുണ്ട്, അതുപോലെ ഇങ്ങനെയൊക്കെ ഇതുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ.
1: ഡാൻസ്
0: എല്ലാം ഉണ്ട് അല്ലേ?
1: ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോവാറില്ല.
0: ഇല്ല,
1: പോകുമ്പോ
0: ചെയ്യും. നല്ലതാട്ടോ. നല്ല
1: ചില സമയത്ത് മടി തോന്നും,
0: മടി തോന്നും. ഇല്ല, നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഓരോ ഹിഡൻ ടാലന്റ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലേ. ഏത് ആരെ പറഞ്ഞാലും എല്ലാവർക്കും ഓരോ ടാലന്റ്സ് ഉണ്ട്. ടാലന്റ്സ് ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത്.
1: അതെ അതെ
0: അതെ. അപ്പൊ അതിനെ നമ്മൾ
1: അതെ, അവർക്ക് ഒരു തരത്തിലുള്ള കഴിവ്, ഓരോ മനുഷ്യർക്കും
0: ഓരോ തരത്തിലാണ് കഴിവ്, ഓരോ ഇൻട്രസ്റ്റ് ആണ്, ഓരോ അതിലൂടെ നമുക്ക് പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ അതിനെ എത്രത്തോളം എന്താ പറയുന്ന പരിപോഷിപ്പിക്കാവോ, അല്ലെങ്കിൽ എത്രത്തോളം അത് ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുക, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണം.
1: അല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ട്, നല്ല കാര്യത്തിലൊന്നും ആരും
0: സപ്പോർട്ട്
1: എന്താ പറയാനാ, പ്രോത്സാഹനം വളരെ കുറവാണ്.
0: അതെ, പ്രോത്സാഹനം വിചാരിച്ച് നമ്മൾ ഒന്നിലും എന്താ പറയുന്ന, അത് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. ആക്ച്വലി ഈ പറഞ്ഞ കൂട്ട് എന്താ പറയുന്ന, നമ്മള് നമ്മളുടേതായ ഒരു രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ.
1: ഞാൻ ഈ 80s ആണ്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സാറുമാരെ പറ്റിയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുവായിരുന്നു.
0: ഓക്കെ.
1: അപ്പം എന്നെ കൂടെ എന്നെ പഠിപ്പിച്ച തോമസ് സാർ, എം എൻ തോമസ്, എൻജിയലി അവരെ എത്ര പേര് വിളിക്കുന്നു.
2: പഠിച്ചാൻ കുത്തിയിരിക്കൂർത്തി മണ്ണു മാന്തി എല്ലാം കൂടെ അവിടെ കുത്തി ഇരിക്കുന്നു. ഇവനെയൊക്കെ പഠിപ്പിച്ച് ഞാൻ 10-20 വർഷം ഇവനെയൊക്കെ പഠിപ്പിച്ച് ഒരുപാടെണ്ണത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വായിൽ കുട്ടികളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
0: ഇപ്പൊ ചേട്ടന്റെ കൂടെ അന്ന് സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അത്രയും ഇത് സ്ട്രൈക്ക് ചെയ്യും. ആ സാറിന്റെ ഓർമ്മ
1: വരും.
0: അല്ല, ഇത് ഒരു തരത്തില് അത്രത്തോളം നമ്മുടെ ഇതൊരു തരത്തില് നമ്മളുടെ കീൻ ഒബ്സർവേഷൻ ആണ്. അത്രത്തോളം കീനായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ ഒരു കഴിവ് കിട്ടുക എന്ന് പറയുന്നത് ഏതായാലും ക്ലാസ്സോ
1: ഒബ്സർവേഷൻ ഇല്ലാതെ നമ്മള് ഒരു എന്തെങ്കിലും ഒരു കാര്യം കേട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ വോയിസ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. അത് കഴിവുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പൊ വോയിസിനിപ്പോ പല സിരാജ് വെഞ്ഞാറുമോട് പറഞ്ഞ പോലെ ഈ ജനാർദ്ദനും നമ്മളെ ലാലും, ഈ ലാലാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ ഈ മരമറക്കുന്ന മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട്
0: ക്ലിയർ ആവാത്ത പോലെ.
2: ജനാർദ്ദനാണെങ്കിൽ അങ്ങനല്ല, റേസ് ചെയ്തു ഒത്തു പറയട്ടെ, ഒരു കാര്യമില്ല. അപ്പൊ ഈ ആ മെഷീൻ റേസ് ചെയ്യുമ്പോഴത്തേക്ക് മരവർക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് അതിന്റെ സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് പറഞ്ഞു
0: കേറിപ്പോവും. മനസ്സിലായി ചേട്ടാ, ഏതായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഇതുപോലെ എന്താ പറയുന്നത്, ഈ ഒരു ടാലന്റ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക,
2: പ്രാക്ടീസ് ചെയ്യുക,
0: പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും അംഗീകാരം വരും കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം ചേട്ടാ. താങ്ക് യു.
3: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
4: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
3: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
4: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
3: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ.
4: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നല്ലൊരു ഗാനമായിരുന്നു അല്ലേ? ഇത്ര സുന്ദരമായ ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് കേട്ട് നമ്മളിങ്ങനെ അതിൽ ലയിച്ചിങ്ങനെ പോകുന്ന തരത്തിലുള്ള ഒരു ഗാനം. അപ്പോൾ നമുക്ക് ദേ കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കേൾക്കാമോ? ആരാണിത്?
1: എന്റെ പേര് മായ.
0: മായ, എവിടുന്നാ വിളിക്കുന്നേ? ചാത്തനാംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അവിടെ റേഡിയോയുടെ വോളിയം ആണോ ഈ കേൾക്കുന്നത്? നല്ല വോളിയം ചേച്ചി, ഇത്തിരി കുറയ്ക്കോ. വീട്ടിൽ നിന്നാണോ വിളിക്കുന്നേ?
1: ജോലിയില്ലാന്ന്.
0: വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണോ ഇത്രയും ഉറക്കം വെച്ചേക്കുന്നത്?
1: ഞങ്ങളുടെ കൂട്ടുകാരി ശൈബുവിന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു, ഞായറാഴ്ച ആയിരുന്നു.
0: കൊച്ചുമോളുടെ ബർത്ത്ഡേ. കൊച്ചുമോളുടെ പേരെന്താണ്?
1: ഐസ.
0: പേരൊന്നുകൂടെ പറയൂ.
1: മാറി നിൽക്കട്ടെ.
0: മാറി നിന്നോളൂ, നന്നായിട്ട് കേൾക്കാൻ വയ്യ കേട്ടോ. എന്താ ചേച്ചി പേരെന്തായിരുന്നു?
1: മോളുടെ പേര് ഹൈസ.
0: ഹൈസ, കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഇന്നാണോ?
1: ഞായറാഴ്ച
0: ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞു അല്ലേ? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ആണ് ഹൈസ മോൾക്ക് വേണ്ടി പറയാട്ടോ. പറഞ്ഞോളൂ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് ജോലി ഇല്ലായിരുന്നോ? ആണോ? അപ്പൊ ഈ അഞ്ചാറ് ദിവസത്തേക്ക് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ആണോ? അയ്യോ, അവരെ കാണാതിരിക്കാൻ വയ്യ അല്ലേ? കോളൊക്കെ ചെയ്യോ? ഫോണൊക്കെ ചെയ്യോ? ചെയ്യും. നിങ്ങളൊരു ഗ്രൂപ്പ് ആളുകളുണ്ടോ? ആഹാ, അപ്പോ നല്ല സന്തോഷാണ് അല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പറ്റും.
1: നമുക്ക് സമയം പോകും,
0: സമയം പോകും
1: നമുക്ക്. നമ്മളെ കാര്യങ്ങളെല്ലാം അവരോടെല്ലാം നമുക്ക് പറയാം.
0: അതെ, അവരോടെല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. അവരുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മളിങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത്, അതൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമുക്കത് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, സന്തോഷങ്ങൾ വരുമ്പോഴും അവരുടെ അടുത്ത് പറയണം, വിഷമങ്ങൾ വരുമ്പോഴും അല്ലേ?
1: സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മൾ അവരോടല്ലേ പറയുന്നത്?
0: അതെ അതെ,
1: മക്കളെക്കാളും ഒക്കെ നമുക്ക് കൂട്ടുകാരല്ലേ?
0: കൂട്ടുകാരെ എപ്പോഴും ഇങ്ങനെ
1: അവരോടാകുമ്പോ നമുക്ക് എല്ലാം തുറന്ന്
0: പറയാം. ഇങ്ങനെ ഒന്നും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ പിന്നെന്താണ്? അപ്പൊ ഇന്ന് നമ്മളുടെ ഹൈസമോൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഗാനം ചോദിച്ചത്.
1: അപ്പൊ
0: നമുക്ക് ഹൈസമോൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം ചേച്ചി.

0: വോയിസസ് ഓഫ് ചേഞ്ച്. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
1: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ ഹലോ,
1: നമസ്കാരം. ഇതാരാണ് ഞാൻ?
2: ഓ,
1: കേട്ടില്ല. അയ്യോ, എനിക്ക് പേരങ്ങോട്ട് ക്ലിയർ. പാട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ആ, പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
2: സംസാരിക്കാൻ
1: മഴയൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ മഴ പെയ്യുന്നുണ്ടല്ലേ? ആ, ചാറ്റിൽ നിൽക്കുന്നു. സുഖായിട്ടിരിക്കാണോ? എന്താ ചെയ്യുന്നത് ചേച്ചി? എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ്. അപ്പോ പാട്ട് പറഞ്ഞോ? പാട്ട് പറഞ്ഞായിരുന്നോ നേരത്തെ? ഓ, പറഞ്ഞോളൂ. ഹലോ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു ഗാനത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലേ, എന്താ പറയുന്നത്, എല്ലാവരും തുറന്നു പറയാൻ മടിക്കുന്ന ആ ഒരു വികാരത്തിനെ കുറിച്ചിട്ട് അസൂയ. അപ്പോൾ ഇതെന്താ പറയുന്നത്, ഒരിക്കലും മനുഷ്യൻ്റെ ഒരു മോശം സ്വഭാവം ഒന്നും അല്ല, അതൊരു സാധാരണ വികാരം മാത്രമാണ്. പക്ഷെ ആ വികാരം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നതാണല്ലേ പ്രധാനപ്പെട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ് ഇതാരാണ്?
1: വിജി.
0: വിജി, അവിടെ ഒരു കുഞ്ഞു മാമ കരയുന്നോ? അവിടെ കുഞ്ഞു കരയുന്നോ?
1: കുഞ്ഞു കരയുവായിരുന്നു, ഉറക്കത്തിൽ തന്നെ.
0: ആണോ? ആണോ, പറഞ്ഞു.
1: ഞാൻ റേഡിയോ എടുത്ത് ഇങ്ങോട്ട് മാറിയതാ, അപ്പൊ അവ അവിടെ നിൽക്കുവായിരുന്നു.
0: ഓ,
1: എന്നാ കരയും.
0: അതാണോ, എത്ര വയസ്സായി കുഞ്ഞിന്? രണ്ടു വയസ്സ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കരയുവാണോ?
1: ഉറക്കത്തിൽ എണീറ്റ് കൊറേ നേരം ആയി, ഞാനിവിടെ അടുത്ത് നിൽക്കുവായിരുന്നു.
0: ആഹാ, അപ്പൊ അമ്മ അങ്ങോട്ട് മാറിയതിന്റെ വിഷമമാണ് കുഞ്ഞിനല്ലേ. പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിജി, എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ പട്ടത്താനാ, പൊപ്പനാട്.
0: ആഹാ, എന്താ ചെയ്യുന്നേ?
1: ഞാനിവിടെ മക്കളെ നോക്കിവെച്ചിരിക്കുന്നു വീട്ടില്.
0: മക്കളെയൊക്കെ നോക്കുന്നു. വേറെ കുട്ടി, വലിയ കുട്ടിയുണ്ടോ? വേറെ കുട്ടിയുണ്ടോ?
1: ഒരാളും കൂടി ഉണ്ടോ? ഒരാള് നേഴ്സറി പോയി.
0: നേഴ്സറി പോയാ? ഓക്കെ. അപ്പൊ ഈ മോന്റെ പേരെന്താ, രണ്ടുപേരുടെയും പേരെന്താണ് കുഞ്ഞുങ്ങളുടെ?
1: കൃതിക്ക്, മറ്റേ മൂത്ത ആളുടേത് ക്രിസ്റ്റി.
0: ക്രിസ്റ്റി, ക്രിസ്റ്റി, കൃതിക്. ആഹാ, കൊള്ളാലോ.
1: രണ്ടുപേരും
0: ഭയങ്കര കുർത്തക്കേടാണ്. അപ്പൊ ഈ നഴ്സറി പോയ ആള് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മേള ആയിരിക്കും അല്ലേ? എന്നാലും എന്താ പറയുന്നത്, ഏറ്റവും അധികം ഒരു സന്തോഷവും അല്ലേ അതല്ലേ?
1: പക്ഷെ എന്നാലും അവന് ഇപ്പൊ വേണം, കണ്ടില്ലെങ്കിൽ ചോദിക്കും തക്കളും എന്തി.
0: ആ ഒരു സഹോദര സ്നേഹം. പിന്നെ
1: പിന്നെ
0: എല്ലാവരും ഇങ്ങനെ കഴിക്കും, കഴിച്ചോണ്ടിരിക്കുന്നു, കഴിച്ചു, കഴിക്കുന്നു അങ്ങനെ. പിന്നെ
1: നല്ല മഴയായിരുന്നല്ലേ?
0: ആ അതെ, നല്ല മഴയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമല്ല, നമ്മുടെ മനുഷ്യരുടെ ഒരു പൊതുവായൊരു വികാരം ഉണ്ടല്ലോ അസൂയ എന്ന് പറയുന്നത്. കൊറേ നമ്മൾക്ക് ഉണ്ടല്ലോ നമ്മുടെ മനുഷ്യ സഹജമായിട്ട്. അപ്പൊ എന്താ പെട്ടെന്ന് പറയാൻ പറ്റുന്ന?
1: ഹലോ.
0: ആ, കേട്ടോ ഞാൻ പറഞ്ഞത്? അതായത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, നമുക്ക് മനുഷ്യർക്കെല്ലാം കൊറേ അധികം വികാരങ്ങളുണ്ടല്ലേ, ദേഷ്യം, അസൂയ, മടി, അങ്ങനെ ഇങ്ങനെ കൊറേ കൊറേ. അപ്പൊ ഞാനിങ്ങനെ അസൂയയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ തോന്നുന്നത് പറയാൻ?
1: അസൂയ ചിലർക്കാണെങ്കിൽ ഒരാള് നന്നാവുന്നത് ഭയങ്കര അസൂയായിരിക്കും. അതായത് ഇച്ചിരി എന്താ ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ പൈസയൊക്കെ കിട്ടുവാണെങ്കിൽ അതൊരു അസൂയായിരിക്കും.
0: അത് പക്ഷെ നമ്മളെ അങ്ങനെ ചിലർക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മള് കുറച്ചുകൂടെ നല്ലതാവാൻ ശ്രമിക്കുന്ന അങ്ങനെയുണ്ടല്ലേ, അതൊരു വാശി ഉണ്ടായിട്ട് അപ്പൊ നമ്മള് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ശ്രമിക്കും അല്ലേ, അത് നല്ലതാണ് അല്ലേ. ഓക്കെ, എന്തായാലും അപ്പോൾ കുഞ്ഞു കുഞ്ഞുമാവിയുടെ അടുത്തോട്ട് ചെന്നോളൂ, നമുക്ക് പാട്ട് കേൾക്കാം. രണ്ടു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പാട്ട്? അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ 26 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്ത് കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? സുഖമായിട്ടിരിക്കുന്നോ?
4: ആ,
3: പറഞ്ഞോളൂ, എന്താ ചെയ്യുന്നേ? ഇപ്പൊ അവിടുന്നാണോ വിളിക്കുന്നത്? ക്യാപെക്സിലായിരുന്നോ? ഇപ്പൊ ഇല്ലല്ലേ? രണ്ടാഴ്ച. ആഹാ, ഇനി ഇപ്പം ചേച്ചി ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? ഇപ്പോ
4: വേറെ ഒരിടത്ത് ജോലിക്ക്
3: പോകുന്നുണ്ട്. ആഹാ,
4: അപ്പൊ ഞങ്ങളെ കൂടെ ഇവിടെ ജോലി സ്ഥലത്ത് ഞങ്ങളെ കൂടെ ഇരിക്കുന്ന ഒരു ഉമ്മ ഉണ്ട് കേട്ടോ. അപ്പൊ ഉമ്മ എന്റെ പാട്ട് പാടും.
3: അമ്മയുടെ
4: പേര് ആരിഫ ബീവി
3: എന്നാ.
4: ഉമ്മക്ക് രണ്ടുപേരും പാടണമെന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും.
3: ഉമ്മയുടെ കൊടുത്തോളൂ.
4: ആ, അപ്പൊ ശരിയാ.
3: ഹലോ ഹലോ
4: ഹലോ.
3: ആ, ഉമ്മയാണോ ഇത്?
4: ആ, നാണു.
3: ഉമ്മക്ക് പാടാൻ ഇഷ്ടമാണല്ലേ?
4: ആ, എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ റേഡിയോ കേൾക്കുമ്പോഴെല്ലാം കൂടി ഇരുന്ന് പാടും. അപ്പൊ പിള്ളേർ പറഞ്ഞു, ഉമ്മ ഒരു പാട്ട് പാടാം. ഞാൻ അങ്ങനെ പാടാന്ന് വിചാരിച്ചു.
3: സുഖമായിട്ടിരിക്കുന്നോ ഉമ്മ?
4: ആ, സുഖമായിട്ടിരിക്കുന്നു.
3: ഓക്കെ ഉമ്മ, ഏതായാലും പെട്ടെന്ന് രണ്ടു ലൈൻ പാടിക്കോളൂ കേട്ടോ.
4: ശരി,
3: ഓക്കെ.
4: എമ്പേരത്തിപ്പൂവേ ചൊല്ല്, ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നല്ലയോ, തൊന്നരത് ഘോഷം ചെമ്പരത്തിപ്പൂവേ.

0: തിരേ ആടുവാൻ വന്ന കത്തേ കാലിലെ പാദസ്വരം കണതേ പോയിരുന്നി താഴ്വരയാറ്റിന്തിരേ ആടുവാൻ വന്ന കത്തേ കാലിലെ പാദസ്വരം കണതേ വീണതെന്തി ചന്ദനക്കട്ടി താഴ്വര കാട്ടിലെ ചന്ദനക്കട്ടിരിലോ ചെമ്പരത്തി പൂവി ചൊല്ലു ദേവനെ നീ കണ്ടോ അമ്പലത്തിലും നല്ലയോ സ്വർണ്ണരത ഘോഷം ചെമ്പരത്തി പൂവി ചൊല്ലു.
1: ഉമ്മ, അപ്പൊ നമുക്ക്

ഗാനം കേൾക്കാം. ഈ ഗാനം തന്നെയാണോ വേണ്ടത്? അല്ല, ഈ പറഞ്ഞ ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ. ഏത് പാട്ടാണ് ചോദിച്ചത്? ഹലോ, ആ ഏത് പാട്ടാ വേണ്ടതെന്ന് പറയാമോ? മണിയറയിലെ കന്നിപ്പളിങ്കേ പൊന്നിങ്കിലാവേ എന്നുള്ള ഗാനം അല്ലേ? അത് ഓ, അത് അങ്ങാടി മൂവിയിലെ പാട്ടാണല്ലോ. അത് കുഴപ്പമില്ല, ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ. ഓക്കെ, ഏതായാലും ഉമ്മയുടെ പാട്ട് നല്ലതായിരുന്നു കേട്ടോ. ഞാനത് പറഞ്ഞില്ല, അതിന് മുന്നേ ചോദിച്ചു. അപ്പൊ എന്തായാലും ഉമ്മ നല്ല ഗാനമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഗാനം നമുക്കിതേ കേൾക്കാം കേട്ടോ.

0: മഴ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നമ്മുടെ ആശ്രാമൻ ടെമ്പിൾ റോഡ് ആ ഒരു ഭാഗത്ത് 11 KV ലൈനിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേവൻ സ്കൂളിൻ്റെ സമീപവും നമ്മുടെ 11 KV ലൈനിലേക്ക് മരം ഒടിഞ്ഞു വീണേക്കുന്നു. അപ്പോൾ ഏതായാലും എല്ലാവരും ആ ഭാഗത്തൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. എപ്പോഴാണെങ്കിലും നമ്മൾ ഈ മഴ സമയത്തൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളുടെ മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതേ കോള് വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. അല്ല, ഗീതു ആണ്. ഇതാരാണ്? അമ്പിളി ചേച്ചി. എവിടുന്നാണ് വിളിക്കുന്നത്? അതെ അതെ, ആണോ? തൊട്ടടുത്താണോ? കാറ്റുണ്ടോ ഇപ്പോ? വലുതായിട്ട് കാറ്റുണ്ടായിരുന്നോ മുന്നേ?
1: ഓ
0: ഓക്കെ ഓക്കെ, ആ ഹാ ഹാ, അതാണ്. എന്തായാലും ശ്രദ്ധിക്കുക. അതെ, കേൾക്കുമ്പോ അതിന്റെ തൊട്ടടുത്താണോ ചേച്ചിയുടെ വീട്?
1: ആ
0: ഹാ, പറഞ്ഞോളൂ. പിന്നെ എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പൊക്കെ ചെയ്യുന്നത്. ആ, ഈ മഴയാവുമ്പം പോവാൻ ഇന്നുണ്ടായിരുന്നോ? ഇല്ല, ജോലി ഉണ്ടായിരുന്നോ? മഴ ആയോണ്ട് തിരിച്ചു വന്നു അല്ലേ? അല്ലെങ്കിൽ വൈകിട്ട് വരെ ഉണ്ടാവോ അതോ ഉച്ച വരെ ഉള്ളോ? വൈകിട്ട് വരെ ഉണ്ട്. ആ, അപ്പം ആ സമയത്ത് പാടായിരിക്കും അല്ലേ ജോലി?
1: ആ,
0: പിന്നെന്താ, പിന്നെന്തൊക്കെയാ? മുന്നേ വിളിച്ചിട്ടില്ലേ ചേച്ചി? ഒരു വട്ടം
1: കിട്ടിയിട്ടുണ്ട്
0: ആണോ? അതെ, ഞാൻ ഇതുവരെ സംസാരിച്ചതായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് പാട്ട് പറയുന്നുണ്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ട്? എന്താണ് പേര്? കൊച്ചുമക്കള്. കൊച്ചുമക്കളുടെ പേരെന്താണ്? ദക്ഷിത്. അപ്പൊ ഈ മൂന്ന് കുട്ടികൾക്കും സതി അല്ലേ പറഞ്ഞത്?
1: സജി.
0: ഓക്കെ, സജി. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഏതായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിങ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ
2: ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
4: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
5: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. നല്ലൊരു ഗാനമായിരുന്നു അല്ലേ നമ്മൾ കേട്ടത്. നമുക്ക് അടുത്ത കോളിൽ പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക്
1: സ്വാഗതം. ഗീതു അല്ലേ?
0: അതെ,
1: ഞാൻ വിജയനാണ്.
0: പറഞ്ഞോളൂ.
1: ആ പറയാ. പല ആൾക്കാരെ, പല ശ്രോതാക്കളൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ച് നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഞാനും കേട്ട്. അപ്പൊ എന്റെ മനസ്സിലൊരു പാട്ട് വന്നു.

0: അതായത് ഞാൻ പറയാം, 65 സിനിമ ഇറങ്ങിയ കാറ്റുള്ള സിനിമ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. സത്യൻ സാറും അന്നത്തെ ഒരു പുതുവൻ നടി ഉഷാകുമാരി, വെള്ളി നിറയെ ആടെ നിർമ്മല എന്ന് പറയുന്ന നടിയെ കൊണ്ടാണ് ഉഷാകുമാരി ആക്കിയത്. അതൊക്കെ നമ്മുടെ ഓർമ്മയില്ല. ആ സിനിമയിൽ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, യേശുദാസ് പാടുന്നെങ്കിലും ചിത്രത്തിൽ സിനിമാ താരങ്ങൾ ആരും പാടുന്നില്ല. സത്യം മാസ്റ്റർ റബ്ബർ തോട്ടത്തിലൂടെ റേഡിയോയും പിടിച്ചോണ്ട് പോകുന്ന റേഡിയോയിലാണ് ഈ പാട്ട്
1: കേട്ടത്.
0: അതാണ് അതിന്റെ പുതുമ. എന്തായാലും മരണത്തിൽ ഇത്രയും കാലമായി തേവേച്ചൊന്ന് ആലോചിച്ച് നോക്ക്, 60-61 കൊല്ലാവും തോന്നുന്നു ആ പടം ഇറങ്ങിയത്, 65. അപ്പൊ അതില് ഇത് കേൾക്കുന്നുണ്ടാ?
1: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
0: ആ അപ്പൊ അതില് ഇതൊക്കെ സന്തോഷമാണ്. നമ്മളന്ന് ആസ്വദിച്ചെങ്കിൽ ഇന്നും ചില ആൾക്കാർ ഇതൊന്ന് അങ്ങോട്ട്
1: അവര്
0: കേട്ട് അറിഞ്ഞിരിക്കണം ഇതൊക്കെ.
1: ഓക്കെ,
0: അപ്പൊ അത് ദാസേട്ടൻ പാടിയതാണ്. ബാലരാമന്റെ രചനയും ബാബുരാജ്, നമ്മൾ ബാബുരാജ് എന്ന് പറയുന്നത് സിനിമാ പ്രേക്ഷകർക്കെല്ലാം അത് ഈ അണിയറ ശില്പികൾക്കെല്ലാം ബാബുക്കയാണ്.
1: അപ്പൊ
0: മമ്മുക്ക എന്ന് പറയുന്നത് ബാബുക്ക, അദ്ദേഹത്തിന്റെ രചനയാണ്.
1: അല്ല,
0: സംഗീതം ബാലാലിന്റെ രചന. ഞാൻ രണ്ടരി പാട്ട് എനിക്ക് കൊതിയുണ്ട്, ഈ പാട്ട് മുഴുവൻ പാടണമെന്ന് ആഗ്രഹം. രണ്ടുപേരെയും പാടുന്നു, നല്ല രസമാണ്, കേക്കണം എല്ലാരും, ഇത് നല്ല രീതിയിൽ കേക്കണം. വെള്ളിക്കിളങ്ങി അണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്, വള്ളുവൻ നാടൻ പെണ്ണ്, എന്റെ വള്ളിക്കുടിയിൽ ഇന്നലെ നീ വിരുന്ന് വന്നു, വെറുതെ വിരുന്ന് വന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതൊരു 8-12 വരെയും കണ്ടുണ്ട്, പാടിയിട്ട് പോയി തീരുന്നില്ല, എങ്കിലും വേണ്ട.
1: നല്ലൊരു ഗാനാണ്
0: ദാസേട്ടൻ പാട്. നമുക്ക് കേൾക്കാം. പിന്നെ ഇത് എനിക്കൊരു മെഡിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിനെ, നമ്മുടെ കെ എസ് ആർ ടി സി നിന്ന് നമ്മുടെ ഈ ആശ്രമത്തോട്ട് പോകുന്ന അടിക്കൽ ലിങ്ക് റോഡ്,
1: ലിങ്ക് റോഡ്
0: ബൈപ്പാസ് ലിങ്ക് റോഡ്, അവിടെ ഒരു ജനകീയ ഹോട്ടലുണ്ട്. എന്റെ ഒരു സുഹൃത്താണ്, സുഹൃത്തിന്റെ ഭാര്യ അവിടുത്തെ ജോലിക്കാര്, അപ്പൊ ഇപ്പഴും അവിടെ ഒരു ആഹാരം കഴിക്കുന്നവർക്ക്
1: എല്ലാവർക്കും
0: ഹോട്ടലിൽ കേൾക്കണം, എല്ലാരും കേൾക്കണം,
1: എല്ലാവരും കേൾക്കും.
0: പോയി തീർന്നില്ല, ഞാൻ മുഴിപ്പിക്കുന്നില്ല.
1: ഓക്കെ, നമുക്ക് ആ ഒരു നല്ലൊരു ഗാനമാണ്, നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത ആ ജനകീയ ഹോട്ടലിലെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പിന്നെ അവിടുത്തെ പ്രത്യേകിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം. കേട്ടിട്ട് തിരിച്ചു വരാം.

0: നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നല്ല സുന്ദരമായൊരു പഴയ ഗാനം. നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ഉളിയാക്കോയിൽ സീമയാണ്.
0: സീമ, സീമ
1: ആദ്യമായിട്ട് വിളിക്കുക.
0: ആദ്യമായിട്ട് വിളിക്കുകയാണോ? കൊറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് ഇന്നാണോ കിട്ടിയത്? സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചത്. എന്ത് ചെയ്യുന്നു സീമ? വീട്ടില്. വീട്ടില്
1: ഓക്കെ
0: ഓക്കെ. ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ആളാണോ?
1: റേഡിയോ വീട്ടിലുണ്ട്, ഒരുപാട് നാളുകൊണ്ട്
0: കേൾക്കുന്നു. പിന്നെ പിന്നെ എന്താ ചെയ്യുന്ന?
1: വീട്ടമ്മയാണ്.
0: ഓക്കെ, പറഞ്ഞല്ലോ. സോറി. കുട്ടികളൊക്കെ? അവരൊക്കെ എന്താ
1: മൂത്തമോന്റെ ബർത്ത്ഡേ ജൂലൈ 3-ാം തീയതി.
0: അയ്യോ, അത്രയും വലിയ മക്കളൊക്കെ ഉള്ള ആളല്ലേ. സൗണ്ട് ഇത്തിരി കുഞ്ഞാട്ടോ. സൗണ്ട് കേട്ടോ. പറഞ്ഞോളൂ. ഓ, ജൂലൈ 3-ാം തീയതി. ഓക്കെ, അപ്പൊ ഇപ്പം അടുത്ത ഫ്രൈഡേ അല്ലേ, വെള്ളിയാഴ്ച അല്ലേ? ഓ ശരി. അപ്പൊ എന്താ കുഞ്ഞിന്റെ പേരെന്താ?
1: ആദിദേവ്.
0: അപ്പൊ ആദിദേവിന് 1000 പിറന്നാൾ ആശംസകൾ മുന്നേ കൂട്ടി പറയാട്ടോ. കുഞ്ഞ് ഇവിടെ കൂടെയാണോ? കുഞ്ഞ് എത്ര വയസ്സായി മോന്?
1: 1 വയസ്സാവും.
0: ഓ, 1 വയസ്സാവുന്നേ ഉള്ളു. ഓക്കെ, കുഞ്ഞു ആവയാണ്. ആ പിന്നെ പിന്നെ എന്താണ്? അപ്പൊ അതാണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയൊരു വിശേഷം അല്ലേ
1: മോന്റെ.
0: സന്തോഷം ചേച്ചി സംസാരിക്കാൻ സാധിച്ചല്ലോ. അപ്പം എങ്ങനാ, സന്തോഷമായിട്ട് പോകുന്നല്ലോ? ഇപ്പൊ മഴയുണ്ടോ? മഴ പെയ്യുന്നു അല്ലേ? വലിയ മഴയാണോ കുഞ്ഞു മഴയാണോ?
1: ചെറിയ മഴ.
0: ചെറിയ മഴയാണ്. കാറ്റൊക്കെ ഉണ്ടായിരുന്നോ?
1: ഓ,
0: കാറ്റുണ്ടായിരുന്നോ?
1: ചെറിയ കാറ്റുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും കുഞ്ഞിന് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ പറയുന്നു. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ആദ്യം കോൾ ചെയ്തപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം നമ്മുടെ ആദിദേവിന് വേണ്ടിയിട്ട് കേൾക്കാം.
1: ശരി ശരി.

0: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.
1: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, കൊല്ലത്ത് ആര്യഭാമയ.
1: ആര്യഭാമ, സുഖമായിട്ടിരിക്കുന്നോ? പറഞ്ഞോളൂ, എന്തൊക്കെയാ വിശേഷങ്ങള്?
2: നല്ല മഴയുടെ സമയം.
1: നല്ല മഴയല്ലേ
2: വിളിച്ചത്?
1: മഴ ഇഷ്ടമാണോ?
2: ഭയങ്കര ഇഷ്ടമാണ്.
1: മഴ ഇഷ്ടമാണോ?
2: മഴ ഇഷ്ടം, ഇഷ്ടം,
1: എല്ലാം ഇഷ്ടം,
2: എല്ലാം ക്രമത്തിന് വേണം.
1: അതെ അതെ അതെ, എല്ലാം ഒന്ന് അതിര് കവിഞ്ഞാ ഒന്നും കൊള്ളില്ല അല്ലേ?
2: ഒന്നും പറ്റത്തില്ല.
1: ആ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മഴയൊക്കെ ഇങ്ങനെ ആയപ്പോ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കും. അതും റേഡിയോയിലെ പാട്ട്, അതിനൊരു പ്രത്യേക ഫീലാണല്ലേ? ഒരു പ്രത്യേക
2: റേഡിയോ.
1: ഓ, എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഇപ്പൊ മഴ കണ്ടോണ്ട് നിന്നപ്പോഴാണ് പെട്ടെന്ന് വിളിക്കാൻ തോന്നിയതാണോ?
2: ആ അല്ല, ഞാൻ ഇവിടെ വാർത്ത വന്നും കിടക്കിയന്നേരം റേഡിയോ അടുത്തിരിക്കല്ലേ, അപ്പൊ വിളിക്കാന്ന്
1: വിചാരിച്ചു.
2: ഞാൻ വിളിച്ചാ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും.
1: ആ, പെട്ടെന്ന് കിട്ടും. ഇവിടെ എത്രയോ നാളുകള് ഇപ്പം കേട്ടില്ല ഒരുപാട്
2: മക്കളടുത്ത് പറയും എത്രയോ. പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാനും തോന്നില്ല, ഭയങ്കര ഇഷ്ടമല്ലേ സംസാരിക്കുന്നതിന്. ഭയങ്കര
1: ഇഷ്ടമാണ്.
2: വേറെ ആരും ഇല്ലല്ലോ സംസാരിക്കാൻ. ഇവിടെ മക്കൾ അവരുടേതായ
1: കാര്യങ്ങളല്ലേ,
2: നമുക്ക് നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ്
1: ഏറ്റവും അധികം സന്തോഷം. അതെ, കുറച്ച് ഇതാവുമ്പോഴത്തേക്ക് എന്താ അവരുടെ കാര്യങ്ങളിൽ മക്കളും എല്ലാം ബിസി ആയിട്ട്
2: പോകുമ്പോഴത്തേക്കും.
1: അപ്പൊ എന്തായാലും അപ്പോഴത്തേക്ക് നമ്മള് കൂട്ടുണ്ടല്ലോ അല്ലേ? അത് ഒരു ഭയങ്കര. പിന്നെ ഉമ്മ, ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്?
2: എന്റെ മക്കൾക്കും എന്റെ കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വേണ്ടി.
1: കൊച്ചുമക്കളെ
2: എല്ലാവർക്കും വേണ്ടി,
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഈ കൊച്ചുമക്കള് എത്ര പേരുണ്ട്?
2: കൊച്ചുമക്കളും മക്കളും 5 കൊച്ചുമക്കളുണ്ട്.
1: ഓക്കെ ഉമ്മ.
2: ഒരു മോനും 2 മോളും.
1: ഓ ശരി. അപ്പോ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നല്ല ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ ഉമ്മ, താങ്ക് യു.

0: അങ്ങനെ ഒരു സുന്ദരമായ ഗാനമാണ് നമ്മൾ കേട്ടതല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരുടെ നൊസ്റ്റാൾജിക് സോങ് ആണല്ലേ, ഭയങ്കര ഒരു ഇഷ്ടമുള്ള സോങ് ആണ്. നമ്മളിത് കേട്ടിട്ട് ദേ തിരിച്ചു വന്നു. നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം മോളെ.
0: ഇതാരാണ്?
1: ശോഭനാമ്മ.
0: സുഖമായിട്ടിരിക്കുന്നോ? എവിടുന്നാണ്? ശോഭനാമ്മ
1: പരവൂര്.
0: ഓക്കെ, ഓർമ്മയുണ്ട്. മഴയുണ്ടോ?
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഓർമ്മയുണ്ട്. സുഖമായിട്ടിരിക്കുന്നു അമ്മ. അമ്മയോ?
1: അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല, ചെറിയ ചുമയും കഫമൊക്കെ ഉണ്ട്. അതെന്നും ഉള്ളതാ, കുഴപ്പമില്ല.
0: മരുന്ന് വാങ്ങിച്ചോ?
1: മരുന്ന് കഴിക്കുന്നു.
0: കഴിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഈ ഒരു പനിയുടെ കൂടെ ഉള്ളത് ഒന്ന് സൂക്ഷിക്കണം. അല്ല, സോറി, പനിയെന്ന് മഴയത്ത്, മഴ സമയത്ത്
1: നമ്മുടെ മനസ്സിൽ
0: അല്ല. ഓക്കെ, എന്തായാലും ചുമയാണെങ്കിലും ഒന്ന് സൂക്ഷിക്കാം കേട്ടോ.
1: പിന്നെ
0: മഴയുണ്ടോ അവിടെ?
1: മഴയുണ്ട്, മഴയുണ്ട്. ഇപ്പൊ തോർന്ന്
0: മൂടിക്കെട്ടി കിടക്കുന്നു. ഇന്നൊരു മൂടിക്കെട്ടി
1: മഴ ഒക്കെ സഹിക്കാം. പട്ടിയുടെ ശല്യം കാരണം സഹിക്കാൻ വയ്യ. മഴയും കൂടെ പെയ്തപ്പോഴേ അതിനൊക്കെ നനഞ്ഞോണ്ട് നിക്കുന്നത് ഓടി ഓടി വരേ. ഭയങ്കര ശല്യം എന്ന് വെച്ചാ സഹിക്കാൻ വയ്യ.
0: പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണോ അതോ കുഴപ്പമില്ലാതെ പോകുന്നവരാണോ?
1: കുഴപ്പമില്ല, അങ്ങോട്ട് അതിന്റെ നനയാതെ.
0: അതെ അതെ, നനയാതിരിക്കാൻ.
1: മഴ പെയ്തപ്പം ഭയങ്കര ശല്യാണ്. ഇത്തിരി വാതിലൊന്ന് തുറന്നിടുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പഴേ ഇനി വന്ന്
0: കേറും. അവര്
1: ചിലപ്പോ
0: അപ്പൊ ഇങ്ങനെ സൈഡിലൊക്കെ കിടന്നിട്ടങ്ങ് പോവില്ലേ?
1: ആ പോവും.
0: അപ്പം കാരണം അവര് ഈ മഴ നനയുമ്പോഴത്തേക്ക്

0: പേടിയാണ് വല്ലതും ചെയ്യുമെന്ന്. പക്ഷേ
1: റോഡിലൊക്കെ അങ്ങ് മൊത്തവും
0: ഒരുപാട് പേരുണ്ടല്ലേ. ഓ ഓ ഓ
1: അമ്പുവായിട്ട് അങ്ങോട്ട് കടയിലൊക്കെ പോണത്.
0: അപ്പൊ ഈ മഴ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ അതുകൊണ്ട് ഓടി ഇങ്ങ് കേറുന്നതായിരിക്കും.
1: അതാണ് മഴ പെയ്തപ്പം ഭയങ്കര ശല്യം കൂടുതൽ.
0: ഓക്കെ,
1: എവിടുന്നൊക്കെ പുതിയ പുതിയ പട്ടികളൊക്കെ വരുന്നു ഇവിടെ.
0: അതെ, പിന്നെ പിന്നെന്താണ് വേറെന്താ അമ്മ വേറെ? ഒരുപാട് നാളായി തോന്നുന്നു അമ്മയോട് സംസാരിച്ചിട്ട്.
1: ആ മോളുമായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട്. ഞാന് ഈ മാസം വിളിച്ചിട്ട് ഒത്തിരി നാളായി, 6-ാം തീയതി വിളിച്ചതാ. ഇതിനിടയ്ക്ക് രേഷ്മ മോള് വന്നപ്പോ ഞാനൊന്ന് നോക്കിയായിരുന്നു, എന്നിട്ട് കിട്ടിയില്ല.
0: വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ. ഏതായാലും സന്തോഷമാ. അപ്പോ ആരോഗ്യം ശ്രദ്ധിക്ക. ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ ഇന്ന് സോങ്?
1: അങ്ങനെയൊന്നുമില്ല.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽ തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം, ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽ തുമ്പിലെ വിസ്മയം. അവതരണം നാദൃശ.
2: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്കടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ, സുഖമായിട്ടിരിക്കുന്നോ?
3: ഒരുപാട് നാളായി, ഒരുപാട് നാളായി ചുറ്റോട്ട് സംസാരിച്ചു.
2: അതെ അതെ, ഒരുപാട് നാളായി,
3: ഒരുപാട് നാളായി. 5-6 മാസം ആണെന്നോ തോന്നുന്നു.
2: അതെ അതെ. എവിടെയായിരുന്നു ചേട്ടാ? ഉണ്ടായിരുന്നോ?
3: ഇവിടുത്തെ പക്ഷെ കിട്ടത്തില്ല,
2: വിളിച്ചാ കിട്ടുന്നില്ല അല്ലേ. സുഖായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ.
3: സുഖമായിട്ട് പോകുന്നില്ലേ?
2: അതെ അതെ. മഴയുണ്ടോ അവിടെ?
3: മഴ ഉണ്ടായിരുന്നു.
2: ചേട്ടൻ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
3: വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്ന, കുഴപ്പമൊന്നുമില്ല. രാവിലെ നല്ല വട്ടം കാണട്ടോ, നല്ല ഒരു പ്രകാശങ്ങളാണ്.
2: എന്തോ
3: അത് കഴിഞ്ഞ ഒരു 10:30 ആകുമ്പത്തേക്കാണ് മഴ തുടങ്ങുന്നത്.
2: ആ അതെ അതെ, ഇന്ന്. അതെ അതെ, അത് ആക്ച്വലി നമുക്ക് കൊല്ലത്ത് മഴ
3: ഇന്നലെ
2: അത് തന്നെ. പക്ഷെ ഇവിടെ കൊല്ലത്ത് മഴ കുറവായിരുന്നു.
3: അല്ല, രാവിലത്തെ വട്ടം കാണുമ്പോ എല്ലാരും തുണിയും കഴുകും.
2: ആ മഴ തുടങ്ങും. വീട്ടമ്മമാരുടെ ഒരു വലിയ പ്രശ്നമാണ്, വീട്ടമ്മമാർക്ക്
3: നേരിടുന്ന
2: മഴയില്ലാത്ത ചേട്ടാ. പുറത്ത് ഇന്നലെയും 2 മുന്നേ ഒക്കെ, മീൻസ്
3: വടക്കോട്ടും
2: ബാക്കി എല്ലായിടത്തും നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ കുറവായിരുന്നല്ലോ. നമുക്ക് കൊല്ലത്ത് ഇന്നാണെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് നന്നായിട്ട് മഴ പെയ്തെന്ന് തോന്നുന്നു. അതെ.
3: പിന്നെ
2: കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്?
3: എല്ലാവർക്കും വേണ്ടി,
2: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ ചേട്ടാ ഓക്കെ, നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.
4: ഐസ്ക്രീം സിലയേ നീയാരോ.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. വീണ്ടും ഒരു നല്ലൊരു തമിഴ് സോങ് ഒക്കെ കേട്ടു. നമ്മളിതാ തിരിച്ചു വന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ സജി.
0: പേര്?
1: പേര് സജി.
0: സഖി.
1: സജി.
0: സജി. ആ ഓക്കെ. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ?
1: ആ,
0: അവിടെ റേഡിയോയുടെ വോളിയം നല്ല കൂടുതലല്ലേ? എവിടുന്നാ വിളിക്കുന്നത്? ഹലോ. പറഞ്ഞോളൂ. മുന്നേ വിളിച്ചിട്ടില്ലേ?
1: ആ,
0: എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ആണോ? ആ, ശരിയാ, മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ. ആണോ? എവിടെയാ ഡയാലിസിസ്? ആ, മുന്നേ ഒരു വട്ടം നമ്മള് സംസാരിച്ചിട്ടുണ്ടല്ലേ. ആഹാ, പോയിട്ട് വന്നതേ ഉള്ളോ?
1: ആഹാ,
0: എങ്ങനെയാ? എത്ര നാളുകൾ കൂടുമ്പോഴാത്?
1: ആഴ്ച
0: രണ്ട് ദിവസം. ചൊവ്വയും വെള്ളിയും. ആഹാ, അവിടെ അവിടെ അങ്ങനെ പോയിട്ടൊക്കെ വന്നിരിക്കല്ലേ. ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചിട്ടിരിക്കാണ് രണ്ടുപേരും.
1: വന്നപ്പം തൊട്ടേ വിളിക്കുന്നു, കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം കിട്ടി, കുറച്ച് ദിവസമായി ഇപ്പം കിട്ടിയിട്ട്. രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോന്റെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞത്. അപ്പം ജൂൺ 24
0: ജൂൺ 24
1: 22 ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അന്ന് വിളിച്ചപ്പോ എനിക്ക് കിട്ടിയായിരുന്നു.
0: അങ്ങനെ ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടോളാം. ഓക്കെ അമ്മ, നമുക്ക് ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ച് പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611. ബട്ടർഫ്ലൈസ് കൊച്ചുകുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്.
5: ഒന്നു മുതൽ 0 വരെ എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അത്രത്തോളം ഒരു ഇമോഷണലി നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ഗാനമാണ് അല്ലേ? എത്ര കേട്ടാലും അത് ഒരു അധികം നമുക്ക് റിക്കവർ ആവാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഗാനമായിരുന്നു. അപ്പോൾ അമ്മയുടെ വിഷമം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷമിക്കാതെ ഇരിക്കും അമ്മ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
6: എന്റെ പേര് മുഹമ്മദ് റസീം.
5: പഠിക്കുകയാണോ?
6: പഠിക്കുകയാണ്.
5: ഇന്ന് സ്കൂളില്ലായിരുന്നോ?
6: ഇന്ന് ക്ലാസ്സിലായിരുന്നു.
5: ക്ലാസ്സിലായിരുന്നോ? ഏത് ക്ലാസ്സിലാണ്?
6: പ്ലസ് ടു.
5: ഇന്ന് എന്ത് പറ്റി?
6: പിന്നെ സേ എക്സാമും പിന്നെ അലോട്ട്മെന്റിന്റെ അഡ്മിഷനൊക്കെ ചെയ്യാം.
5: ഓക്കേ ഓക്കേ. ഏത് സ്കൂളിലാണ് മോൻ?
6: ഗവൺമെന്റ് ജോസഫ് മങ്ങാട്.
5: മങ്ങാട്. ഏതാ എടുത്തേക്കുന്നേ?
6: ഹ്യൂമാനിറ്റീസ്.
5: ഹ്യൂമാനിറ്റീസ്. എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? നിങ്ങളുടെ റിസൾട്ട് വന്നോ? പ്ലസ് വൺ ഇല്ല അല്ലേ? റിസൾട്ട് വന്നില്ലല്ലോ. ഉടനെ വരും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അത്? നന്നായിട്ട് എഴുതിയോ? ഇനിയിപ്പം നാളെ ഉണ്ടോ ക്ലാസ്? പിന്നെന്താ പറഞ്ഞോളൂ. വേൾഡ് കപ്പ് ഒക്കെ കണ്ടൊക്കെ സമയം കളി മീൻസ് രാത്രി കാണാറുണ്ടോ ക്ലാസ് ഉണ്ടെങ്കിലും? ആരാണ് ടീം?
6: അർജന്റീന.
5: അർജന്റീന. അപ്പൊ ഇങ്ങനെ മെസ്സി ഗോൾ അടിക്കുന്ന കണ്ട ആകത്തെ കൈയടിച്ച് ഇങ്ങനെ തളരുകയായിരിക്കും അല്ലേ? ആണോ? ഫ്രണ്ട്സ് തമ്മി ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ഇതുണ്ടാവോ? ബ്രസീലിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുന്ന ഒരു ബെറ്റോ പന്തയും ഒക്കെ വെക്കാറുണ്ടോ ഇന്ന ആള് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ചിലപ്പോഴൊക്കെ വെക്കാറ്.
5: അതിലെപ്പോഴും ജയിക്കുന്ന ആരാ?
6: ഇങ്ങോട്ടും
5: ജയിക്കും. ഓക്കെ. പിന്നെ ഫുട്ബോൾ ആണോ ഏറ്റവും ഇഷ്ടം? അപ്പോ
6: ഫുട്ബോൾ
5: ആണ് ഇഷ്ടം. പിന്നെ പിന്നെന്താണ്, എന്താ ഇനി ഹ്യൂമാനിറ്റീസ് ഇത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ?
6: തീരുമാനിച്ചിട്ടില്ല.
5: തീരുമാനിച്ചിട്ടില്ല? തീരുമാനിക്കണ്ടേ? ഇതിപ്പോ ദേ എന്ന് പറയുന്നത് നമ്മുടെ ഓണായി ക്രിസ്മസ് ആയി ഈ ഒരു നിങ്ങളുടെ പ്ലസ് ടു ഇങ്ങനെ അങ്ങ് പോവില്ലേ, പിന്നെ നിങ്ങൾ പെട്ടെന്ന് അടുത്ത ഒരു അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇനി മുന്നോട്ട് മുന്നോട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണം അല്ലേ? നല്ലതായിട്ട് പഠിക്കോ? കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. ട്യൂഷൻ ഉണ്ടോ? തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ മിടുക്കനാണ്, തന്നെ പഠിക്കുകയാണല്ലോ. അപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുകയെങ്കിൽ അത്യാവശ്യം നല്ല മിടുക്കനാണല്ലോ. ഓക്കെ മോനെ, ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് സോങ്?
6: എല്ലാവർക്കും
5: വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾക്കാം.

0: അങ്ങനെ ആ ഒരു ഗാനത്തിന് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തി അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം.
0: ഹലോ, ഇതാരാണ്? സുധ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ആ, കുഴപ്പമില്ല അല്ലേ? എന്താ പറയുന്ന, പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ ആരും ഉണ്ടാവില്ല ഇവിടെ അല്ലേ. എല്ലാവർക്കും അത്യാവശ്യം വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും, എങ്കിലും പിന്നെ നമ്മളിങ്ങനെ ഒരു അത്യാവശ്യം ഇങ്ങനെ അങ്ങ് പോകുന്നു അല്ലേ, സന്തോഷത്തോടെയും നമ്മളുള്ള സന്തോഷങ്ങളിൽ അതിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷമൊക്കെ സന്തോഷത്തോടെയും കുഞ്ഞു വിഷമങ്ങളിൽ ദുഃഖിച്ചും ഒക്കെ അങ്ങ് പോവുക അല്ലേ. പിന്നെ പറഞ്ഞോ, വിളിച്ചിട്ട് മുന്നേ വിളിച്ചിട്ടില്ലേ? വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? എന്തോ ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതെ അതെ. ആ ഓക്കെ ചേച്ചി, പിന്നെ ആരോഗ്യമൊക്കെ നന്നായിട്ട് പോകുന്നു? അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ എന്താ പറയുന്ന എല്ലാം എന്താ പറയുന്ന ആരോഗ്യം ശ്രദ്ധിക്ക നന്നായിട്ട്, അങ്ങനല്ലേ പറയാൻ കഴിയൂ അല്ലേ. ഇന്നിപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്?
1: പിന്നെ
0: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ ചേച്ചി, നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഗാനം കേൾക്കാം കേട്ടോ.

അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാതോട് കാതരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് അസൂയയുടെ കാര്യമാണ്. അപ്പോൾ അത് വരാതെ ഇരിക്കാന്നല്ല എല്ലാവർക്കും വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക. അതുപോലെ ഇന്നലത്തെ നമ്മളും ഇന്നത്തെ നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ചിന്തിക്കുക. അപ്പോൾ എന്താ പറയുന്നത്, അസൂയ തോന്നുന്നത് തെറ്റല്ല, പക്ഷെ ആ വികാരത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നല്ല സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇനിയൊരു ഇന്ന് ചൊവ്വാഴ്ച ആയതേ ഉള്ളൂ, ഈ ഒരു ആഴ്ച മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ മഴയൊക്കെയാണ്, എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പനിയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക. അപ്പോൾ അടുത്ത കാതോട് കാതോരത്തിൽ വരുന്നതുവരെ എല്ലാവരോടും തൽക്കാലം വിട പറയുന്നു ഗീതു. ടാറ്റാ, ബൈ ബൈ.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലപുരത്തുനിന്ന് രഘുവാണ്. അതായത് ചില സ്വകാര്യ ബസ്സുകൾ ഇന്ന റൂട്ടൊന്നുമില്ല, ഏത് റൂട്ടിലായാലും എല്ലാ ബസ്സും ഇല്ല, ചില ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താറില്ല, മനഃപൂർവ്വം നിർത്താത്തത് കൊണ്ട് ചിലർ പറയുന്നത് ടൈം കഴിഞ്ഞു വന്നതാണെന്ന് പറയാറുണ്ട്. ഏതായാലും സമയത്ത് ഒന്നാമത് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് പോകുമ്പോൾ ഇവർക്ക് പാക്കേജ് വേണം എന്ന് പറയുന്ന സ്വകാര്യ ബസ്സുകൾ സമയത്ത് സ്റ്റോപ്പ് നിർത്താതിരിക്കുക, യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ചിലരുണ്ട്, ഈ ഓവർ സ്പീഡിൽ പോവുക, അതായത് സമയം തെറ്റി വരുന്നതാണോ അല്ലയോ എന്നറിയത്തില്ല, വളരെ ഓവർ സ്പീഡിൽ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പോകുന്ന ചില ബസ്സുകൾ. അപ്പൊ ഇതൊക്കെ പിന്നെ പലരെ പന്ന റോഡിൽ കൂടെ പടപടാന്നടിച്ച് വണ്ടി നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവർമാരും ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അത് മുതലാളിമാർ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കാം. ഇത് കേൾക്കുന്ന അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽ വരണമെങ്കിൽ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ അറിയാനായിട്ട് ഒരു ഫോൺ നമ്പർ എവിടെങ്കിലും ബസ്സിന്റെ അവരുടെ എഴുതിയാൽ പോരാ, എല്ലാ സീറ്റിന്റെയും ബാക്കിൽ എഴുതി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അത് വളരെ അത്യാവശ്യമാണ്. അത് ശ്രദ്ധിക്കുന്നവർ അത് എല്ലാ ബസ്സുകളിലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ചന്ദ്രൻ, കൊല്ലം. ഞാന് പിന്നെ 15 മാസമായ എന്റെ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങി കിടക്കുകയാണ്. ഞാൻ കണ്ണിന് കാഴ്ചക്കുറവും കേൾവിക്കുറവും ഉള്ള ഒരാളാണ്. മറ്റു ജോലിക്ക് ഒന്നും എനിക്ക് പോവാൻ പറ്റില്ല, പോവാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ പെൻഷൻ 15 മാസത്തെ കുടിശ്ശികയുള്ള പെൻഷൻ കുറച്ചായിട്ടെങ്കിലും എനിക്ക് കണ്ണ് ബന്ധപ്പെട്ടവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
4: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഷൈൻദേവ് സാറാണ്. ഈ പരിപാടിയിലേക്ക് സാറിന് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തോളൂ.
7: വളരെ സ്നേഹത്തോടെ നമസ്കാരം.
6: ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ.
7: എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ്, ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറിയാണ്.
6: ശിശുക്ഷേമ സമിതി എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? എന്താണ് ശിശുക്ഷേമ സമിതി?
7: നമുക്കറിയാം, സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി. കേരളത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനും ജില്ലകളിൽ ജില്ലാ കളക്ടർ ചെയർമാനുമായിട്ടുള്ള ഭരണസമിതിയാണുള്ളത്. കുട്ടികളുടെ പരിചരണവും ക്ഷേമവും എല്ലാം ജില്ലാ ശിശുക്ഷേമ സമിതികളാണ് നിർവഹിച്ചു വരുന്നത്. ഞങ്ങളുടെ അണ്ടറിലാണ് അമ്മത്തൊട്ടിലുകൾ പ്രവർത്തിക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട ഒരു കുട്ടിയും തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടുവാതിരിക്കുവാൻ, കുട്ടികളെ സുരക്ഷിതമായി ഏറ്റെടുക്കുവാൻ ശിശുക്ഷേമ സമിതിയുടെ ഒരു കരുതലാണ് അമ്മത്തൊട്ടിലെന്ന് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ കൊല്ലത്ത് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത് ജില്ലാ വിക്ടോറിയ ആശുപത്രിയുടെ മുന്നിലാണ് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. അമ്മത്തൊട്ടിലെ ഒരു കുഞ്ഞുമായി, ഒരു കൈക്കുഞ്ഞുമായി അമ്മത്തൊട്ടിലിന് മുന്നിൽ വന്നാൽ ഞങ്ങളുടെ അമ്മത്തൊട്ടിലിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കായി തുറക്കുകയാണ്. അതിനുശേഷം അതിനകത്തുള്ള തൊട്ടിലിൽ ഈ കുഞ്ഞിനെ വയ്ക്കാവുന്നതാണ്. അങ്ങനെ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ വയ്ക്കുമ്പോൾ ജില്ലാ വിക്ടോറിയ ഹോസ്പിറ്റലിൽ അലാം കേൾക്കും. ആ അലാം കേൾക്കുമ്പോൾ അവിടുത്തെ സൂപ്രണ്ടോ മെഡിക്കൽ നേഴ്സുമാരോ അമ്മത്തൊട്ടിൽ ഓടിയെത്തി കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്ത് അവരുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജില്ലാ ശിശുക്ഷേമ സമിതി ഏൽപ്പിക്കും. ഞങ്ങളുടെ ശിശു പരിചരണ കേന്ദ്രത്തിൽ കുഞ്ഞിനെ എല്ലാ സ്നേഹവും കരുതലും എല്ലാം നൽകി ഞങ്ങൾ പരിചരിച്ചു വരും.
6: ഈ ശിശുക്ഷേമ സമിതി രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്, അതിനെ കുറിച്ച്?
7: ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി. കേരളം ഒരു മാതൃകയാണ്. കേരളം ശിശു പരിചരണ രംഗത്ത് മാതൃകയാണ്. ശിശുക്ഷേമ സമിതികൾ രൂപീകരിച്ചിട്ട് 75 വർഷക്കാലം പിന്നിടുകയാണ്. ഈ 75 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഓരോ കുഞ്ഞും ശിശുക്ഷേമ സമിതിയുടെ കരുതലിൽ, സ്നേഹത്തിൽ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരുവീഥികളിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ, ഒരു കുഞ്ഞിന് സംരക്ഷണം നൽകുവാൻ ശിശുക്ഷേമ സമിതി കരുതലോടെ ഏറ്റെടുക്കും. ആ കുഞ്ഞിനെ കരുതലോടെ ഏറ്റെടുത്ത് അവർക്കുള്ള സംരക്ഷണമെല്ലാം നൽകി മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ദത്തു കൊടുക്കുന്ന മഹത്തരമായ, മഹനീയമായ സ്ഥാപനമാണ് ശിശുക്ഷേമ സമിതി.
6: അപ്പൊ ഈ ശിശുക്ഷേമ സമിതിയുടെ ഓർഗനൈസ് സ്ട്രക്ചർ എവിടെയാണ്, ഇതിന്റെ ഓഫീസ് ഇതെങ്ങനെ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നൊന്ന് പറയാമോ?
7: കേരളത്തിലെ 14 ജില്ലകളിലും ശിശുക്ഷേമ സമിതി പ്രവർത്തിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ചെയർമാൻ. എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർ ചെയർമാനും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുമാണ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, മറ്റു ഭരണസമിതി അംഗങ്ങൾ. ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും പരിചരണത്തിനും വേണ്ടിയിട്ടുള്ള മഹത്തരമായ സ്ഥാപനമാണ് ഈ ശിശുക്ഷേമ സമിതി. നേരത്തെ സൂചിപ്പിച്ച കണക്ക് അമ്മത്തൊട്ടിലുകളിലും പരിചരണ കേന്ദ്രവും കുട്ടികളുടെ വികാസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രക്രിയകളിലും ഒരു സന്തോഷത്തോടെ കുട്ടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കർത്തവ്യമാണ് ശിശുക്ഷേമ സമിതി ചെലവഴിക്കുന്നത്. നമ്മുടെ ജില്ല ഒരു ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത, കുട്ടികൾ സന്തോഷത്തോടുകൂടി, ബാലാവകാശങ്ങൾ എല്ലാവരും പാലിക്കുന്ന അത്തരത്തിൽ ഒരു മാതൃകാ ജില്ലയായി കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുമ്പോൾ കുട്ടികളുടെ ഇടങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ ശിശുക്ഷേമ സമിതി ഏർപ്പെടുകയാണ്. അമ്മ തൊട്ടിലും ദത്തെടുക്കലും അതുപോലെ പരിചരണ കേന്ദ്രവും അല്ലാതെ ജില്ലയിലെ കുട്ടികളുടെ എല്ലാ വികാസത്തിനും വേണ്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ച കണക്കൊരു ബാലസൗഹൃദ ജില്ലയാക്കാൻ, എങ്ങനെ ബാലസൗഹൃദ

0: ജില്ലയാകുന്നത് കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളില്ലാത്ത ബാലാവകാശങ്ങൾ പാലിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ബാലാവകാശങ്ങളെക്കുറിച്ച് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ജില്ലാ ശിശുക്ഷേമ സമിതി നടക്കുന്നത്. കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വരുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്.
1: ഇതിൽ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് അമ്മത്തൊട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരെ പരിചരിക്കുന്ന ആരൊക്കെയാണ്? അതിന്
0: കുട്ടികളെ അമ്മത്തൊട്ടിൽ സൂചിപ്പിച്ച കണക്ക് അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളെ വിക്ടോറിയ ഹോസ്പിറ്റലാണ് അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നത്. ആ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളെ വിക്ടോറിയയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പരിചരണ കേന്ദ്രമുണ്ട്. പരിചരണ കേന്ദ്രത്തിൽ അവരുടെ അമ്മയും അച്ഛനുമെല്ലാം അവിടുത്തെ ആയമാരാണ്, ഞങ്ങളാണ്. അവരെ സ്നേഹത്തോടെ കരുതലോടെ എല്ലാ സന്തോഷത്തോടും കൂടി അവർക്കുള്ള വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പരിചരിക്കുന്നത് ശിശുക്ഷേമ സമിതിയാണ്. അവരുടെ അമ്മമാരാണ് അവിടുത്തെ ആയമാർ. ഞങ്ങളെല്ലാവരും അവരെ കരുതലായി മാറുകയാണ്. അങ്ങനെ പരിചരണ കേന്ദ്രം വളരെ മാതൃകയായി പ്രവർത്തിക്കുകയാണ്. കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അവരെന്തെല്ലാം ആഹാരമാണ് കഴിക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇതിനെല്ലാം കൃത്യതയോടുകൂടി ശിശുക്ഷേമ സമിതി ഇടപെട്ട് വരികയാണ്.
1: ഈ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്?
0: 6 വയസ്സ് വരെയുള്ള കുട്ടികളെ അവിടെ പരിചരണ കേന്ദ്രത്തിൽ
1: ജനിച്ചത് മുതൽ 6 വയസ്സ്
0: ജനിച്ച് 0 to 6 നമ്മളുടെ അത് കഴിയുമ്പോഴത്തേക്ക് മറ്റ് സ്ഥാപനങ്ങളിലേക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഉപേക്ഷിക്കപ്പെടുന്ന ആരും ഉപേക്ഷിക്കപ്പെടാതിരിക്കുവാൻ കുട്ടിക്ക് വേണ്ട സംരക്ഷണം നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ശിശുക്ഷേമ സമിതി തെരുവീതികളിൽ ഒരു കുഞ്ഞിനെയും ഉപേക്ഷിക്കരുത്. അമ്മത്തൊട്ടിലുകളിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും സേഫായി ഞങ്ങൾ കരുതലോടെ കാൽക്കുകയും കേൾക്കുകയാണ്, അവരെ ഏറ്റെടുക്കുകയാണ്, അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയാണ്. നിലവിൽ ജില്ലാ ശിശുക്ഷേമ പരിചരണ കേന്ദ്രത്തിൽ 37 കുട്ടികളാണ് പരിചരണ കേന്ദ്രത്തിൽ ഉള്ളത്.
1: അപ്പൊ ഈ 6 വയസ്സുള്ള
0: അവർക്ക് എല്ലാവിധ ഒരു സാധാരണ കുട്ടി എങ്ങനെയാണോ വീട്ടിൽ ജീവിക്കുന്നത് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കിട്ടുന്നത് പോലെ അവർ അംഗനവാടികളിൽ പോകുന്നത് പോലെ പ്ലേ സ്കൂളുകളിൽ പോകുന്നത് പോലെ അവർ LP സ്കൂളുകളിൽ പോകുന്നത് പോലെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലും അംഗനവാടികളിലും പ്ലേ സ്കൂളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോവുകയാണ്.
1: നമുക്ക് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുണ്ട്. ശരിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ചൈൽഡ് വെൽഫെയർ കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ?
0: ചൈൽഡ് വെൽഫെയർ ശിശുക്ഷേമ സമിതി, ഡിസ്ട്രിക്ട് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC. CWC ആണ് ഇതിന്റെ മാർഗനിർദ്ദേശങ്ങളും ഓർഡറുകളും എല്ലാം കുട്ടികളുടെ കാര്യങ്ങൾക്ക് തരുന്നത്.
1: ഓക്കെ. ഈ സാധാരണ നമ്മൾ ഈ അഡോപ്ഷൻ കൊടുക്കുന്ന കുട്ടികളെ ഇവിടുന്ന് തന്നെയാണോ?
0: ശിശുക്ഷേമ സമിതിയിൽ നിന്നാണ് അഡോപ്ഷൻ കൊടുക്കുന്നത്. അഡോപ്ഷൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഡോപ്ഷന്റെ തിരക്കുകൾ കൂടി വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരുന്നതെന്നും കുട്ടികൾ ഇല്ലാതാകുന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ബൃഹത്തായ പഠനങ്ങളുമൊക്കെ ശിശുക്ഷേമ സമിതി നടത്തുകയാണ്. അതിൽ ആഹാരത്തിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ നമുക്കറിയാം ലോകത്ത് മാനവരാശി തന്നെ ഏറ്റവും കൂടുതലായി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡിജിറ്റൽ അഡിക്ഷനും നർക്കോട്ടിക് അഡിക്ഷനും. അതെല്ലാം ഇതിന്റെ കാരണങ്ങളായി ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ദൈനംദിന വരുന്ന വിഷയങ്ങളിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ട് തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത വിവാഹം കഴിഞ്ഞ് 1 വർഷം ഒരുമിച്ച് താമസിച്ച് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് അവർക്ക് ദത്തെടുക്കാൻ മാർഗമുണ്ട്. ക്യാര എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർക്ക് കുട്ടികളെ ദത്തെടുക്കാവുന്നതാണ്. ദത്തെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായിട്ടുള്ള സംശയങ്ങളും ഒക്കെ വരാം. അത്തരത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതിയുമായി അത്തരത്തിലുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതുമാണ്.
1: അപ്പൊ നിലവിൽ നമുക്ക് ഒരു ദമ്പതികൾക്ക് ഈ ഒരു അഡോപ്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാനായിട്ട് ഒന്ന് ലഘൂകരിച്ച് പറയാം.
0: ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് 1 വർഷം ഒരുമിച്ച് താമസിച്ച് കുട്ടികളില്ലാത്തവർക്കാണ് ഈ ക്യാര എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ പരിശോധനകളുണ്ട്. ആ പരിശോധനകൾക്കെല്ലാം വിധേയമായതിനു ശേഷം അവർക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ അവർക്ക് കുട്ടികളെ ലഭിക്കുന്നത്.
1: എത്ര കാലതാമസമായിരിക്കും?
0: ഇപ്പോഴത്തെ ഒരു 2 വർഷത്തോളമൊക്കെ താമസമായി വരുന്നുണ്ട്. അപേക്ഷകർ കൂടിക്കൊണ്ട് വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു
1: നിലവിൽ നമുക്കിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് കുട്ടികളെ നോക്കി കുറേ വർഷങ്ങളായിട്ട് ഇതിൽ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മമാരിങ്ങനെ ഉപേക്ഷിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ?
0: അത് ഏറ്റവും കൂടുതൽ അമ്മത്തൊട്ടികളിൽ കുട്ടികൾ വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഡിജിറ്റൽ അഡിഷനും നർക്കോട്ടിക് അഡിഷനും എല്ലാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി കാണുകയാണ്. ഞങ്ങൾ കാണുന്നത് കുട്ടികളോടൊപ്പം അമ്മമാർ പേരൻസ് ചെലവഴിക്കുന്ന സമയങ്ങൾ കുറഞ്ഞു വരികയാണ്, ആ സമയത്തിന്റെ ദൈർഘ്യം കുറയുകയാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ക്രഷുകളിൽ വൈകുന്നേരം 5 മണി വരെ ഉള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 5:30, 6:30 സമയത്തുമാണ് കുട്ടികളെ വിളിക്കുവാനായി മാതാപിതാക്കൾ വരുന്നത്. അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങൾ കുറയുന്നു. നേരത്തെ അമ്മത്തൊട്ടിലെ കാര്യം പറയുമ്പോൾ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളുടെ അമ്മമാരുടെ പ്രായവും എല്ലാം നാം ഗൗരവപരമായി കാണേണ്ടതാണ്.
1: അല്ലേ, നമുക്ക് ഇപ്പൊ ഈ ഡേ കെയർ ഫെസിലിറ്റീസ് ഉണ്ടോ അവിടെ?
0: ക്രഷുകളുണ്ട്.
1: അതെങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതി?
0: അത് 6 മാസം ജനിച്ച 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ക്രഷ് സംവിധാനം നമ്മളുണ്ട്. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ക്രഷുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾക്ക് ആവശ്യമായ പരിചരണങ്ങളെല്ലാം ശിശുക്ഷേമ സമിതിയുടെ ക്രഷുകളിൽ ലഭിക്കുന്നതാണ്.
1: ഇത് എങ്ങനെയാണ് ഇത്
0: അവിടെ കുട്ടിയെ ക്രഷിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ആയമാരും ഉണ്ട്. ആ ക്രഷിന് കുട്ടിക്ക് വേണ്ട ആഹാരവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം 5:30 വരെയാണ് അതിന്റെ സമയം. ആ സമയം വരെ സുരക്ഷിതമായി കുഞ്ഞുങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ ക്രഷുകളിൽ അവർക്ക് നിൽക്കാവുന്നതാണ്.
1: നമുക്ക് കൊല്ലം ജില്ലയിൽ എത്ര ക്രഷുകളുണ്ട്?
0: 18 ക്രഷുകളായിരുന്നു ഉള്ളത്. ഇപ്പം അംഗനവാടിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് അംഗനവാടി കം ക്രഷുകളായി കുറച്ച് ക്രഷുകൾ പ്രവർത്തിക്കുന്നുണ്ട്.
1: സാധാരണ ഒരു ജോലിക്ക് പോകുന്ന
0: അവർക്ക് തീർച്ചയായിട്ടും ഏൽപ്പിക്കുവാൻ പറ്റും.
1: വൈകിട്ട് വന്ന്
0: കുട്ടിയെ
1: ഇതിനെന്തെങ്കിലും
0: ഇല്ല, അങ്ങനെ ഫീസുകളൊന്നുമില്ല.
1: മാനദണ്ഡമുണ്ടോ?
0: ഇല്ല, ജനിച്ച ഏത് കുട്ടിക്ക് വേണമല്ലോ. അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാവാം, അഡ്വക്കേറ്റ് ആവാം, ഒരു കശുവണ്ടി തൊഴിലാളിയാവാം, കയർ തൊഴിലാളിയാവാം, ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഇതുമാണ്.
1: നേരത്തെ പറഞ്ഞല്ലോ ബാലസൗഹൃദ ജില്ലയാണ്, എന്താണ് ഇതിന്റെ?
0: കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ ഇല്ലാത്ത, ബാലാവകാശങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ മനുഷ്യർക്കും നമ്മുടെ ജില്ലയിലെ എല്ലാവർക്കും ബാലാവകാശങ്ങളെ കുറിച്ച് പഠിപ്പിച്ച് അവർ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു കുട്ടിയുടെ സംരക്ഷണം എങ്ങനെയാണ്, ഒരു കുട്ടി സമാധാനപരമായി എങ്ങനെ ജീവിക്കാൻ പറ്റണം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എങ്ങനെയാണ്, അത്തരത്തിൽ ഗ്രാസ് റൂട്ടുകളിൽ നമ്മുടെ പഞ്ചായത്തുകളിലുമെല്ലാം പോയി അവർക്ക് ഒരു സാക്ഷരതാ ബോധം, കൃത്യമായി ഈ ബാലാവകാശത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു ബാലസൗഹൃദ ജില്ല കെട്ടിപ്പടുക്കുവാനാണ് ശിശുക്ഷേമ സമിതി ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ക്യാമ്പയിനുകളാണ് ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ചു വരുന്നത്. ബാലാവകാശ ക്യാമ്പയിനുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ നല്ല കുട്ടികളാക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിക്കുന്ന കുട്ടികളാക്കി മാറ്റുന്നതിന് വേണ്ടി നല്ല എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി വരുന്നു. കൊയ്ത്തുത്സവങ്ങൾ, പാടത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയി കൊയ്ത്തുത്സവം നടത്തുന്നു, വിതയ ഉത്സവം നടത്തുന്നു. കുട്ടികളിൽ ട്രാഫിക് ബോധവൽക്കരണത്തിനായി ഗ്രീൻ സിഗ്നൽ എന്ന പരിപാടി ക്യാമ്പയിൻ നടന്നു വരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി ഞങ്ങൾ എടുത്തൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയാണ്. അതിനെതിരെ ഒരു ജാഗ്രത സമൂഹം പുലർത്തുന്നതിന് വേണ്ടി, സമൂഹത്തിലെ ജനങ്ങളെയാകെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീയുമായും അതുപോലെ തന്നെ സ്കൂളുകളിലെ PTA മീറ്റിങ്ങുകളിലും റെസിഡൻസ് അസോസിയേഷനിലും ഈ കാര്യങ്ങൾ കൃത്യമായി ശിശുക്ഷേമ സമിതി വിവരിക്കുകയാണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം അയ്യനാട് സ്കൂളിൽ ക്യാമ്പയിനെടുത്തപ്പോൾ ആ സ്കൂളിനെ ലിഫ്റ്റിക് ഫ്രീ ക്യാമ്പസായി ആ സ്കൂളിനെ പ്രഖ്യാപിക്കുകയാണ്. ലിഫ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് അതിന്റെ അജണ്ട എന്ന് പറയുന്നത്. നമുക്കറിയാം സ്കൂൾ പരിസരങ്ങളിലുമൊക്കെ ഇപ്പോഴും ഈ ഇതിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം കൂടുതലാണ്. അത്തരത്തിൽ വലിയൊരു ലോബി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിൽ മാരകമായ രാസപദാർത്ഥങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതിനെതിരെ ജില്ലാ ശിശുക്ഷേമ സമിതി വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ജന്മന അന്ധത ബാധിച്ചൊരു കുട്ടി ഈ 1-ാം വർഷ ഡിഗ്രി കോഴ്സിന് ഫാത്തിമ മാത നാഷണൽ കോളേജ് ചേരുകയും ആ കുട്ടിക്ക് യാത്രയൊരുക്കുന്നതിന് വേണ്ടി മൈനാട്ട് നിന്ന് ഫാത്തിമ കോളേജിലേക്ക് വരുന്നതിന് വേണ്ടി യാത്രയൊരുക്കുന്നതിന് വേണ്ടി ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസം മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നന്ദുവിന്റെ കാര്യങ്ങൾ ഇടപെട്ടു. അങ്ങനെ ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ ഡിജിറ്റൽ അഡിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വിപുലമായ ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഡിജിറ്റൽ അഡിഷനാണ്. ഡിജിറ്റൽ അഡിഷൻ വിവിധ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ എത്ര സമയം കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കണമെന്നുള്ള കണക്കുകൾ പറയുകയാണ്. നമ്മുടെ ജില്ലയിലും ഇത്തരത്തിൽ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ അഡിഷന്റെ സ്ക്രീൻ ഡെയിൻ മാതാപിതാക്കളിലും കുട്ടികളിലും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങ് വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആഹാരത്തിന്റെ കാര്യങ്ങൾ, കുട്ടികൾ ട്രഡീഷണൽ ആഹാരങ്ങൾ, നാടൻ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നതിന് വേണ്ടി ഈ പുതിയ കാലഘട്ടത്തിലെ ന്യൂജൻ ആഹാരങ്ങൾ കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ മാതാപിതാക്കൾ കൊടുത്തുവിടേണ്ട ആഹാരങ്ങൾ ഏത് തരത്തിലായിരിക്കണം, കുട്ടികൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്നും അതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന അവരുടെ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നതിനെ കുറിച്ചും ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടികൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കരുതലാവുകയാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയുടെ അതിർത്തിയായ അമ്പനാട് മഹാദേവർ മണ്ണെന്നോ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി പഠനം ഇത്രമെന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജില്ലയെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, കുട്ടികൾ സമാധാനപരമായി സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി, അവർ ഈ നേരത്തെ സൂചിപ്പിച്ച കണക്ക് മണ്ണിനെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല കുട്ടിയായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ബാലസൗഹൃദ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ ജനങ്ങളും പൊതുസമൂഹവും എല്ലാം വലിയ പിന്തുണയാണ് ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് നൽകുന്നത്. നിങ്ങളും എല്ലാം ഇത്തരത്തിൽ റേഡിയോയിലൂടെ വലിയ പബ്ലിസിറ്റിയും എല്ലാം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായി കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കൾ മാതാപിതാക്കൾ ചെലവഴിക്കേണ്ട സമയത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിനെ കുറിച്ച് വിളിച്ചു പറയുവാൻ പറ്റണം. നേരത്തെ സൂചിപ്പിച്ച സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് പറ്റണം. ഇന്നലെയും ഒക്കെ ഒരു കൊട്ടാരക്കരയിൽ ഒരു അപകടമുണ്ടായി. അപ്പൊ ട്രാഫിക്കിന്റെ ബോധവൽക്കരണം, ഒരു സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണം. ഞങ്ങൾ തൊട്ട് അടുത്ത ആഴ്ച ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഹെൽമറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്ഥിരമായി കാണുന്നൊരു കാഴ്ച, വിദ്യാലയത്തിന്റെ പരിസരങ്ങളിൽ അമ്മയും അച്ഛനും കുട്ടിയെ വിളിക്കാൻ വരുമ്പോൾ അച്ഛൻ ഹെൽമറ്റ് ധരിച്ചിരിക്കും, കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽമറ്റ് കാണില്ല, അച്ഛൻ സുരക്ഷിതനാണ്. അല്ലെങ്കിൽ അമ്മ വിളിക്കാൻ വരുമ്പോൾ സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കുന്നത് ടു വീലർ ഓടിക്കുന്നത് ഒരുപാട് കൂടുതലായി വരികയാണ്. നമ്മുടെ സ്കൂൾ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ വരുമ്പോൾ മാതാപിതാക്കൾ ഹെൽമറ്റ് ധരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ തലയിൽ ഹെൽമറ്റ് കാണുന്നില്ല. അതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സിറ്റി പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെടും. അത്തരത്തിൽ വിപുലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമ്മുടെ ജില്ല കേരളത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു ബാല സൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടി ശിശുക്ഷേമ സമിതി ഈ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. അതിനെല്ലാവരുടെയും സഹകരണങ്ങളും സഹായവും വേണമെന്ന്
2: ഹ്യുണ്ടായികളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: കുട്ടികൾ ശരിക്കും മാതാപിതാക്കളിൽ നിന്ന് ഭയങ്കരമായിട്ട് അകന്നു വരുന്നുണ്ട് ഈ കാലങ്ങളിൽ. അത് മാതാപിതാക്കൾ ഒന്നിൽ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ പല പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ഈ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലുകൾ എന്തൊക്കെയാണ് ഇവരുടെ ഒരു ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ള?
0: അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച കണക്ക് കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറയുന്നു. വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ ഞങ്ങളോടൊപ്പം സംസാരിക്കുമ്പോൾ പറയുന്നത് അമ്മ സംസാരിക്കുന്നില്ല, അച്ഛൻ സംസാരിക്കുന്നില്ല, കുഞ്ഞിന്റെ സ്കൂളിലെ കാര്യങ്ങൾ തിരക്കുന്നില്ല, എത്ര മാർക്കാണ് പരീക്ഷയിൽ കിട്ടിയതെന്നും ആരൊക്കെയാണ് കൂട്ടുകാരണം, എന്തൊക്കെ പരിപാടികളാണ് സ്കൂളുകളിൽ നടക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളോടുള്ള ചർച്ച വരുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവകരമായ കാര്യമാണ്. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ കാണുന്നത് ഡിജിറ്റൽ അഡിഷൻ തന്നെയാണ്. അതിനെതിരെയാണ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുവാൻ പോകുന്നത്. മാതാപിതാക്കൾ സ്ക്രീൻ ടൈം കുറയ്ക്കുവാൻ ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ജോലി കഴിഞ്ഞു വന്നാൽ കുഞ്ഞുങ്ങളോടൊപ്പം സംസാരിക്കേണ്ട സമയത്തെക്കുറിച്ച് ഇത്ര സമയം സംസാരിക്കണമെന്നല്ല, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവരുടെ സ്കൂളിലെ കൂട്ടുകാർ സംസ്കാരത്തെ കുറിച്ച് ചോദിക്കുവാൻ, അവർക്ക് കിട്ടിയ മാർക്കിനെ കുറിച്ച് ചോദിക്കുവാൻ, കുഞ്ഞുങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കണം, അവരോടൊപ്പം യാത്രകൾ പോകുവാൻ പറ്റണം, അവരോടൊപ്പം കളികളും ചിരികളുമായി മാറുവാൻ പറ്റണം. നമുക്കറിയാം കുട്ടികളിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് വളരെ കൂടുതലാണ്. കുട്ടികൾ ആരും വെയിൽ കൊള്ളുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുകയാണ്. അവർ അടച്ച അവരുടെ സ്കൂൾ ബസ്സുകളിൽ സ്കൂളിൽ പോകുന്നു, സ്കൂളിലെ പഠനം കഴിഞ്ഞ് തിരിച്ച് വീടുകളിലോട്ട് വരികയാണ്. അവർ, നമുക്കറിയാം പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചിരുന്ന ഗ്രൗണ്ടുകളെല്ലാം ഇന്ന് അപ്രതീക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിലോട്ട് തിരികെ വരുന്ന കുട്ടികൾ അവരുടെ മൊബൈൽ ഫോൺ, അച്ഛൻ കൊടുത്ത അമ്മ കൊടുത്ത മൊബൈൽ ഫോൺ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വരുന്നത് വരെ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഡേറ്റയൊക്കെയുള്ള മൊബൈൽ അവർക്ക് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുവാൻ പറ്റണം. പഴയ കാലങ്ങളിൽ നമ്മൾ കളിച്ചിരുന്ന പോലെ നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം തിരികെ കൊണ്ടുവരുവാൻ പറ്റണം. ഒരു സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു കുട്ടി, ഞാൻ ചോദിച്ചു നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി എണീറ്റ് പറയുന്നത്, മാമ ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കും, ഞാൻ ഒരു മണിക്കൂർ കളിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറയുകയാണ്, ഗ്രൗണ്ടിലല്ല മാമ ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്, ഗ്രൗണ്ടിൽ കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ പറഞ്ഞു കൊടുക്കുവാൻ പറ്റണം. അവരോടൊപ്പം കളിയും ചിരിയും തമാശകളുമായി പങ്കുവയ്ക്കുന്ന സമയത്തിന്റെ ദൈർഘ്യം കൂട്ടണം. അവരെ ഇത്തരത്തിൽ കളിസ്ഥലങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം, യാത്ര ചെയ്യുവാൻ പറ്റണം, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്.
1: പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ മുത്തശ്ശൻ മുത്തശ്ശിമാരൊക്കെ വലിയ കുടുംബമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഭാര്യ ഭർത്താവ് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടു കുട്ടി എന്നുള്ള ചെറിയതിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ മുതിർന്നവരിൽ നിന്ന് കിട്ടാതെ വരുന്നുണ്ട്. പല കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളാണിത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്ന ശേഷം?
0: തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചത്. നമ്മുടെ കാലഘട്ടം ജെൻസിയും ജെൻ ആൽഫയും എല്ലാം ആവുകയാണ്. എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിലെ മുത്തശ്ശനെ കുറിച്ചും മുത്തശ്ശിയെ കുറിച്ചും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തന്നിരുന്ന കഥകളും കവിതകളും പാട്ടുകളും താരാട്ടുപാട്ടുകളും എല്ലാം ഇന്ന് മാറുകയാണ്. താരാട്ടുപാട്ട് പോലും കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് മൊബൈലിലൂടെയാണ് എന്ന് പറയാൻ പറ്റും. ഒരമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കണമെങ്കിൽ മൊബൈലിലൂടെ പാട്ട് കേൾപ്പിക്കുന്നു. ഒരു കുഞ്ഞുറങ്ങണമെങ്കിൽ കുഞ്ഞിന്റെ ചെവിവട്ടത്തേക്ക് ഈ മൊബൈലിൽ അമ്മയുടെ താരാട്ടുപാട്ടുകൾ പാടുന്ന കേൾക്കുന്ന കാലഘട്ടത്തിലോട്ട് പോവുകയാണ്. അന്ന് ഒരു കാലഘട്ടത്തിൽ മുത്തച്ഛനും മുത്തശ്ശിയും പാടിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കവിതകളും പാട്ടുകളും കഥകളും എല്ലാം ഇന്ന് മാറുകയാണ്. ആ കാലഘട്ടത്തിലോട്ട് പോകുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിക്കുമ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും പുതിയ തലമുറയെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമെന്നും അവരോടൊപ്പമുള്ള അണുകുടുംബങ്ങളിലോട്ട് പോകുന്നു. കൂടുതൽ പേർ പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ഫ്ലാറ്റിലോട്ട് ഒതുങ്ങുകയാണ്. ഫ്ളാറ്റിലോട്ട് ഒതുങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും മുത്തച്ഛനോടും മുത്തച്ഛിയോടൊപ്പം സംസാരിക്കുവാനും ഇടപഴകുവാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും പാട്ട് കേൾക്കുവാനും ഒക്കെ മാറണം. പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ശിശുക്ഷേമ സമിതി ഇപ്പം നാട്ടുകൂട്ടങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നാട്ടുകൂട്ടങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ കൂടിയിരുന്നു കൊണ്ട് അവിടുത്തെ മുച്ചത്തനെയും മുത്തശ്ശിയെയും പ്രായമുള്ള അമ്മയെയും അച്ഛനെയും കുട്ടികളെയെല്ലാം ഒരുമിച്ചിരുത്തി കഥകൾ പറയുന്നു. ഞങ്ങൾ അവിടുത്തെ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു, അവിടുത്തെ നഗറിനെ കുറിച്ച്, ഓണത്തിനെ കുറിച്ച്, ഈസ്റ്ററിനെ കുറിച്ച്, ക്രിസ്മസിനെ കുറിച്ച്, അങ്ങനെ പരിപാടികളെ കുറിച്ചു. അഷ്ടമുഴിയുടെ തീരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുരീപ്പുഴയിലും നീരാവിലുമൊക്കെ ഇത്തരത്തിൽ ക്യാമ്പയിനുകളുമായി പോകുമ്പോൾ വലിയ സന്തോഷത്തോടെ കുട്ടികൾ വരികയാണ്. മറ്റുള്ളവരുടെ മുറ്റങ്ങളിലേക്ക് കുട്ടികൾ വളരെ സ്നേഹത്തോടു കൂടി വരികയാണ്. ഫ്ളാറ്റിന്റെ ഉള്ളിൽ നിന്ന്, മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ നിന്ന് കുട്ടികൾ ഇത്തരത്തിൽ വരുമ്പോൾ അവർ വരികയാണ്. അവർ ആ അണുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് ഫ്ളാറ്റിനുള്ളിലേക്ക് പുറത്തോട്ട് വരുവാൻ അവർ കൊതിക്കുകയാണ്. ഈ ഡിജിറ്റലിന്റെ മായാലോകത്ത് നിൽക്കുന്ന കുട്ടികളെ അത്തരത്തിൽ നമ്മുടെ നാട്ടുകൂട്ടങ്ങളിലേക്ക് മുത്തച്ഛനോടും മുത്തച്ഛിയോടൊപ്പം കൈപിടിച്ചുകൊണ്ട് യാത്രകൾ ചെയ്യുന്ന ആ മനോഹരമായ പഴയ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം. അത് വലിയ പ്രസക്തിയുണ്ട്. ആ കഥകൾ കേൾക്കുമ്പോൾ, ആ കവിതകൾ കേൾക്കുമ്പോൾ, ആ താരാട്ട് പാട്ടുകൾ കേൾക്കുമ്പോൾ നാം എല്ലാം വളർന്നത് അങ്ങനാണ്. ആ കാലഘട്ടത്തിലോട്ട് തിരിച്ചു, അത് ടെക്നോളജിയെല്ലാം മറന്നിട്ട് പോകണമെന്നല്ല പറഞ്ഞത്, അതിനും കൂടി നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകൂട്ടങ്ങൾ ഈ പറയുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് പുതിയ തലമുറയിലെ കുട്ടികൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നത്. അവർക്ക് താല്പര്യമാണിത്, ജനങ്ങളോട് സംസാരിക്കാൻ താല്പര്യമാണ്. അതിന് രക്ഷകർത്താക്കൾ കൂടി ആ സമയങ്ങൾ കണ്ടെത്തി അതിന് മാറണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ചെയ്യുന്ന വലിയൊരു ബൃഹത് പദ്ധതിയാണ് അംഗൻവാടി പ്രവർത്തനങ്ങൾ. പക്ഷെ ഇപ്പൊ പല അംഗൻവാടികളും കുട്ടികളെ കിട്ടാനില്ല. കാരണം ഒന്നോ രണ്ടോ അഞ്ച് കുട്ടികളൊക്കെ ചുരുങ്ങുകയാണ്. കാരണം എല്ലാവരും പ്ലേ സ്കൂൾ പ്രീ കെ ജിയിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അംഗൻവാടി എന്തു വന്നറിയണം. അംഗൻവാടിയിൽ ഒരു വർഷമെങ്കിലും സമയം ചെലവഴിച്ച് സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ച് എല്ലാം അറിയണം. എന്നിട്ട് മാത്രമേ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആശയം. ഞാനത് പിന്തുടരുന്ന ഒരാളാണ്. അപ്പം ഇതിനെക്കുറിച്ച് ക്ഷേമസമിതിക്ക് എന്താണ് പറയാനുള്ളത്?
0: അംഗൻവാടികളുടെ പ്രാധാന്യം വളരെ കുഞ്ഞുങ്ങളുടെ വികാസത്തിലും വളർച്ചയിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അംഗൻവാടികൾ. നമ്മുടെയൊക്കെ കാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ അംഗൻവാടിക്ക് വലിയ പ്രസക്തി വരും. അംഗൻവാടി പോവുക, അവിടുത്തെ കൂട്ടുകാരെ കാണുക, കൂട്ടുകാരോടൊപ്പം സംസാരിക്കുക, അവരെ ഉടുപ്പുകളെ കുറിച്ചും അവർ കൊണ്ടുവരുന്ന പൂക്കളും അവിടുത്തെ ഉപ്പുമാവ് കഴിക്കുക, അത് ബാല്യത്തിൽ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ആ ഇടപഴകിലൂടെ ആദ്യമായി വീടുകളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടൊരു കുട്ടി വരുന്നത് അംഗനവാടിയിലോട്ടാണ്. അവിടുത്തെ കൂട്ടുകാർ, പല നിറങ്ങൾ, അവിടുത്തെ സൗഹൃദങ്ങൾ, ആഹാരങ്ങൾ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും സംസാരിക്കുവാനും ഒരുമിച്ച് പാട്ടുപാടുവാനും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുവാനും ഒരുമിച്ചിരുന്ന് ഉപ്പുമാവ് കഴിക്കുവാനും ഒക്കെയുള്ള ആ ബാല്യത്തിലെ ആ ഒത്തുചേരൽ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? കുഞ്ഞുങ്ങളെ തമ്മിലെ ബന്ധിപ്പിക്കുവാൻ, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുവാൻ, മനസ്സുകൾ തമ്മിൽ അടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനൊരു ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ അംഗനവാടികൾക്ക് വലിയ പങ്കാണുള്ളത്. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു പ്ലേ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് പ്ലേ സ്കൂൾ വിദ്യാഭ്യാസ കാര്യങ്ങളും ഇത്തരത്തിലുള്ള പഠനങ്ങളും ഒക്കെ നടക്കുമ്പോൾ പോലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആ പഴയ അംഗനവാടികളിൽ അവിടെ കിട്ടുന്ന ആ ഉപ്പുമാവിന്റെ രുചിയും അവിടെ കിട്ടുന്ന നമ്മുടെ സൗഹൃദങ്ങൾ, പ്ലേ സ്കൂളുകളൊക്കെ നല്ലത് തന്നെയാണ് എങ്കിലും അവിടെ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കൂട്ടുകാർ പിരിഞ്ഞു പോവുകയാണ്. ഒരുപക്ഷെ അമ്മയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവരായിരിക്കാം, അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവർ. അംഗനവാടികളിൽ വരുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മളെ തൊട്ടടുത്തുള്ള കുഞ്ഞുങ്ങളാണ്. ഈ എത്രയോ വർഷം കഴിഞ്ഞാലും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ആദ്യമായി എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരൻ എൻ്റെ അംഗനവാടിയിൽ നിന്നാണ്, എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരി എൻ്റെ അംഗനവാടിയിൽ നിന്നാണ്, അവിടുത്തെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കുവാൻ വരികയാണ്. അവിടുത്തെ കമ്മിറ്റികൾ വരുന്നു, സംസാരിക്കുന്നു, അമ്മമാർ വരുന്നു, അച്ഛന്മാരും വരുന്നു, മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ അംഗനവാടിയുടെ തിണ്ണകളിലും മുറ്റങ്ങളിലും ഇരുന്ന് പാട്ടുപാടുന്ന, സൗഹൃദങ്ങൾ പറയുന്ന, ചുറ്റും ഒരുമിച്ചിരുന്ന് കൂട്ടുകൂടി സംസാരിക്കുന്ന ചേച്ചിമാരെയൊക്കെ കാണാമായിരുന്നു. ആ കാര്യങ്ങളിൽ അമ്മമാർ ശ്രദ്ധിക്കണം. അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ കുറച്ചു നാളെങ്കിലും അംഗനവാടിയുടെ ആ പരിസരങ്ങളോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെ ലഹരിയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ പല ലഹരിയുടെ ഉറവിടം അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ വരുന്നതായിട്ട് ചില ന്യൂസുകളുണ്ട്. ഉദാഹരണത്തിന് പുകവലിക്കുന്ന അച്ഛൻ, വീട്ടിലിരുന്ന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന മാമൻ, അച്ഛന്മാർ, അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഇതിൽ എന്താണ് ശിക്ഷേമ സമിതിയിലെ ഇടപെടലുകൾ എന്നുള്ളത്?
0: മാനവരാശി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകുന്ന രണ്ട്, നേരത്തെ ഡിജിറ്റൽ അഡിഷന്റെ കാര്യം, ഡിജിറ്റൽ അഡിഷനും നർക്കോട്ടിക് അഡിഷനും പുതിയ തലമുറയെ വല്ലാതങ്ങ് സ്വാധീനിക്കുകയാണ്. നർക്കോട്ടിക് അഡിഷൻ എന്ന് പറയുമ്പോൾ പുതിയ രൂപങ്ങളിലോട്ട് പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പുകവലി ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പൊതുസ്ഥലങ്ങളിൽ വലിക്കുന്നതും സ്കൂൾ പരിസരങ്ങളിൽ വലിക്കുന്നതും സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതും കർശനമായി തടയണം. നമ്മുടെ ജില്ലയും സിറ്റിയും എല്ലാം അതിന് മാതൃകയാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞുള്ള വീട്ടിൽ അച്ഛൻ സിഗരറ്റ് വലിച്ചാൽ അച്ഛനിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒരു 3000 വിഷപദാർത്ഥങ്ങളാണ് ഒരു സിഗരറ്റിൽ നിന്ന് ഒരാളുടെ ഉള്ളിലേക്ക് കയറുന്നത്. അച്ഛൻ സിഗരറ്റ് വലിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ആ കുഞ്ഞിനെ ബാധിക്കുകയാണ്. അച്ഛന്റെ ശ്വാസത്തിലൂടെ, അച്ഛന്റെ സംസാരത്തിലൂടെ, കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചേർന്നിരിക്കുമ്പോൾ ആ കൃത്യമായി തന്നെ ശിശുക്ഷേമ സമിതി ഇതിൽ ഇടപെടുകയാണ്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ അച്ഛന്മാർ വലിക്കരുത്, പുക വലിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടൊരു ഏറ്റവും വിഷമകരമായ കാഴ്ച, ഒരു കടയിൽ ഞാൻ നിൽക്കുമ്പോൾ ആക്ടിവയിൽ വന്ന അച്ഛനും അമ്മയും കുഞ്ഞും സ്കൂൾ വിട്ട് വരികയാണ്. അച്ഛൻ ആ കടയിൽ കയറി സിഗരറ്റ് മേടിച്ചിട്ട് കുഞ്ഞും അമ്മയും വണ്ടിയിൽ ആ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ ആ ആക്ടിവയുടെ അടുത്ത് പോയി നിന്ന് പുക വലിക്കുകയാണ്. കുഞ്ഞിന്റെ മൂക്കിലോട്ട്, കുഞ്ഞിനോട്ട് ആ പുക കയറുകയാണ്. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത്, ഇപ്പൊ പല കടകളിലും സിഗരറ്റ് കൊടുക്കുമ്പോൾ സിഗരറ്റ് കൊടുക്കാനുള്ള തീപ്പെട്ടി അവിടെ ഇരിക്കുകയാണ്, അവിടെ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വലിക്കുകയാണ്. കുഞ്ഞുങ്ങൾ കടകളിൽ വരുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, കർശനമായ തടയുവാൻ പറ്റണം. ഈ പറഞ്ഞ തരത്തിലേക്കുള്ള സ്കൂൾ പരിസരങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൃത്യമായി തന്നെ എക്സൈസും ഇടപെടുന്നു. സ്കൂൾ പരിസരങ്ങളിലൊക്കെ ലഹരിയുടെ ഉറവിടങ്ങളുണ്ട്. സ്കൂളുകളിലും ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അവരുടെ കണ്ണികൾ ചില വിദ്യാർത്ഥികൾ മാറുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ഇവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി പോലും, അത് വിപുലമായ സംവിധാനത്തിലൂടെ ഗവൺമെന്റ് ക്യാമ്പയിനുകളൊക്കെ സംഘടിപ്പിച്ച് വരികയാണ്. അതിന്റെ ബോധവൽക്കരണവും അതിന്റെ ഉറവിടങ്ങൾ കാണുവാനും അത്തരത്തിൽ എവിടെ നിന്നാണ് വരുന്നത്, അതൊരു കുഞ്ഞിനെ ഒരു കുട്ടിയെ നശിപ്പിക്കുകയാണ്. പുതിയ തരത്തിലുള്ള ഈ രാസപദാർത്ഥങ്ങൾ, രാസലഹരികൾ അവരുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുകയാണ്, പഠിക്കുവാനുള്ള അവരുടെ സ്ഥിര ഉത്സാഹത്തെ നശിപ്പിക്കുകയാണ്. അത്തരത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ വീടുകളിൽ നിന്ന് മാറുവാൻ പറ്റണം. അച്ഛൻ അതിന് മാതൃകയായിരിക്കണം. പുകവലിക്കാത്ത വീടുകളായിരിക്കണം. കുഞ്ഞുങ്ങളെ അത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പറ്റണം. ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലോട്ട് പോകാതിരിക്കുവാൻ അതിന് ശക്തമായ നിരീക്ഷണവും സ്കൂളിൽ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിന്റെ പരിസരങ്ങളിലുള്ള ഇത്തരം ഉറവിടങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധ ഗവൺമെന്റ് തന്നെ ഉണ്ട്. അങ്ങനെ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ രാസപദാർത്ഥങ്ങൾ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ലഹരിയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുമിച്ച് നിന്നുള്ള കൈകോർത്തുള്ള പ്രവർത്തനങ്ങളിൽ ശിശു ശിശുക്ഷേമ സമിതി എന്നും മുന്നിൽ തന്നെ നിൽക്കുകയാണ്.
1: ഇതൊരു കുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശിശുക്ഷേമ സമിതി
0: 1098 വിളിച്ച് കുട്ടിയെ അറിയിക്കാൻ പറ്റും. അതിനെ ഉടനടി ഇടപെടും. അല്ലാതെ തന്നെ നിരവധി ഞങ്ങളുടെ ഫോൺ നമ്പറുകളിലൊക്കെ നിരവധി പരാതികൾ വരുന്നുണ്ട്. ദൈനംദിനം നിരവധി വിഷയങ്ങളാണ് വരുന്നത്. നമ്മൾ ബാലാവകാശങ്ങളെ കുറിച്ച് ക്യാമ്പയിനുകൾ നടത്തുമ്പോഴും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിലായി അത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുട്ടി ആരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്, കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്, ആരെയാണ് കുട്ടി വിളിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ നല്ല ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം. അവരുടെ മൊബൈൽ ഉപയോഗത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുവാൻ പറ്റണം. കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സ്ഥലങ്ങൾ, റോഡുകൾ, ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും സജീവമായി തന്നെ ശിശുക്ഷേമ സമിതി ഇടപെടുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കത്തക്ക തരത്തിൽ ദൈനംദിനം വരുന്ന പരാതികളിൽ ഞങ്ങൾ പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ചെറിയ മീറ്റിംഗുകൾ വിളിച്ച് പേരൻസിനെയും റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളെയും അംഗങ്ങളെയൊക്കെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു ബോധവൽക്കരണവും കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വരികയാണ്.
1: ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ സമൂഹത്തിൽ കുട്ടികളുടെ വിഷയത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്തുവാണ്?
0: നേരത്തെ സൂചിപ്പിച്ച പോലെ ജെൻസിയും ജെൻ ആൽഫയും ഒക്കെ ആയി മാറുകയാണ്. അത്തരത്തിൽ ഒരു മാറ്റം കാണുവാൻ ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെ നമ്മുടെ തലമുറ കടന്നു പോവുകയാണ്. ആ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി വരുന്ന ഒരു മാനുഷിക ബന്ധങ്ങൾ, മാനുഷിക സ്നേഹങ്ങൾ, അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എന്ത് പഠിക്കണം, ഒരു പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഒരു നല്ല കുട്ടിയാകുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പറയാനുള്ളത് മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൽ പോകണമെന്ന് അവർ ചിന്തിക്കുകയാണ്. പണ്ടൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കൊല്ലത്ത് എസ് എൻ കോളേജോ ഫാത്തിമയോ ടി കെ എമ്മോ കൊല്ലത്ത് ഏത് കോളേജിൽ പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഏത് ഗ്രൂപ്പ് എടുക്കണം, സയൻസ് ഗ്രൂപ്പ്. ഇന്ന് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത് ഏത് രാജ്യത്ത് പോകണമെന്നാണ്. അങ്ങനെ പോകുന്ന കുട്ടികൾ ആ രാജ്യത്ത് തന്നെ മാറുന്നു. അച്ഛനെയും അമ്മയും എല്ലാം മറക്കുന്ന കാഴ്ചകൾ നാം കാണുന്നു. ഏറ്റവും ബേസായി എനിക്ക് പറയാനുള്ളത് ഒരു നല്ല കുട്ടിയായി മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു തലമുറ ഈ മാനുഷിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യ സ്നേഹമുള്ളവരായി മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.
1: നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള എന്താ, നമുക്ക് ജനപങ്കാളിത്തമുണ്ട്, എന്നാൽ പ്രേക്ഷകരോട് പറയാനുള്ള അഭിപ്രായം എന്തുവാ?
0: ഈ ശിശുക്ഷേമ സമിതിയുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളുമെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചു. നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ ഒരുങ്ങുകയാണ്. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്ക് ഏറ്റവും വലുതാണ്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ, സമൂഹത്തിലെ കുട്ടികൾ, അവരെയെല്ലാം സംരക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കുവാൻ പറ്റണം. നിരവധി വിഷയങ്ങൾ റേഡിയോ ബിൻസീറിന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ലഹരിയെക്കുറിച്ച് ചോദിച്ചു, സ്കൂൾ പരിസരങ്ങളിലെ കടകളെക്കുറിച്ച് ചോദിച്ചു, അവരുടെ മാതാപിതാക്കൾ സമയം ചെലവഴിക്കേണ്ട കാര്യങ്ങൾ, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കുട്ടി, നമ്മുടെ വീട്ടിലെ കുട്ടിയെയും എന്നോടൊപ്പം സമൂഹത്തിൽ വളരുന്ന മറ്റു കുട്ടികളെയും ബാലാവകാശങ്ങൾ അവരെ സ്നേഹത്തോടെ ഇടപെടുവാൻ അവർക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുവാൻ നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു ബാല സൗഹൃദ അന്തരീക്ഷം, അതെല്ലാ കാര്യങ്ങളിലും അത് പൊതുജനങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. നേരത്തെ പുകവലിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പൊതുവായി നിന്ന് ഒരു വ്യക്തി പുകവലിക്കുവാൻ പാടില്ല, പുകവായി വന്ന് മദ്യപിക്കുവാൻ പാടില്ല, അങ്ങനെ പുകവലിക്കുമ്പോൾ ഒരു കുഞ്ഞു വന്നാൽ അവൻ ശ്വസിക്കുകയാണ് വിഷപദാർത്ഥങ്ങൾ. പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റപ്പെടുവാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ബാലാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ട്രാഫിക്കിന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്കൂൾ പരിസരങ്ങളിൽ, സ്കൂൾ സമയങ്ങളിൽ വാഹനങ്ങൾ ശ്രദ്ധയോടുകൂടി ഓടിക്കണം. അല്ലെങ്കിൽ അത്തരത്തിൽ ശിശുക്ഷേമ സമിതിയുടെ നേരത്തെ അമ്മത്തൊട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, കുട്ടികൾ ഇല്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ ദത്തെടുക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അമ്മത്തൊട്ടിലിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ജില്ലാ വിക്ടോറിയ ആശുപത്രി മുന്നിൽ അമ്മത്തൊട്ടിൽ പ്രവർത്തിക്കുന്നു, കുട്ടിയെ സംരക്ഷിക്കുവാൻ ശിശുക്ഷേമ സമിതി തയ്യാറാണ്, നിങ്ങൾക്ക് അവിടെ കൊണ്ട് കുഞ്ഞിനെ ശിശു അമ്മ തൊട്ടിൽ വളരെ കരുതലോടുകൂടി വെക്കുവാൻ പറ്റും. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളിൽ ഈ ഒരു ബാല സൗഹൃദ അന്തരീക്ഷം സ്ഥാപിക്കും. നമുക്ക് ഒരുമിച്ച്, നമ്മുടെ കൊല്ലത്തെ പ്രിയപ്പെട്ട ജനങ്ങൾ ഒരുമിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതിയോടൊപ്പം സഹകരിക്കണമെന്നും, ആദ്യത്തെ ബാല സൗഹൃദയാകുമ്പോൾ നിങ്ങൾക്കും എല്ലാം സന്തോഷിക്കാം, നമ്മുടെ ജില്ല വരുന്ന വളരുന്ന ഒരു തലമുറ, 5 വർഷം 10 വർഷം കഴിയുമ്പോൾ വളർന്നു വരുന്ന പുതിയ തലമുറയെ ആ ഒരു നല്ല ചിന്തയോടുകൂടി ഒരു മനുഷ്യത്വമുള്ള തലമുറയാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും, കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുവാൻ കൊല്ലം ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങൾ വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെ, ജില്ലയിൽ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളിലും ശിശുക്ഷേമ സമിതി വളരെ സജീവമായി ഇടപെടുകയാണ്. അതിന് എന്റെ പേര് അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് എന്നാണ്. ഞങ്ങളെ വിളിക്കുവാൻ വേണ്ട നമ്പരും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, 94 47 57 1 1 1 1. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം, എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: നമ്മുടെ ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്ന ഷൈൻദേവ് സാറിന് വളരെ നന്ദി. അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളത് കാണുന്നവരെ നിങ്ങളോട് നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
2: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: തിരുമുല്ലപുരത്ത് നിന്ന് രഘുവാണ്. അതായത് ചില സ്വകാര്യ ബസ്സുകൾ ഇന്ന റൂട്ടൊന്നുമില്ല, ഏത് റൂട്ടിലായാലും എല്ലാ ബസ്സും ഇല്ല, ചില ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താറില്ല, മനഃപൂർവ്വം നിർത്താത്തത് കൊണ്ട് ചിലർ പറയുന്നത് ടൈം കഴിഞ്ഞു വന്നതാണെന്ന് പറയാറുണ്ട്. ഏതായാലും സമയത്ത് ഒന്നാമത് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് പോകുമ്പോൾ ഇവർക്ക് പാക്കേജ് വേണം എന്ന് പറയുന്ന സ്വകാര്യ ബസ്സുകൾ സമയത്ത് സ്റ്റോപ്പ് നിർത്താതിരിക്കുക, യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ചിലരുണ്ട്, ഈ ഓവർ സ്പീഡിൽ പോവുക, അതായത് സമയം തെറ്റി വരുന്നതാണോ അല്ലയോ എന്നറിയത്തില്ല, വളരെ ഓവർ സ്പീഡിൽ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് പോകുന്ന ചില ബസ്സുകൾ. അപ്പൊ ഇതൊക്കെ ഈ പിന്നെ വളരെ പന്ന റോഡിൽ കൂടെ പടപടാന്നടിച്ച് വണ്ടി നശിപ്പിച്ച് കൊണ്ടുപോകുന്ന ഡ്രൈവർമാരും ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അത് മുതലാളിമാര് ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കാം. ഇത് കേൾക്കുന്ന അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽ വരണമെങ്കിൽ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ അറിയാനായിട്ടൊരു ഫോൺ നമ്പർ എവിടെങ്കിലും ബസ്സിന്റെ അവരുടെ എഴുതിയാൽ പോരാ, എല്ലാ സീറ്റിന്റെയും ബാക്കിൽ എഴുതി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. അത് വളരെ അത്യാവശ്യമാണ്. അത് ശ്രദ്ധിക്കുന്നവർ അത് എല്ലാ ബസ്സുകളിലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
7: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
8: ഹലോ മൈ ഫേവറേറ്റ് ലിസ്ണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ വെരി വാമിംഗ് എപ്പിസോഡ് ഓഫ് വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ. കമോൺ, ലെറ്റ്സ് ടോക്ക്. ആദ്യത്തെ വിശേഷം, നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു വിശേഷമാണ്, അതായത് FIH വനിതാ ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെ 2-0 തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അത് മാത്രമല്ല, നേഷൻസ് കപ്പിൽ ഇന്ത്യക്ക് ഇത് 2nd കിരീടം കൂടിയാണ്. ഈ വിജയത്തോടുകൂടി FIH വനിതാ ഹോക്കി പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി എക്കാലത്തെയും മികച്ച വനിതാ ടെന്നീസ് താരം സെറീന വില്യംസ്, അതെ, മത്സര കോർട്ടിലേക്ക് താരം മടങ്ങിയെത്തുകയാണ്. 2022 US ഓപ്പണിൽ വെച്ചാണ് ടെന്നീസിനോട് താരം വിടവാങ്ങൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ മാസം 29 ആരംഭിക്കുന്ന വിംബിൾഡൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിലേക്ക് താരം വീണ്ടും എത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. 7 വിംബിൾഡൺ ഉൾപ്പെടെ 23 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളാണ് സെറീനയുടെ ഇതുവരെയുള്ള നേട്ടങ്ങൾ. ഏകദിന റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ കോഹ്ലിയെ പിന്തള്ളി നമ്മുടെ ഗില്ല് മുമ്പിലെത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഏകദിന ക്രിക്കറ്റിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷമാണ് ഏകദിന ബാറ്റിംഗ് റാങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് മുന്നേറിയത്. 3 സ്ഥാനം മെച്ചപ്പെടുത്തി ഗില്ല് നമ്മുടെ വിരാട് കോഹ്ലിയെ പിന്തള്ളി 2nd സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ പരുക്കു കാരണം പരമ്പര നഷ്ടമായതിനെ തുടർന്നാണ് വിരാട് കോഹ്ലി 3rd സ്ഥാനത്തെത്തിയത്. 1rd സ്ഥാനത്തുള്ളത് ന്യൂസിലൻഡിന്റെ ഡാരിൽ മിച്ചലാണ്. രോഹിത് ശർമ്മയാണ് 4th സ്ഥാനത്ത്. ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ മത്സരം ബ്രസീലും ഹെയ്റ്റിയും തമ്മിലായിരുന്നു. ഹെയ്റ്റിയെ 3-0 തോൽപ്പിച്ച് ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ 1st എത്തിയിരിക്കുകയാണ്. അതിനുശേഷം ബ്രസീൽ നേരിട്ടത് സ്കോട്ട്ലൻഡിനെയാണ്. ആ മത്സരത്തിൽ ബ്രസീൽ 3-0 വീണ്ടും വമ്പൻ വിജയം സ്വന്തമാക്കി. എന്നാൽ ഈ മത്സരത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവരും ഏറെ കാത്തിരുന്നത് നെയ്മർ ബ്രസീലിന് വേണ്ടി കളിക്കുന്നത് കാണാനാണ്. ആദ്യത്തെ 2 മത്സരങ്ങളിൽ പരുക്കുകൾ കാരണം താരത്തിന് കളിക്കാനിറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ നെയ്മർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് 961 ദിവസങ്ങൾക്ക് ശേഷമാണ് നെയ്മർ വീണ്ടും ബ്രസീൽ ജേഴ്സിയിൽ പന്ത് തട്ടാൻ ഇറങ്ങുന്നത്.
9: 76th മിനിറ്റിൽ മത്തേയൂസ് കുഞ്ഞയ്ക്ക് പകരമാണ് ബ്രസീൽ കോച്ച് കാർലോ അഞ്ചലോട്ടി നെയ്മറിനെ കളിക്കളത്തിലിറക്കിയത്.
8: മത്സരത്തിൽ താരത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ആ മത്സരത്തിൽ 3-0 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ വിജയം സ്വന്തമാക്കിയത്.
9: ഓസ്ട്രേലിയ അർജന്റീനയെ ഏറ്റുമുട്ടിയപ്പോൾ 2-0 അർജന്റീന ഓസ്ട്രേലിയക്കെതിരെ വിജയം സ്വന്തമാക്കി. എന്നാൽ അർജന്റീനയുടെ ഗോളുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ 2 മത്സരങ്ങളിലായി അർജന്റീന സ്വന്തമാക്കിയത് ആകെ 5 ഗോളുകളാണ്. ഈ 5 ഗോളുകളും നേടിയത് ലയണൽ മെസ്സി. ഇതോടുകൂടി ഈ ലോകകപ്പിലെ ഗോൾ മെഷീൻ ആയിരിക്കും.

0: ാണ് ലയണൽ മെസ്സി. ആദ്യത്തെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെങ്കിലും രണ്ട് ഗോളുകൾ നേടി മെസ്സി തന്റെ ആധിപത്യം കളിയിൽ ഉടനീളം തെളിയിച്ചു എന്ന് വേണം പറയാൻ.
1: യുറാഗേ കാബോ വെർദോ മത്സരത്തിലേക്ക് വരുമ്പോൾ 2-2 ഗോളുകൾ നേടി മത്സരം ഡ്രോയായി. എന്നാൽ ഈജിപ്തിന്റെ മാച്ചിലേക്ക് വരുമ്പോൾ ഈജിപ്ത് 3-1 ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു. ഈ വിജയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോകകപ്പ് ചരിത്രത്തിലെ ഈജിപ്തിന്റെ ആദ്യ വിജയമാണ്.
0: ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് ജർമ്മനി നോക്കൌട്ടിൽ കയറി. 12 ശേഷമാണ് ജർമ്മനി നോക്കൌട്ടിലേക്ക് എത്തുന്നത്. സ്പെയിന്റെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയെ 4-0 സ്പെയിൻ തോൽപ്പിച്ചു. മിക്കൽ ഓയർ സബാൽ ഇരട്ട ഗോളും നേടി. തുർക്കിയും പരാഗയും ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി 1-0 പരാഗയെ കീഴടക്കി. ഇനി പോർച്ചുഗലിന്റെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ 5 നേടി പോർച്ചുഗലും വിജയം സ്വന്തമാക്കി. ഇതിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2 സ്വന്തമാക്കി. പനാമയും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരത്തിൽ പനാമയെ 1-0 ക്രൊയേഷ്യ തോൽപ്പിച്ചു. അതുമാത്രമല്ല, ഈ മത്സരത്തോടുകൂടി 200 രാജ്യാന്തര മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്. ഇന്ത്യയും ഗാനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഗോൾരഹിത സമനിലയിൽ മത്സരം ഡ്രോയായി. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ചാത്തിനാകുളം MSM ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-28 വർഷത്തേക്കുള്ള DLED ക്ലാസുകൾ ജൂലൈ 2 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-95-71-60. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൺഎയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ഏതാനും സീറ്റുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744-84-54-33. ഈ വർഷം February 22-23 നടന്ന കേട്ടത് പരീക്ഷയിൽ വിജയിച്ചവരുടെ അസൽ രേഖകളുടെ പരിശോധന ഇന്ന് മുതൽ July 12 വരെ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടത്തും. കൊല്ലം പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ July 8 ബുധനാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സാംസ്കാരിക ചിത്രരചനയും കാരിക്കേശർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കോയിലോൺ ആർട്സ് ഗ്യാലറിയിൽ രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ LP, UP, HS വിഭാഗം കുട്ടികൾക്കും പങ്കെടുക്കാം. HS വിഭാഗത്തിന് കെ രവീന്ദ്രനാഥൻ നായർ കാരിക്കേശറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും അന്നേ ദിവസം വൈകുന്നേരം നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497-78-00-29. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഒരു പ്രത്യേക അറിയിപ്പ്. കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, വിമലാഹൃദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്ലസ് വൺ കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷൻ ജൂലൈ 2 വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്നതാണ്. അഡ്മിഷന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലെയും കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കൃത്യസമയത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം എത്തേണ്ടതാണ്.
1: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
2: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
1: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന ജൂലൈ 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാൽ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
2: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
1: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

അടുക്കാത്ത പെണ്ണാളെ അടുപ്പിച്ച് തന്നൊരു കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ കുമാ

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ജാർഗൺ. Jargon.
1: Jargon is spelled as J A R G O N.
2: This is a noun and means one, confused or unintelligible language. Two, a strange, outlandish or barbarous language. മലയാളത്തിൽ വർഗഭാഷ, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത സംഭാഷണം.
1: താങ്ക് യു ഓൾ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4500 രൂപയിൽ ആദ്യ ഗഡുവായ 1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. കെഎസ്ആർടിസി ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ

0: യാത്രയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
0: അവതരണം ഗീതു.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
2: എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു തെനാലിരാമൻ കഥയാണ് കേട്ടോ. ഒരു ദിവസം ദൂരയാത്ര കഴിഞ്ഞ് വിജയനഗര സാമ്രാജ്യത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു നമ്മുടെ തെനാലിരാമൻ. നടന്ന് നടന്ന് നേരം ഒരുപാട് വൈകി, ചുറ്റും ഇരുട്ടായി, അപ്പൊ നല്ല തണുപ്പും. ഇന്ന് രാത്രി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം രാമൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോഴാണ് ദൂരെ ഒരു ചെറിയ വെളിച്ചം. ആകാംക്ഷയോടെ രാമൻ അങ്ങോട്ടേക്ക് നടന്നു. കുറച്ച് പടയാളികൾ അവിടെ തീകൂട്ടി അതിനു ചുറ്റും തണുപ്പകറ്റാനായി ഇരിക്കുന്നു. ഈ തീയുടെ ചൂടേറ്റ് രാത്രി ഇവിടെ സുഖമായി ഉറങ്ങാമല്ലോ എന്ന് കരുതി രാമൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. തെനാലിരാമനെ കണ്ടപ്പോൾ പടയാളികൾക്ക് സന്തോഷമായി. അവർ അദ്ദേഹത്തിന് ഇരിക്കാൻ ഇടം കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ പടയാളികൾ ഓരോരുത്തരായി തങ്ങളുടെ പഴയ യുദ്ധകഥകളും വീരസാഹസികതകളും പറഞ്ഞ് വീം പഠിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരു പടയാളി പറഞ്ഞു, ഒരിക്കൽ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ശത്രുസൈന്യത്തിലെ 10 പേരെ ഞാൻ ഒറ്റയ്ക്ക് കൊന്നു. ഉടനെ മറ്റൊരാൾ ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു, അതൊക്കെ എന്ത്, ഞാനൊരു വലിയ ശത്രുസൈന്യത്തെ മുഴുവൻ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഓരോരുത്തരായി തങ്ങളുടെ കള്ള കഥകൾ പറഞ്ഞു തീർന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ രാമനിലേക്കായി. ഒരു പടയാളി രാമനെ നോക്കി പരിഹാസത്തോടെ ഇങ്ങനെ ചോദിച്ചു, എന്താ തെനാലി രാമ, നിങ്ങൾക്ക് ഇതുപോലെ പറയാൻ വീരസാഹസിക കഥകളൊന്നും ഇല്ലേ? തൊട്ടു പിന്നാലെ മറ്റൊരാൾ കൂടെ ഇതുകൂടെ കളിയാക്കി ചോദിച്ചു, അതെന്താ രാമ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഇതൊക്കെ കേട്ട് പേടിച്ചു പോയോ? ഇതൊന്നും കേട്ട് ഒട്ടും കുലുങ്ങാതെ ഒരു പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, എനിക്കും ഇതുപോലെ ഒരു കഥ പറയാനുണ്ട്. ഒരിക്കൽ യാത്രക്കിടയിൽ ഞാനൊരു വലിയ കൂടാരം കണ്ടു. പതുക്കെ അകത്ത് കയറി നോക്കിയപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച. നാടിനെ മുഴുവൻ നിറപ്പിച്ച ഒരു കൊടും കൊള്ളക്കാരൻ അവിടെ പായയിൽ കിടക്കുന്നു. ഇത് കേട്ടതും പടയാളികൾ ആകാംക്ഷയോടെ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അയാളെ കൊന്നോ? രാമൻ പറഞ്ഞു, ഒട്ടും വൈകിയില്ല, ഞാനെന്റെ കത്തിയെടുത്ത് ഒറ്റ വട്ടിന് അവന്റെ കാൽ വിരൽ മുറിച്ചു മാറ്റി, എന്നിട്ട് ജീവനും കൊണ്ടോടി. ഇത് കേട്ടതും പടയാളികൾ എല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ചു. വെറുമൊരു കാൽവിരലോ? നിങ്ങൾ ഇത്രയും വലിയ പേടിക്കാരനാണോ രാമ? ഞങ്ങളായിരുന്നെങ്കിൽ അവന്റെ തല വെട്ടി മാറ്റിയേനെ, ഒരു പടയാളി പരിഹാസത്തോടെ പറഞ്ഞു. അപ്പോൾ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ശരി, പക്ഷേ അവന്റെ തല ആരോ നേരത്തെ തന്നെ വെട്ടി മാറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാൽവിരൽ മുറിച്ചത്. രാമന്റെ ഈ മറുപടി കേട്ടതും പടയാളികൾ ആകെ അമ്പരന്ന് പോയി. മരിച്ച ഒരാളുടെ കാൽവിരൽ മുറിച്ച കഥ പറഞ്ഞ് രാമൻ തങ്ങളെ പരോക്ഷമായി കളിയാക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ ഇത്ര നേരം വിളമ്പിയ കള്ളക്കഥകളും വീരവാദങ്ങളും രാമൻ കയ്യോടെ പിടികൂടി എന്നവർക്ക് മനസ്സിലായപ്പോൾ അവർ ആകെ വിയർത്തുപോയി. മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനാകാൻ കള്ളം പറയേണ്ടതില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ജാള്യതയോടെ തലയും താഴ്ത്തിയിരുന്നു. അപ്പോൾ നല്ലൊരു കുഞ്ഞിക്കഥയായിരുന്നു, ഒരു ഗുണപാഠമുള്ള ഒരു കുഞ്ഞിക്കഥയായിരുന്നു ഇത്. അനാവശ്യമായി വീരവാദം മുഴക്കരുതല്ലേ, വീമ്പിളക്കരുതല്ലേ. എപ്പോഴാണെങ്കിലും നമ്മൾ സത്യസന്ധമായി സംസാരിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കുഞ്ഞു കഥയുമായി വരുന്നത് വരെ എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തക്കാലം വിട പറയുന്നു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീകറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കുക. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് പോകാം. ഇന്നും ഒരു ഗ്രീക്ക് പുരാണ കഥയാണ്. ആ കഥയൊന്ന് ആദ്യം കേൾക്കാം. മകളുടെ മകൻ താങ്കളുടെ ഘാതകനാകും. ഈ പ്രവചനം കേട്ട് അക്രീഷ്യസ് രാജാവ് ഞെട്ടി. ഡയാനയാണ് തന്റെ മകൾ. അവൾക്കൊരു ആൺകുഞ്ഞുണ്ടായാൽ അവന്റെ കൈകൊണ്ട് താൻ മരിക്കേണ്ടി വരും. രാജാവിന് സമാധാനമില്ലാതായി. മകളെ കൊന്നാലോ? അത് പാടില്ല. സുന്ദരിയും സുശീലയുമായ തന്റെ മകളെ താൻ കൊല്ലുകയോ വേണ്ട. അവളെ നാട് കടത്തിയാലോ? അങ്ങനെ രാജാവ് പലതും ചിന്തിച്ചു, കാട് കയറി ചിന്തിച്ചു. ഒരന്തവുമില്ലാത്ത ചിന്ത. അവസാനം ഒരു പോംവഴി കണ്ടെത്തി. അവളെ ആണുങ്ങളുമായി ബന്ധപ്പെടാത്ത വിധം സൂക്ഷിക്കുക. അങ്ങനെ അവൾ പ്രസവിക്കാതിരിക്കട്ടെ. രാജാവ് മകൾക്ക് വേണ്ടി ഭദ്രമായ ഒരു കൽത്തുറങ്ക് പണിയിച്ചു. ആണുങ്ങൾക്ക് അവിടെ പ്രവേശനമുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ശക്തമായിരുന്നു ആ കൽത്തുറങ്ക്. കൂടാത്തതിന് ശക്തമായ കാവലും. ഡയാനയെ രാജാവ് അതിനകത്താക്കി പൂട്ടി. മനുഷ്യർക്കാർക്കും അതിനകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത ക്രമീകരണങ്ങൾ സംവിധാനം ചെയ്തു. എല്ലാം ശുഭമെന്ന് രാജാവ് കരുതി. രാജാവ് സമാധാനിച്ചു. പക്ഷേ മറന്നുപോയ ഒരു കാര്യമുണ്ട്. എന്താണത്? മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ദേവന്മാർക്ക് ചെന്നെത്താൻ പ്രയാസമില്ലല്ലോ. ദേവേന്ദ്രനായ സ്വീസ് ഡയാനയെ പ്രേമിച്ചു. അദ്ദേഹം സൂത്രത്തിൽ ഡയാനയുടെ തുറങ്കിൽ കയറിപ്പറ്റി.

അയനിക്ക് ദേവേന്ദ്രനെ ഇഷ്ടമായി. അവർ തമ്മിൽ ബന്ധപ്പെട്ടു. അതോടെ ഡയാന ഗർഭിണിയായി. ഡയാന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം മകളെ വിളിച്ച് ചോദ്യം ചെയ്തു. ഡയാന ഉണ്ടായതെല്ലാം തുറന്നു പറഞ്ഞു. അക്രിഷ്യസ് ആ കുഞ്ഞിനെ ഒരു ഘോരസർപ്പത്തെക്കാളധികം ഭയപ്പെട്ടു. കുഞ്ഞിനെ കൊല്ലണം, അതാണിനി ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ആ കുഞ്ഞ് തന്നെ കൊല്ലും. അദ്ദേഹം തൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള തീരുമാനമെടുത്തു. അതിനെ കൊല്ലുക തന്നെ. എങ്കിലും അത് കുഞ്ഞല്ലേ? തൻ്റെ മകളുടെ കുഞ്ഞിനെ നേരിട്ട് കൊല്ലാനൊരു മടി. അദ്ദേഹം ഒരു പേടകമുണ്ടാക്കി ഡയാനയും കുഞ്ഞിനെയും അതിലിരുത്തി പേടകം കടലിലേക്ക് ഒഴുക്കി വിട്ടു. അങ്ങനെ തൻ്റെ ജീവന് ഭീഷണിയായി തീർന്ന മകളും അവളുടെ കുഞ്ഞും മുങ്ങി മരിച്ചിരിക്കുമെന്ന് വിശ്വസിച്ച് രാജാവ് ആശ്വസിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. സുയിസ് ദേവൻ ഡയാനയെയും കുഞ്ഞിനെയും രക്ഷിച്ചു. ദേവന്റെ ആജ്ഞ അനുസരിച്ച് തിരമാലകൾ പേടകത്തെ ഒരു ദ്വീപിലെത്തിച്ചു. ഡിക്റ്റീസ് എന്നൊരു മുക്കുവൻ പേടകത്തിൽ നിന്ന് ഡയാനയും മകനെയും എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മുക്കുവൻ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്തി. കുഞ്ഞ് വളർന്ന് മിടുക്കനായി. അവൻ്റെ വളർച്ച കണ്ട് ഡയാന സന്തോഷിച്ചു. ഡയാന അവന് പെർസ്യൂസ് എന്ന് പേരിട്ടു. തൽക്കാലം കഥ ഇവിടെ നിൽക്കട്ടെ. പിന്നൊരവസരത്തിൽ തുടർന്നുള്ള കഥ കേൾക്കാം.

ഇത് ഗ്രീക്ക് പുരാണ കഥകൾ എന്ന് പറഞ്ഞ ജോർജ് മട്ടിയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്. ഗ്രീക്ക് പുരാണ കഥയാണ്. ഗ്രീക്കിലും കുറെ ദേവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആ ദേവന്മാരുടെ കഥയാണ്, അവിടുത്തെ പുരാണത്തിലുള്ള കഥയാണത്. അതുകൊണ്ട് തന്നെ ദേവന്മാരും രാക്ഷസന്മാരും മനുഷ്യരും എല്ലാം കടന്നു വരുന്നുണ്ട് കഥ. പ്രബല മതങ്ങൾക്കെല്ലാം വലിയ പഴക്കമൊന്നുമില്ല. ഹിന്ദു സംസ്കാരം എന്ന് നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന ഹിന്ദുയിസം, അല്ലെ ഭാരതത്തിൻ്റെ ഹിന്ദുമതം എന്നൊക്കെ നമ്മൾ ഒരു പൊതുവായി വിളിക്കുന്ന ഒരു പേര്, പൊതുവായി വിളിക്കുന്ന ഒരു മതമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ചിന്താധാരയെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 5000 വർഷം പഴക്കമൊക്കെ ഉള്ളു. ജൂതമതത്തിനും ഏകദേശം 2000 വർഷം പഴക്കമെന്ന് നമുക്ക് നിശ്ചയിക്കാം. അതൊക്കെ തന്നെ ക്രിസ്തുമതം 2000 അല്ലെ, അത് കഴിഞ്ഞ് ഇസ്ലാം വരുന്നുണ്ട്. മതങ്ങളുടെയൊക്കെ ഒരു ചരിത്രം അത്രയും വർഷത്തിലാണ് ഒതുങ്ങുന്നത്. മനുഷ്യരുടെയോ ലക്ഷക്കണക്കിന് വർഷമാണ്. അപ്പോൾ ഓട്സി എന്നൊരു മഞ്ഞിലുറങ്ങിയ മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. 1991 ആൽപ്സ് മേഖലയിൽ ഓസ്ട്രിയയ്ക്കും വിയനയ്ക്കുമിടയിൽ 3.2 കിലോമീറ്ററോളം പൊക്കമുള്ള മേഖലയിലെത്തിയ 2 ജർമ്മൻ സാഹസികർ ഒരു കണ്ടെത്തൽ നടത്തി. എന്താണ് കണ്ടെത്തൽ? 5000 വർഷത്തിലേറെ പ്രകൃതി ഒളിപ്പിച്ച ഒരു രഹസ്യം മനുഷ്യവംശത്തിന് മുന്നിൽ തിരശീല മാറ്റുകയായിരുന്നു. ആ രഹസ്യമായിരുന്നു ഓട്സി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തരമായ നരവംശാസ്ത്ര കണ്ടെത്തലുകളിൽ ഒന്ന്. അനേകം പുസ്തകങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും ഒരു ചലച്ചിത്രത്തിനും ഓട്സി പ്രമേയമായി. പ്രകൃതി തന്നെ മമ്മിയാക്കി സൂക്ഷിച്ച ഒരു മനുഷ്യ ശരീരമാണ് ഓട്സി. ഐസിൽ മുഖം അമർത്തിയ നിലയിലാണ് ഈ ശരീരം ഓട്സ്റ്റാൽ ആൽപ്സ് മേഖലയിൽ നിന്ന് ലഭിച്ചത്. ശരീരത്തെ കട്ടിയേറിയ മഞ്ഞ് പൊതിഞ്ഞതാണ് 5 സഹസ്രാബത്തോളം ഓട്സിയുടെ ശരീരത്തെ കേടുകൂടാതെ സൂക്ഷിച്ചത്. ഇന്ന് ഇറ്റലിയിലെ ബോൾസാനയിലുള്ള സൗത്ത് ടൈറോൾ മ്യൂസിയത്തിൽ ഈ ശരീരമുണ്ട്. ശരാശരി 3 ലക്ഷം പേർ ഓട്സിയെ കാണാനായി പ്രതിവർഷം ഈ മ്യൂസിയം സന്ദർശിക്കുന്നു. BC 3300 താമ്രയുഗത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഓട്സി. യൂറോപ്പിലുള്ള ആദിമ മനുഷ്യർ ശിലായുഗ ഉപകരണങ്ങൾക്കൊപ്പം ലോഹങ്ങളും ഉപയോഗിക്കാൻ പ്രാപ്തി നേടിയ കാലമാണത്. മാൻതോലും പുല്ലും ഇഴ ചേർത്തുള്ള വസ്ത്രം ഓട്സിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അമ്പുകളും വില്ലും കോടാലിയും ശരീരത്തിനടുത്ത് കണ്ടെത്തി. ശരീരത്തിൽ 61 പച്ച കുത്തലുകൾ ഉണ്ടായിരുന്നു. ഇവ ആചാരത്തിൻ്റെ ഭാഗമായി ചെയ്തതാക്കാം. 5'3" മാത്രം ഉയരവും 50 കിലോ ഭാരവുമുള്ള ഓട്സി ദൃഢഗാത്രനായിരുന്നെങ്കിലും അൾസർ, വാദം, ശ്വാസകോശ രോഗങ്ങൾ, മോണരോഗങ്ങൾ, ദന്തക്ഷയം എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചിരുന്നുവെന്ന് പരിശോധനയിൽ ഗവേഷകർ കണ്ടെത്തി. മാനിറച്ചിയും ഗോതമ്പും അടങ്ങിയ എന്തോ പലഹാരമാണ് ഓട്സി അവസാനം കഴിച്ചത്. എങ്ങനെയായിരിക്കാം ഓട്സി മരിച്ചത്? പർവ്വതം കയറുന്നതിനിടെ മഞ്ഞിടിച്ചിൽ സംഭവിച്ചതാകാം കാരണമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഓട്സിയെ കൊന്നതാണെന്ന് പിന്നീട് തെളിഞ്ഞു. മൃതശരീരത്തിൽ തോളിലും തലയിലുമായി 2 മുറിവുകളുണ്ടായിരുന്നു. തലയിലേത് അമ്പ് തുളച്ച് കയറിയുണ്ടായതാണ്. തോളിലേത് ഏതോ ഭാരമുള്ള വസ്തു ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ സംഭവിച്ചതും. 5000 വർഷം മുമ്പ് യൂറോപ്പിലെ മഞ്ഞു നിറഞ്ഞ മേഖലയിൽ ഓട്സിയെ കൊന്ന ശേഷം ആ അജ്ഞാത കൊലപാതകി നടന്നകന്നിരിക്കാം. ആരാകും അയാൾ? ഒരു തെളിവും ഇതുവരെയില്ല. ഇനിയും ഉണ്ടാകാനുമിടയില്ല. പ്രാചീന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായി ഓട്സി ഇന്നും ബൊൽസാനോയിൽ വിശ്രമിക്കുന്നു. ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ്. അശ്വിൻ നായർ എഴുതിയ കുറിപ്പാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിനകത്തൊരു ചിത്രമുണ്ട്. ഒരു ചിത്രത്തിൻ്റെ ഭാവനയിൽ അല്ലെങ്കിൽ സങ്കല്പത്തിൽ വരച്ച ഒരു ഓട്സിയുടെ ചിത്രമുണ്ട് അതിനകത്ത് ഈ വാർത്തയിൽ. ഇനിയും നമ്മുടെ ഭൂമിക്കടിയിൽ 1000 കണക്കിനും 100 കണക്കിനും വർഷം പഴക്കമുള്ള മനുഷ്യരുടെ ശരീരം ഇനിയും ചിലപ്പോൾ കിട്ടിയേക്കാം. മറഞ്ഞു കിടപ്പുണ്ടാകും മഞ്ഞ് മലകൾക്ക് അടിയിലായിട്ട്. ഇതിനൊക്കെ പല അവശിഷ്ടങ്ങളും കാണാം, ശരീരങ്ങളും ചിലപ്പോൾ കണ്ടെത്തിയിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ
അതുവരെയുള്ള മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിമറിച്ചേക്കാം. മനുഷ്യന്റെ ചരിത്രത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പിന്നെയും മാറ്റുന്നതായിരിക്കാം അത്തരം കണ്ടുപിടുത്തം. ഇങ്ങനെയുള്ള ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ആ കാലത്തെ ജീവിതം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ കഴിച്ച ഭക്ഷണം, അദ്ദേഹത്തിനുണ്ടായ അസുഖങ്ങൾ, ഇതെല്ലാം വെളിവാകുന്നുണ്ട്. മാനിറച്ചി കഴിച്ചെന്നും അല്ലെ, ഗോതമ്പടങ്ങിയ എന്തോ പലഹാരമാണ് കഴിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. വയറ്റിൽ നിന്ന് കിട്ടിയതായിരിക്കാം അത്. അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, അൾസർ ഉണ്ടായിരുന്നു, വാദം ഉണ്ടായിരുന്നു, ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യ ദൃഢഗാത്രനാണെന്ന്, ഒട്ടി ദൃഢഗാത്രനായിരുന്നു എങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ വെളിവാകുകയാണ് ഒരു ശരീരം കിട്ടിയപ്പോൾ. അപ്പോൾ നമ്മൾ കാണുന്നതല്ല ചരിത്രമെന്ന് നമ്മൾ മനസ്സിലാവും, വേറൊരു ചരിത്രമുണ്ട്. പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ പുതിയൊരു ചരിത്രം വെളിവാകും. അപ്പോൾ അത്തരം കണ്ടുപിടുത്തങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, അത്തരം ചരിത്രങ്ങൾ നമുക്കറിയാൻ സാധിക്കട്ടെ, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില ചരിത്രങ്ങൾ നമുക്കറിയാൻ സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
5: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യത്തെ കുറിച്ചാണ്. ആ ആഫ്രിക്കൻ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. മൊത്തം സാമ്പത്തിക ഉത്പാദനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ. കറുത്ത വംശജർ കൂടുതലുള്ള രാഷ്ട്രം കൂടിയാണ് ഇത്. $377 ബില്യൺ മൊത്ത ആഭ്യന്തര ഉത്പാദനം, അതായത് GDP ഉള്ളതിനാൽ വ്യക്തിഗത സമ്പത്തും ജീവിത നിലവാരവും നോക്കുമ്പോൾ $35,000 കൂടുതൽ പ്രതിശീർഷ GDP ഉള്ള സീഷെൽസ് ഏറ്റവും സമ്പന്നമായ കറുത്ത ഭൂരിപക്ഷ രാഷ്ട്രം കൂടിയാണ്. അപ്പോ ഇന്ന് നൈജീരിയയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത്. നൈജീരിയ എന്ന് പറയുന്ന രാഷ്ട്രം ഔദ്യോഗികമായി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് നൈജീരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രം കൂടിയാണ്. വടക്ക് നൈജർ, വടക്ക് കിഴക്ക് ചാഡ്, കിഴക്ക് കാമറൂൺ, പടിഞ്ഞാറ് ബെനിൻ എന്നീ രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമാഫ്രിക്കയിലെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് നൈജീരിയ. ഏകദേശം 242,000,000+ ജനസംഖ്യയുള്ള ഈ രാഷ്ട്രം ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ആഗോളതലത്തിൽ 6-ാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം കൂടിയാണ്. തലസ്ഥാനം എന്ന് പറയുന്നത് അബൂജയാണ്. ഏറ്റവും വലിയ നഗരവും സാമ്പത്തിക കേന്ദ്രവും ലാഗോസാണ്. ഔദ്യോഗികമായി ഉപയോഗിച്ചു വരുന്ന ഭാഷ ഇംഗ്ലീഷാണ്. പ്രധാന തദ്ദേശീയ ഭാഷകളും ഈ ഒരു രാജ്യത്ത് നിലവിലുണ്ട്. ഹൗസ, യൊറൂബ, ഇഗ്ബോ ഇവയൊക്കെയാണ് അത്. ഇനി ഈ രാജ്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കറൻസി തന്നെയാണ്. നൈജീരിയൻ നൈറ, NGN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നൈജീരിയൻ നൈറയാണ് ഈ രാഷ്ട്രത്തിന്റെ കറൻസി. സ്വാതന്ത്ര്യം ലഭിച്ച വർഷം യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന്, അതായത് ഇന്നത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1960 ഒക്ടോബർ മാസം 1. ഇനി ഈ രാജ്യത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട്. അത് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രവും കാലാവസ്ഥയും തന്നെയാണ്. ഏകദേശം 923,769 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ രാഷ്ട്രം ഗിനിയ ഉൾക്കടലിലെ തെക്കൻ തീരദേശ ചതുപ്പുനിലം മുതൽ തുറന്ന വനപ്രദേശങ്ങളും വടക്ക് സഹേലും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ്. നൈജർ, ബെന്യു നദികളുടെ ആവാസ കേന്ദ്രമായ ഈ രാജ്യം പ്രധാനമായും ഉഷ്ണമേഖല കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. വ്യത്യസ്തമായ ഈർപ്പമുള്ളതും വരണ്ടതുമായ സീസണുകളാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനോടൊപ്പം തന്നെ സാമ്പത്തികവും സാംസ്കാരികവുമായി വളരെയധികം ശക്തി കേന്ദ്രം കൂടിയായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നൈജീരിയ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും ഈ രാജ്യത്തിന് മാത്രം സ്വന്തമാണ്. ക്രൂഡ് ഓയിൽ ഉൽപാദനം, വൻതോതിലുള്ള കാർഷിക മേഖല, കുതിച്ചുയരുന്ന സാങ്കേതിക വിദ്യ, വിനോദസഞ്ചാര വ്യവസായം എന്നിവയാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ 2-ാമത്തെ വലിയ ചലച്ചിത്ര വ്യവസായമായ നോളിവുഡിന്റെ ജന്മസ്ഥലം കൂടിയാണ് ഇത്. ബർണാബോയ്, ബിസ്കിറ്റ് തുടങ്ങിയ ആഗോളതലത്തിൽ സ്വാധീനമുള്ള ആഫ്രോ ബീറ്റ് സംഗീതജ്ഞരെ ലോകത്തിന് സമ്മാനിച്ച രാഷ്ട്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ജനസംഖ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ലാഗോസ് ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലൊന്നും ആഫ്രിക്കയിലെ 2-ാമത്തെ വലിയ നഗരം കൂടിയാണ്. നൈജീരിയയുടെ മതപരമായ കാര്യങ്ങളിൽ കൂടി നോക്കുകയാണെങ്കിൽ 53.5% എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളും അതിൽ തന്നെ 45.7% ക്രിസ്തു മതവിശ്വാസികളും 35.3% പ്രോട്ടസ്റ്റന്റ് മതവും 10.6% കത്തോലിക്കരുമാണ്. ബാക്കി 0.6% എന്ന് പറയുന്നത് മറ്റു വിഭാഗങ്ങളിൽ പെട്ടവരും. BC 2nd century മുതൽ നൈജീരിയ എന്ന് പറയുന്ന പ്രദേശം നിരവധി തദ്ദേശീയ ഭൗതിക സംസ്കാരങ്ങളുടെയും കൊളോണിയൽ പൂർവ്വ സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ആദ്യകാല നാഗരികതകളിൽ ഒന്നുകൂടിയായിട്ടുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു നൈജീരിയ. നൈജീരിയയുടെ ഏറ്റവും വലിയ ബഹുസ്വരത അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ 500-ലധികം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന 250-ലധികം വംശീയ വിഭാഗങ്ങളെ നമുക്ക് ഈ ബഹുരാഷ്ട്ര സംസ്ഥാനമായ അല്ലെങ്കിൽ ഈ രാജ്യത്ത് കാണാനായിട്ട് സാധിക്കും. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് എങ്കിലും നൈജീരിയയുടെ ഭരണഘടന മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയിൽ ചിലത് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആഫ്രിക്കയിൽ തന്നെ ഒരു പ്രാദേശിക ശക്തിയും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഒരു മധ്യശക്തിയുമാണ് ഇന്ന് നൈജീരിയ. ആഫ്രിക്കയിലെ 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും നാമമാത്രമായ GDP പ്രകാരം ലോകത്തിലെ 52-ാമത്തെ വലിയതും PPP പ്രകാരം 19-ാമത്തെ വലിയതുമായിട്ടുള്ള രാഷ്ട്രമാണ് നൈജീരിയ. വലിയ ജനസംഖ്യയും സമ്പദ് വ്യവസ്ഥയും കാരണം നൈജീരിയ പൗരന്മാർ പലപ്പോഴും ആഫ്രിക്കയുടെ ഭീമൻ എന്ന പേരിലാണ് വിളിച്ചു വരുന്നത്. ലോകബാങ്ക് ഈ ഒരു പ്രദേശത്തെ വളർന്നു വരുന്ന വിപണിയായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കൻ യൂണിയന്റെ സ്ഥാപക അംഗവും ഐക്യരാഷ്ട്രസഭ, കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, NAM, പശ്ചിമാഫ്രിക്കൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സമൂഹം, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ, ഒപേക് എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗം കൂടിയായിട്ടുള്ള രാജ്യമാണ് ഇത്. അടുത്ത 11 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള രാജ്യം. കൂടാതെ മെക്സിക്കോ, ഇന്തോനേഷ്യ, തുർക്കി എന്നിവയോടൊപ്പം മിന്റ് ഗ്രൂപ്പിലെ അംഗവുമാണ് നൈജീരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഒരു വലിയ മെട്രോപൊളിറ്റൻ തുറമുഖ നഗരം കൂടിയാണ് ലാഗോസ്. നവംബർ 2025 വരെ നഗരത്തിലെ ജനസംഖ്യയുടെ വലിപ്പം എന്ന് പറയുന്നത് 17 മുതൽ 21 ദശലക്ഷം വരെ നിവാസികളാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എത്രത്തോളം വലിയൊരു നഗരമാണ് ലാഗോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. ലാഗോസിനെ നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റുന്നതും ഈ ഒരു ജനപ്പെരുപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ജനസംഖ്യ തന്നെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ആണ് ലാഗോസ്, അല്ലെങ്കിൽ നഗരമാക്കി മാറ്റുന്ന പ്രദേശം കൂടിയാണ് ലാഗോസ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മെഗാസിറ്റികളിൽ ഒന്നും ലാഗോസ് തന്നെയാണ്. 1991 ഡിസംബർ മാസം നൈജീരിയൻ സർക്കാർ അതിന്റെ തലസ്ഥാനം രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള അബൂജയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നതുവരെ ലാഗോസ് നൈജീരിയയുടെ ദേശീയ തലസ്ഥാനം കൂടിയായിരുന്നു. ഒരു പ്രധാന ആഫ്രിക്കൻ സാമ്പത്തിക കേന്ദ്രമായി വളർന്നു വന്ന നഗരം കൂടിയാണ് ലാഗോസ്. ദേശീയ സമ്പദ് വ്യവസ്ഥയിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നഗരം. ലാഗോസ് സംസ്ഥാനത്തിന്റെയും മുഴുവൻ നൈജീരിയ രാജ്യത്തിന്റെയും സാമ്പത്തിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നഗരം കൂടിയാണ് ലാഗോസ്. ആഫ്രിക്കയിലെ വാണിജ്യം, വിനോദം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, ടൂറിസം, കല, ഫാഷൻ എന്നിവയിൽ ഈ നഗരത്തിന് കാര്യമായ സ്വാധീനമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിലെ തന്നെ അതിവേഗത്തിൽ വളരുന്ന ഏറ്റവും വലിയ നഗരപ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ലാഗോസ്. നഗരപ്രദേശങ്ങളിലെ മികച്ച പത്ത് സ്ഥാനങ്ങളിൽ ഒന്നും ലാഗോസിന് തന്നെയാണ്. ഒരു മെഗാ സിറ്റിയായ ഈ നഗരം ആഫ്രിക്കയിലെ 2-ാമത്തെ ഉയർന്ന GDP ഉള്ളതും ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. വലിയ നഗര ജനസംഖ്യയും തുറമുഖ ഗതാഗത കാരണവും ലാഗോസിനെ ഒരു മീഡിയം പോർട്ട് മെഗാ സിറ്റിയായിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലാഗോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി നമുക്ക് ലാഗോസിനെ 2 പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര മേഖലകളായി തരംതിരിക്കാം. ദ്വീപ് എന്നും മെയിൻലാൻഡും എന്നാണ് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുക. ലാഗോസിനോടൊപ്പം ചേർത്ത് കേൾക്കേണ്ട, അല്ലെങ്കിൽ ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് അബുജ. നൈജീരിയയുടെ തലസ്ഥാന നഗരം കൂടിയാണ് അബുജ. ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗത്ത് തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരപ്രദേശം കൂടിയാണ് ഇത്. നൈജീരിയയിലെ ഫെഡറൽ ഗവൺമെന്റിന്റെ ആസ്ഥാനം എന്ന നിലയിൽ അതിന്റെ 50-ലധികം കേന്ദ്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 2015 കണക്കനുസരിച്ച് നഗരം കുറഞ്ഞത് 35% വാർഷിക വളർച്ച കൈവരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും അബൂജ തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം എന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളിൽ ഒന്ന് എന്ന നിലയിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരം കൂടിയാണ് അബൂജ. പ്രധാന മത കേന്ദ്രങ്ങളിൽ നൈജീരിയൻ നാഷണൽ മോസ്ക്, നൈജീരിയൻ നാഷണൽ ക്രിസ്ത്യൻ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രദേശം. നൈജീരിയയുടെ ഭരണപരവും രാഷ്ട്രീയവുമായ തലസ്ഥാനം കൂടിയാണ് അബുജ. പ്രാദേശിക കാര്യങ്ങളിൽ നൈജീരിയയുടെ ഭൗമ രാഷ്ട്രീയ സ്വാധീനം കാരണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു പ്രധാന തലസ്ഥാനം കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ലാഗോസിലെ ജനസംഖ്യാ വർധനവ് ആ നഗരത്തെ തിരക്കേറിയതും സാഹചര്യങ്ങളിൽ മോശമാക്കിയതും അബുജയ്ക്ക് മറ്റൊരു പ്രധാനം കൂടിയായി, അല്ലെങ്കിൽ അബുജയ്ക്ക് മറ്റൊരു പ്രചോദനം കൂടിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ അറിവിൻ്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിൻ്റെ ലോകത്തിൻ്റെ പേരിൽ നന്ദി, നമസ്കാരം.

0: സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
1: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
0: ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കുന്നു, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു മാസത്തില് 5-ാം തീയതി കൊടുക്കുക, ഇരുപത്തഞ്ചാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴതല്ല. ഈ വേതന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്ന് അറിയാലോ, ഉൽപാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിന്റെ സന്തോഷം ഉൽപാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നം ഉണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
1: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
0: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
1: ട്രാൻസ്ജെൻഡറിനും
0: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർ കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവര് ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന്റെ ഇരട്ടി, അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ, അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് അത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികം അനുസരിച്ച് ഇരട്ടി സാലറി, എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ്, അല്ലെ തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പൊ പുതിയ ബിസിനസ് സംരംഭം പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിന്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിലും ലൈസൻസ് ആണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ

ബിസിനസ് ലോഞ്ച് ഒരു സായാഹ്ന പരിപാടിയാണ്. കുറച്ച് നല്ല പാട്ടുകളും കുറച്ച് സല്ലാപമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന പരിപാടി അവതരിപ്പിക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ എല്ലാവരെയും ഈ സായാഹ്ന പരിപാടിയിലേക്ക്, ബിസിനസ് ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കുറച്ച് പാട്ടുകൾ എടുത്തു വച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കേൾക്കാനായിട്ടൊക്കെ തയ്യാറായിട്ടിരിക്കുക. നല്ല കുറച്ച് പാട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു വിഷയം, ഞാൻ സാധാരണ വളരെ ലൈറ്റായിട്ടുള്ള വിഷയമാണ് എടുക്കുന്നത്. ഇന്ന് ഞാൻ ഒത്തിരി സീരിയസ് ആയിട്ടുള്ള വിഷയം എടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, സീരിയസ് അല്ല, നിങ്ങൾക്കത് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. ഇപ്പോൾ കറണ്ടായിട്ടുള്ളൊരു വിഷയമാണ്, അതായത് അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് വിടുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തൊരവസ്ഥയാണ്. ക്ലാസ് ഇല്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരുന്നു, ക്ലാസ് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അധ്യാപകരുടെ ചുമതല വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അവർക്ക് ശിക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വിട്ടുമാറി സർക്കാരിൻ്റെ ഇത്തരം പരിപാടികളിലേക്കൊക്കെ അവരെ നിയോഗിക്കപ്പെടുകയാണ്. അവരുടെ വിലപ്പെട്ട സമയം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പാഠം പഠിക്കാനുള്ള വിലപ്പെട്ട സമയം കവർന്നെടുക്കുന്ന ഒരവസ്ഥ. അതിനൊക്കെ കുറിച്ച് ചിലരൊക്കെ, ചില ശ്രോതാക്കളൊക്കെ എന്നോട് അഭിപ്രായപ്പെട്ടിരുന്നു. അതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈവിൽ ഈ ഒരു വിഷയം ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഒന്ന് രണ്ട് കോളുകൾ എടുത്ത് കണക്ട് ചെയ്ത് വെക്കും. അതായിരിക്കും ഈ പാട്ട് കഴിഞ്ഞ് സംസാരിക്കുന്ന കോളുകൾ. ഓക്കെ, അപ്പോൾ ആ ശ്രോതാക്കളോടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111-0471-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കടക്കുന്നു. ഓക്കെ, കേട്ടോളൂ.

0: ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. ആദ്യത്തെ ഗാനം കേട്ട് കഴിഞ്ഞു. ഇത് ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ഹിറ്റ് സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. ഇതിൽ കൈതപ്രം എഴുതിയ വരികളാണ്, എൻ്റെ സംഗീതം നൽകിയിരിക്കുന്ന ജോൺസൺ ആണ്, ആലപിച്ചിരിക്കുന്നത് യേശുദാസാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, പറഞ്ഞോളൂ, ഇതാരാണ്?
1: സാർ, ഞാൻ സുഭാഷ്.
0: സുഭാഷ്, ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ?
1: പറയാനെന്ന് പറഞ്ഞാല് കുട്ടികളുടെ വിദ്യാഭ്യാസമാണല്ലോ നമുക്ക് പ്രധാനം. അതെന്ന് പറഞ്ഞാല് അവരെ, അധ്യാപകരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാല് അത് ഒരു ശരിയായ പ്രവണതയല്ല. കാരണം ഉദ്യോഗാർത്ഥികൾ വേറെയുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കുട്ടികളുണ്ട്, പിള്ളേര് എല്ലാരും ഉണ്ട്. ഒരുപാട് പേരിങ്ങനെ ബി എസ് സി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് നിൽക്കുന്നു. അപ്പൊ അവരെ ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തില് റെഫർ ചെയ്തിട്ട് വിടുകയായിരുന്നു ഏറ്റവും പ്രധാനം. അതായിരുന്നു നല്ലത്. കാരണം അപ്പൊ കുട്ടികൾക്കുള്ള ആ ഒരു പോഷൻ വിദ്യാഭ്യാസവും നടക്കും, ഇവർക്കൊരു ഇതുവാകും. ഏതാ ഇപ്പൊ ഉള്ള ഈ പഠിച്ചു നിൽക്കുന്ന ബി എസ് സി കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട്
0: വിദ്യാർത്ഥികൾ.
1: ആ, അതായിരുന്നു വേണ്ടുന്നത് എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം, പറഞ്ഞേ
0: ഉള്ളൂ. വേറൊരു മാർഗമുണ്ട് ഈ താൽക്കാലികമായിട്ട് അധ്യാപകരെ എടുത്ത് നിയമിച്ചുകൊണ്ട്.
1: അതെ, പറഞ്ഞു എംപാനലായിട്ട് ആര് എങ്ങനെയോ
0: എടുത്ത്.
1: അതെ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പൊ നമ്മള്
0: പി എസ് സി അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. ഇതൊരു
1: എക്സ്പീരിയൻസ് അവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി പിന്നെ അവർക്ക് ഒരു ജോലി കിട്ടുമ്പോ അവർക്ക് മടിക്കാതെ കയറുകയും
0: ചെയ്യും.
1: അതായിരുന്നു വേണ്ടുന്നത്. അധ്യാപകരെ വിട്ടപ്പോഴും അതൊരു ബുദ്ധിമുട്ടാ, കാരണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടല്ലേ. ഏതാ ഇനിയിപ്പോ ഒരു പുതിയ ആളിനെ അധ്യാപക ഇവരെ വിട്ടപ്പോ വേറെ ആളെ അങ്ങോട്ട് പോകൂ. ഏതാദ്യം മുതലല്ലേ പിന്നെ പറ്റുക. കാരണം അതൊരു നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
0: അതാണ് ഇത് കേട്ടോണ്ടാണ് ഞാൻ വിളിച്ചത്. നടക്കുമ്പോ അത് തീർച്ചയായിട്ടും പ്രതികരിച്ചേ
1: പറ്റും. കാരണം ഇത് അത് ശരിയായ പ്രവണതയല്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വിദ്വേഷം പറ്റിയാലും ശരി, പറയാനുള്ളത് പറയണം. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഒഴിവാക്കിയിട്ട് ഏതാ അവര് ഈ അധ്യാപകര് പോകുമ്പോ കുട്ടികൾ അവിടെ
0: നോക്കിയിരിക്കും.
1: ചിലപ്പോൾ ഒരു ഒരു അധ്യാപകനായിരിക്കും, അഞ്ചു വിഷയം അവർ ആ പുള്ളിക്കാരെ എടുക്കേണ്ടി വരും. ആ സാറ് എടുക്കേണ്ടി വരും. ഏതാ അഞ്ചു വിഷയം എടുക്കേണ്ട സാറ് വരും. അത് അതിനൊക്കെ നല്ലത്. ഈ നമ്മുടെ ഈ ഒരുപാട് വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാർ നിപ്പുണ്ട്. ഏതാ കുട്ടികളും അതായത് സ്ത്രീകളും
0: തൊഴിലില്ലാത്ത അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ട് ഇരിക്കുന്ന എത്രയോ പേരുണ്ട്.
1: അതെ സാർ,
0: 30-40 വയസ്സായിട്ട് ജോലി കിട്ടാത്ത എത്രയോ പേരുണ്ട്.
1: അതെ, അവരെ എതിരെ ഒന്ന് റെഫർ ചെയ്ത് വിട്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ല ഉത്തമ ഉദാഹരണം.
0: അതെ, അല്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ അല്ല മറ്റൊന്നും പറഞ്ഞു.
1: അവരെ വിട്ടെങ്കിൽ അവർക്ക് സാറ് പറഞ്ഞ പോലെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. അവർക്ക് പിന്നെ എവിടെങ്കിലും ജോലിക്ക് കയറുന്ന ഒരു സമയത്ത് അവർക്ക് മടിക്കാതെ കയറുകയും
0: ചെയ്യാം. അതല്ല, അല്ലെങ്കിൽ ഇവരെ ഇവരെ തന്നെ ബി എഡ് ഒക്കെ കഴിഞ്ഞവരെ തന്നെ ഒരു താൽക്കാലിക അധ്യാപകരായിട്ട് നിയമിക്കുക, എന്നിട്ട് ഇവരെ വിട്ടാലും വേണ്ടില്ല.
1: അതെ അതെ, അതായിരുന്നു വേണ്ടുന്നത്.
0: അതെ അതെ അതെ
1: അതെ, അത് ഇവർക്ക് ഒരു മുൻകരുതലില്ലാതെ ചെയ്ത് നമ്മളെ
0: അവർക്ക് അലവൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. 25,000 രൂപയുടെ അലവൻസ് ആണെങ്കിൽ അധ്യാപകർക്ക് പ്രത്യേകിച്ചാണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ ഉണ്ട്?
1: അത് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന അവർക്ക് കിട്ടിയെങ്കിൽ
0: അത് വലിയ ഗുണം ചെയ്ത
1: അവർക്കൊരു ഗുണം ചെയ്യും. ഈ അധ്യാപകർക്ക് ശമ്പളം ഉണ്ടല്ലോ.
0: അതിന്റെ കൂടെ അധികമായിട്ടാണ് കിട്ടുന്നത് ഇത് അല്ലേ?
1: അധികമായിട്ട് അത് കൊടുക്കേണ്ട കാര്യമുണ്ടോ?
0: അതെ അതെ അതെ,
1: ഏത് അത് കൊടുക്കേണ്ട കാര്യമുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞ് എത്രയോ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മുടെ PSC ലിസ്റ്റ് എടുത്ത് കൊടുത്താൽ മതി.
0: പിന്നെ അനേകായിരം പേര് ലിസ്റ്റിൽ വന്നിട്ട് പേര് വന്നവരും വരാത്തവരും ഒക്കെ കാത്തിരിപ്പാണ്.
1: അത് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. ഇതിപ്പോ അവർക്ക് ഒരു വിദ്യാഭ്യാസമാണ്. ഏതാ അവര് നാളെ സ്റ്റാഫിൽ പ്രതികരിക്കും, നാളെ അവരിറങ്ങും. പ്ലക്കാർഡ് വേണ്ട, അവര് നാളെ ഇറങ്ങും. ഇറങ്ങിയിരിക്കും. ഉള്ള കാര്യം പറഞ്ഞു, അവർ ഇറങ്ങിയിരിക്കും. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും കിട്ടണ്ടേ?
0: ഇപ്പൊ
1: 10 വർഷമായാലും അവരെവിടെങ്കിലും ഒരു ക്ലാസ് എടുത്താൽ അവർക്ക് 10 രൂപ കിട്ടിയാൽ അവർക്ക് പ്രയോജനമില്ലേ സാറേ? ഇതിപ്പോ അവര് ചെയ്തത് ശരിയല്ല.
0: ഓക്കെ,
1: എന്റെ അഭിപ്രായത്തിൽ പറയാം.
0: ശരി ശരി, ഓക്കെ ഓക്കെ, വളരെ കറക്റ്റ് ആണ്.
1: ചെയ്യുന്ന ഇതിപ്പൊ വിടുന്ന പാട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഹബീബിയിലെ അവര് പരാതി വന്നിട്ടുണ്ട്. അയാള് വിളിക്കാൻ അയാളെ പേര് പറഞ്ഞ പൊറോട്ട മേഖല എന്റെ അടുത്ത് പരാതി പറഞ്ഞു, അണ്ണാ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നത് ആ പാട്ട് ആ പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേഷൻ
2: ചെയ്യുക. ഹലോ,
3: ഹലോ സാറേ.
2: നമസ്കാരം, സ്വാഗതം.
3: നമസ്കാരം, ഞാൻ അനില മോഹനാണ്.
2: അതെ അതെ അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: ഈ വിഷയം പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഞാനും അതില് തന്നെ പറയുന്ന കാര്യം, ഈ ജോലി ടീച്ചേഴ്സ് ഉള്ളവരെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ വീട്ടിൽ ഇതുപോലെ പി എസ് സി എഴുതി എത്രയോ വർഷങ്ങൾ പി എസ് സി എഴുതി നോക്കിയിരിക്കുന്ന എത്രയോ പിള്ളേരുണ്ട്, എന്റെ മോളും ആ കൂട്ടത്തിലുള്ളത്. അപ്പൊ അവരെയൊക്കെ നിർത്തി ഇങ്ങനെ നിർത്തിയിട്ട് ഈ ടീച്ചേഴ്സിന് വേണ്ട വല്ല കാര്യമുണ്ട്. അപ്പം ഈ പിള്ളേരെയൊക്കെ പിടിച്ച് ഇതിനൊക്കെ പറഞ്ഞു വിടണമായിരുന്നു.
2: അതുപോലെ അവർക്ക് അവർക്ക് ടീച്ചേഴ്സിന് നല്ല സാലറിയാണ്, അതിന്റെ കൂടെ ഇവർക്ക് അലവൻസും ഉണ്ട്, ഈ 25,000 രൂപയോ മറ്റോ ഒക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. അതുമൊക്കെ എന്തിനാണ് അല്ലേ, അവർക്ക് ഈ ജോലി ഇല്ലാത്തവർക്ക് കൊടുത്താൽ അത് വലിയ പ്രയോജനപ്പെടും, അവർക്ക് വലിയ ആശ്വാസമാവും, താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം ആവുമായിരുന്നു അല്ലേ.
3: വലിയ ആശ്വാസമാണ്. പിന്നെ അത് തന്നെയല്ല, പിള്ളേരുടെ പഠിത്തം മുടങ്ങത്തില്ല
2: പിന്നെ പിന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പം
3: അവരെ
2: ആ പോർഷൻസ് പഠിപ്പിക്കേണ്ട പോർഷൻസ് തീരാറാവും.
3: പിന്നെ ഇവര് ഇതൊക്കെ നേരത്തെ ഇതൊക്കെ അവർക്ക്
2: ആലോചിച്ചുകൂടായിരുന്നു.
3: എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ പിള്ളേര് വീണിപ്പോണ്ട്. അപ്പൊ അത് ചെയ്തത് തെറ്റ് തന്നെ, നമ്മള് പറയാനുള്ളത് പറയാം.
2: ശരി, ഓക്കെ, പ്രതികരിച്ചതിന് സന്തോഷം. അങ്ങനെ പ്രതികരണം ഉണ്ടാവണം സമൂഹത്തിൽ. ഓക്കെ, ശരി, ഓക്കെ.
0: അപ്പോൾ നമുക്ക് ഇനി ഒരു പരസ്യമാണ്, ആ സമയത്തൊക്കെ വിളിക്കാം, പരസ്യം കഴിഞ്ഞ് പാട്ട് കേൾക്കാം. ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അധ്യാപകരെ സെൻസസ് ഡ്യൂട്ടിക്ക് വിടുന്നു, വിദ്യാർത്ഥികൾ ക്ലാസ് ഇല്ലാതെ വെറുതെ ഇരിക്കുന്നു, ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗാനത്തിലോട്ടും പരസ്യത്തിലോട്ടും ഒന്ന് കിടക്കാം.
4: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച് ആണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ നമ്മൾ തുടരുകയാണ്. അനാമിക എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. അനാമികയിൽ അഭിനയിച്ചിരിക്കുന്നത് സഞ്ജീവ് കുമാറും ജയാ ബച്ചനും ഒക്കെയാണ്. എൻ്റെ പ്രത്യേകത ഈ പാട്ട് തന്നെയാണല്ലേ, നല്ല പാട്ടാണ്. ലതാ മങ്കേഷ്കറിൻ്റെ സ്വരം അല്ലേ, എൻ്റെ സൗകുമാരിക്കും. അത് നമ്മൾ വളരെ അല്ലേ ഒരു ഭംഗിയായിട്ട് അവർ പാടിയിരിക്കുന്നത് എൻ്റെ അല്ലേ ഈണത്തിന് അല്ലേ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകുക ആ പാട്ടിൽ. ആർ ഡി ബർമൻ്റെ സംഗീതം, അതുകൊണ്ട് മജ്റു സുൽത്താൻപൂരിയുടെ വരികളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കടന്നാലും അപ്പോൾ വിഷയം എല്ലാവർക്കും അറിയാം, ഞാൻ അതുകൊണ്ട് വിഷയം ആവർത്തിക്കുന്നില്ല. ഓക്കെ, ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
1: നമ്മളെ ടീച്ചർമാരെ ഇതിന് ഉപയോഗിക്കുന്നത് അങ്ങേയറ്റത്തെ നെറിയട്ട പരിപാടിയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ചെയ്യുന്ന കുട്ടികളോടുള്ള വഞ്ചന. ടീച്ചർമാര് അതിന് ഏർക്കത്തില്ല, കാര്യം അവർക്ക് ഡബിൾ ശമ്പളം കിട്ടും. അവർക്ക് സ്കൂളിൽ വരാതെ തന്നെ ആ ശമ്പളവും കിട്ടും, മറ്റേതിന് പോകുന്നുള്ള പ്രത്യേക ശമ്പളവും കിട്ടും. അതല്ലെങ്കിൽ എവിടെയാണ് ഏർക്കേണ്ടതാ? ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് വേറെ ആൾക്കാർ ഇവിടെ അവർക്ക് തന്നെ ഏർക്കാം. അവർക്ക് എന്തിനും തുമ്മുന്നതിനും ചീറ്റുന്നതിനും എല്ലാത്തിനും സമരം ചെയ്യുന്ന ടീച്ചർമാര്, അതുപോലെ എന്തിനും സമരം ചെയ്യുന്ന നേതാക്കന്മാരുണ്ടല്ലോ രാഷ്ട്രീയക്കാര്, അവരാരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അല്ല അവർക്ക് ഇപ്പൊ SFI ഉണ്ട്, ഇവരുണ്ട്, KC ഉണ്ട്, DLP, ഇവരെല്ലാരും നേതാക്കന്മാരാ. പക്ഷെ വേറെ ആരെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു സമരം ചെയ്യും, അടിച്ചു പൊട്ടിക്കും. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രതികരിക്കാൻ ഒരു യൂണിയൻകാരും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, അതിന് അവരാരും ഇതിനകത്ത് പ്രതികരിക്കാത്തെ. അവര് പ്രതികരിച്ചാൽ ഇവരെ അവിടെ വിടത്തില്ല, അവരെ സ്കൂളിൽ വിടും.
0: ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുക്കുകയും അതിനുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ?
1: ആവശ്യമില്ലാത്ത കാര്യത്തിന് അവര് സമരം ചെയ്യും, എല്ലാം അടിച്ചു പൊട്ടിക്കുകയും എല്ലാം ചെയ്യും. ഇതുവരെ ആരും
0: വിദ്യാർത്ഥി സംഘടനകളും അല്ലേ, വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും, എനിക്ക് അധ്യാപക സംഘടനകളും ഇത് ഉന്നയിച്ച വിഷയമാണ്. അവരിത് പറഞ്ഞു, ഇത് ഇതിന് പകരം ഈ അധ്യാപകരെ നിയമിക്കണം, അല്ലെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ട്, ഇതിന് വിടണം, ഡ്യൂട്ടിക്ക് വിടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് അവർ പ്രതിപാദിച്ച് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ എനിക്കൊന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒക്കെ ആവേശഭരിതമായിട്ട് ഇതിനെ ഒരു അല്ലെ ഈ ഒരു സമരം മുന്നേറ്റത്തിൽ
1: ടീച്ചേഴ്സിന്റെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരെയൊക്കെ നിയമിക്കാമല്ലോ, അങ്ങനെ ഈ ഇവർക്ക് കൊടുക്കുന്ന അതേ ശമ്പളം അവർക്ക് കൊടുത്താൽ പോരെ. ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസം തന്നെ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ രണ്ടു ദിവസം ടീച്ചർമാരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി, അല്ലാതെ ട്രെയിനിങ്ങിന് വിളിച്ച്. ഇനി പോയി ഇന്ന് പോകുമ്പോ ഉള്ള ട്രെയിനിങ് കൊടുപ്പ്, അന്നും ക്ലാസ് ഇല്ലായിരുന്നു. രണ്ട് ക്ലാസ്സിലെ ടീച്ചർമാരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ട് അവർക്ക് ക്ലാസ് ഇല്ലായിരുന്നു.
0: ക്ലാസ്സിലിരുന്നു, ക്ലാസിംഗ് ക്ലാസിന്റെ ഭാഗമായിട്ടും ഈ ക്ലാസ് നമ്മുടെ വിദ്യാർത്ഥിയുടെ ക്ലാസ് ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അല്ലേ?
1: ആ ക്ലാസ് ഒഴിഞ്ഞു കിടക്കുക, ക്ലാസ് വെച്ചില്ല, ക്ലാസ് വെച്ചില്ല. അല്ലെങ്കിൽ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളിൽ വേറെ ടീച്ചർ വരണ്ടേ?
0: അതെ അതെ അതെ അതെ,
1: അതിനില്ലല്ലോ.
0: ട്രെയിനിങ് ഒക്കെ നടക്കുന്നത് ജൂലൈ 1 മുതൽ
1: അതിന് ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്ന ആംഗ്ലീഷിലൊക്കെ വന്നുള്ള ഒരുപാട് പേരുണ്ട്, അവരെ വിളിച്ചാണ് ഇത് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ SFIയും KSCയും BJP എല്ലാരും കൂടെ സംഘടിച്ച് ഇതിന് പ്രചരിപ്പിക്കുക. സ്കൂൾ മുടക്കം പാടില്ല, കുട്ടികളുടെ പഠിത്തം മുടക്കാൻ പാടില്ല, മറ്റുള്ളവരെ നിയമിക്കുക എന്ന് പറഞ്ഞ് ഇവര് സമരം ചെയ്യട്ടെ. ഇതെല്ലാം അന്ന് നിൽക്കും, ഒറ്റ സമരം മതി. വിദ്യാർത്ഥികൾ അറിഞ്ഞ് സമരം ചെയ്താൽ ഇവരെ ടീച്ചർമാരെ കൊണ്ടുപോകത്തില്ല, മറ്റുള്ളവരെ വിട്ട് ഇത് പരിപാടി നടത്തുക. അങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സർക്കാരായാലും നിറയേണ്ട പരിപാടിയാണ്. ചോദിക്കാൻ ആളില്ല, ചോദിക്കാൻ ആളില്ല.
0: പ്രതിഷേധങ്ങൾ വരുന്നില്ല,
1: പ്രതിഷേധങ്ങൾ വരണം. ഇവരൊക്കെ വരട്ടെ, SFI ആയാലും KSC ആയാലും മറ്റവരായാലും അവര് വന്ന് പ്രകടനം നടത്തട്ടെ, അവർ സമരം ചെയ്യട്ടെ, മറ്റു ക്ലാസ്സുകൾ മുടക്കാൻ പറ, സ്കൂളെ മുടക്കാൻ പറ. ഈ ഇവരെ വിളിച്ചോണ്ട് പോയാൽ ക്ലാസ് ഇവിടെ സ്കൂൾ വേണ്ടെന്ന് പറയണം. അങ്ങനെ കർശനമായി സമരം ചെയ്യണം. ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ സമരം,
0: വെറും
1: ഒരു കാര്യവും ഇല്ലാത്ത സമരം
0: ചെയ്യുന്നുണ്ട്.
1: ഈ അത്യാവശ്യ കാര്യത്തിന് അവരെന്തുകൊണ്ട് പ്രചരിക്കുന്നില്ല? അതാണ്
0: എന്റെ അഭിപ്രായം.
1: അങ്ങനെ വേണമെന്നാണ് ഞാൻ
0: പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഓ ശരി എന്നാ ചേട്ടാ, ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഓക്കെ, ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം സർ. ഞാൻ
0: ബാബുപട്ടത്താനം അല്ലേ? ഓക്കെ,
2: ടൗണാർത്തി നിൽക്കുന്ന ട്രാഫിക് വാർഡനാണ്.
0: ട്രാഫിക് വാർഡനാണ്. ഓക്കെ,
2: ടൗണാർത്തി സുപ്രീമിൽ നിൽക്കുന്ന ട്രാഫിക് വന്നത്.
3: അവിടെ ഒത്തിരി ബ്ലോക്ക് ഉള്ള സ്ഥലവുമാണ്.
2: അയ്യോ, ഭയങ്കര
3: ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ജാഗ്രത പുലർത്തി നിൽക്കുന്ന ഒരു ട്രാഫിക് വാർഡനാണ് ഈ ബാബു പട്ടത്ത അല്ലേ?
2: കാരണം നമുക്ക് എല്ലാവരും ഒരുപോലെ വരുന്നവരും പോകുന്നവരും, പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ ആരും അംഗീകരിക്കാറില്ല. പലപ്പോഴും നമ്മള് ഹൃദയം പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിൽ അങ്ങനെ എത്താറുണ്ട്. കാരണം ഈ എന്താ പണക്കൊഴുപ്പ് കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സാറെ, പറഞ്ഞ കേട്ടിട്ട്. വാഹന സെന്റർ റോഡിന്റെ സെന്ററിൽ ഇട്ടിട്ട് അവര് നോക്കി നിൽക്കും ഏത് വണ്ടി ഇറങ്ങുന്നു, അവിടെ കയറും അവര്. സാറെ അപ്പുറത്തെ സ്ഥലമുണ്ട്, ഇപ്പുറത്തെ സ്ഥലമുണ്ട്, പക്ഷെ അവര് കയറത്തില്ല. ആ സമയത്ത് നമ്മുടെ കൊല്ലത്തെങ്കോട്ട് റോഡ് അങ്ങ് ബ്ലോക്ക് ആവും, മനസ്സിലായേ?
3: എന്തൊരു ബ്ലോക്കാണ്, എനിക്കൊന്ന് കല്ലും താഴം വരെ അല്ലേ?
2: ആ നിശ്ചയിക്കുന്ന പോലെ അവരിടും. നമ്മളിനി എത്ര മരണ വിളി വിളിച്ച് തൊണ്ട കീറി വിളിച്ചാലും അവര് വരത്തില്ല, മനസ്സിലായില്ലേ? ഇത് ഒരു ദുരനുഭവം തന്നെയാണ്.
3: ഒരു ട്രാഫിക് വാർഡന്റെ ദീനരോദനമാണ് കേൾക്കുന്നത്.
2: അതെ അതെ, ഞാൻ മാത്രമല്ല പല പോയിന്റുകളിൽ നിൽക്കുന്ന, ഇപ്പം നമ്മുടെ സുഡ് പോയിന്റില് നമ്മുടെ ഒരു വാർഡനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞ കാര്യം ഇതൊക്കെയാണ്, നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല സാറേ. കാരണം എന്ന് പറഞ്ഞാല് അഹന്റെ അഹങ്കാരം കൂടിപ്പോയി, പണത്തിന്റെ കൊഴുപ്പ് കൂടിപ്പോയി. നീ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട എന്തിനാ?
3: ഞാൻ വലിയ കാറിൽ വരുന്നു, പിന്നെ നിങ്ങളെയൊക്കെ എന്തിനാ ഞാൻ അനുസരിക്കുന്നത്? ഞാൻ എന്താ ഇത്രയും ടാക്സ് കൊടുക്കുന്നില്ല, ഇത്രയും വലിയ കാർ മേടിക്കുന്ന എന്നെ ബഹുമാനിച്ചുകൂടെ?
2: കാക്കിട്ട പോലീസുകാരനാണെന്ന് പറയുന്നെങ്കിലും ഉണ്ടല്ലോ, മിണ്ടാതെ എടുത്തോണ്ട് പോകും, മനസ്സിലായി? ഇതൊക്കെ ട്രാഫിക് വാർഡനല്ലേ, അത്രയ്ക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം വലുതല്ലേ സാറേ, കിട്ടുന്ന കൊണ്ടാണ് നമ്മുടെ അന്നം
3: കഴിയുന്നത്.
2: ഞങ്ങളുടെ 26 വാർഡന്മാരും ഇതുപോലെ കിട്ടുന്ന എത്രയും പേരുടെ തെറി വിളി, എത്രയും പേരുടെ ആക്ഷേപം, എത്രയും പേരുടെ നിസ്സംഗത, മനസ്സിലായി? എല്ലാം നമ്മൾ അനുഭവിച്ചാണ് നമ്മുടെ ഒരു ദിവസത്തെ അന്നത്തിന് വാങ്ങൊണ്ടുവരുന്നത്. എത്ര വേദനാജനകമാണെന്നറിയാം, പക്ഷെ വേറൊരു മാർഗമില്ല, അപ്പൊ അനുഭവിക്കുകയല്ല. പിന്നെ ഇനി സബ്ജക്റ്റിലേക്ക് കടക്കാം. സാറേ ഞാൻ ഒരു ചെറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഒരു ഇപ്പൊ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്, കുട്ടികൾക്ക് ഈ ഇലക്ഷൻ സംബന്ധിച്ച് അധ്യാപകര്
3: ഇലക്ഷൻ സെൻസസ് സെൻസസ് ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ വരുമ്പോ ഇലക്ഷൻ ഇപ്പൊ ഡ്യൂട്ടി പല രീതിയിലുണ്ട്, പല ഡ്യൂട്ടികൾക്ക് ഇവരെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമകാലിക പ്രശ്നം എന്ന് പറയുന്നത് സെൻസസ് ഡ്യൂട്ടിയാണ്. വർത്തമാന കാലത്ത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ സെൻസസ് ഡ്യൂട്ടിയാണ്.
2: ഓക്കെ, പക്ഷേ ഇതൊന്നും അല്ല സാറേ. നമ്മൾ ഈ ഇലക്ഷൻ ഡ്യൂട്ടി ആയിരുന്നാലും സെൻസസ് ഡ്യൂട്ടി ആയിരുന്നാലും ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ടാണ് ഈ അധ്യാപകർ പോകുന്നത്,
3: മനസ്സിലായോ?
2: ആ കുട്ടികൾക്ക് ക്ലാസ്
3: സ്കൂൾ അധ്യയനം തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ കിടക്കുന്നു സെൻസസ് ഡ്യൂട്ടി. അപ്പൊ അധ്യാപകരില്ല, അവർ ട്രെയിനിങ്ങിന് പോകുന്നു, അടുത്ത സെൻസസ് ഡ്യൂട്ടിക്ക് പോകുന്നു.
2: ശക്തമായ പ്രതികരണം എവിടെ നിന്നാന്ന് അറിയോ? രാഷ്ട്രീയക്കാരിൽ നിന്നല്ല ഉണ്ടാവേണ്ടത്. അതെ, SFIO KSCO അല്ലെ സ്കൂളിലെ ഏത് രാഷ്ട്രീയം എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും അവിടെ ഒന്നും അത് തുടങ്ങത്തില്ല. സാറിനറിയാവോ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ പുതിയ സർക്കാർ സ്ഥാനത്തിലേക്ക് എത്തില്ലേ, അതിന് 2 ദിവസം മുമ്പ് കൊല്ലം KSRTCയില് ഈ ബസിന്റെ ഏതാ സൗജന്യ യാത്രയെന്നും പറഞ്ഞ് ഒരു സംഘടന, പേര് പറയുന്നില്ല, അവര് അതുണ്ടാക്കി സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടല്ല, ജനങ്ങൾ പ്രതികരിക്കും, ജനങ്ങൾ സമരം ഉണ്ടാക്കുക, അതായത് മാതാപിതാക്കൾ അടങ്ങുന്ന ജനങ്ങൾ സമരം ഉണ്ടാക്കുക, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനും ഇതിന്റെ പിന്നിൽ ഇറങ്ങത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ മാതാപിതാക്കളാകുന്ന സമൂഹമാവുന്ന
3: രക്ഷിതാക്കളാണ്,
2: മനസ്സിലായില്ലേ? അപ്പം എന്താണ് രക്ഷിതാക്കൾ അല്ലെ ജനങ്ങൾ സമൂഹത്തിലിറങ്ങി ഉണ്ടാക്കുക, അല്ലാതെ
3: പ്രതിഷേധിക്കുക,
2: മാർഗം അല്ലാതെ സാറേ ഒരു രാഷ്ട്രീയക്കാരനും ഇതിന് പിന്നിൽ ഇറങ്ങത്തില്ല. കാരണം ഇതെല്ലാം കയ്യം കളിയാണ്, ഏത് രാഷ്ട്രീയക്കാരെ ആയിക്കോട്ടെ എല്ലാം കയ്യം
3: കളിയാണ്, മനസ്സിലായി?
2: അപ്പം ഈ രാഷ്ട്രീയ കളി ഒഴിവാക്കിയിട്ട് ജനങ്ങളെ ഇറങ്ങിത്തിരിക്കുക, ജനങ്ങളാണ് ജനങ്ങളെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇത് പ്രതികരണം ഉണ്ടാവും, ഏത് സർക്കാരും അത് മുൾമുനയിൽ എടുത്തോളും, മനസ്സിലായില്ലേ? അപ്പൊ ജനം പ്രതികരിക്കുക, ജനം പ്രതികരിക്കുക എന്നുള്ളതാണ് സത്യം. ഒരു KSRTC സൗജന്യ യാത്രയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചു, അതിന്റെ തൊട്ട് 2 ദിവസം പ്രതികരണം ഉണ്ടായി. അപ്പൊ പ്രതികരണം എവിടെ? ജനങ്ങളിൽ
3: നിന്നുണ്ടാകണം,
2: അതാണ് പാഠം. അല്ലെ, ഒരു രാഷ്ട്രീയക്കാരനും അതിന് തിടമ പിടിക്കത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏത് സംഭവങ്ങളായിക്കോട്ടെ അതൊന്നും തിടപ്പ് പിടിക്കത്തില്ല. ജനങ്ങൾ ഇറങ്ങി റോഡിലിറങ്ങി അല്ലെ സ്കൂളുകളിൽ ഇറങ്ങി പ്രതികരിക്കുമ്പോഴാണ് അത് അത് ജനം തന്നെ അറിയുന്നത് സർക്കാർ അറിയുന്നതും ഉടൻ ഒരു തീരുമാനം ഉണ്ടാകുന്നതും ജനങ്ങൾ പ്രതികരിക്കുമ്പോഴാണ്.
3: അതെ, ജനങ്ങളുടെ ഭരണമാണല്ലോ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളും ഒക്കെയാണല്ലോ മന്ത്രിമാരാവുന്നതും എല്ലാം. അപ്പോൾ ജനങ്ങളുടെ ഭരണമാണ്. അപ്പൊ ജനങ്ങളുടെ ഇതിന്റെ താല്പര്യം ഇല്ലെന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മാറ്റം ഉണ്ടാവും അല്ലേ.
2: ജനങ്ങളെ പ്രതികരിക്കുക.
3: ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പഴേ ഞാൻ രണ്ടുപേര് പാടിക്കോട്ടെ.
3: ആ പാടിക്കോ പാടിക്കോ.
2: മറക്കുവാൻ അറിയാ എന്തെളുപ്പം മണ്ണിൽ പിറ

0: കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു.
1: ഹലോ.
2: ഓക്കെ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം, താങ്കൾ പാട്ട് പാടുമ്പോൾ എപ്പോഴും ഒരു വിഷാദത്തിന്റെ തലം അതിനകത്ത് തളം കെട്ടിക്കിടപ്പുണ്ട്. എല്ലാ ഗാനങ്ങളിലും ഒരു വിഷാദത്തിന്റെ തളം അല്ലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വിഷാദത്തിന്റെ മനസ്സിലൊരു വിഷാദമുണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഒരു പ്രേമത്തിന്റെ വിഷാദമാകാം അല്ലെ, പഴയ ജീവിത ദുഃഖകരമായ ജീവിത സാഹചര്യങ്ങളുടെ ഒരു വിഷാദമാകാം, പല തരത്തിലെ വിഷാദം കടന്നു വരാമല്ലോ മനസ്സിൽ. പക്ഷെ അതൊരു സ്ഥായി ഭാവമായിട്ട് മനസ്സിന്റെ അല്ലെ അകത്തളങ്ങളിൽ എവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ അടുത്തൊരു പാട്ടിലോട്ടും പരസ്യത്തിലോട്ടും കിടക്കട്ടെ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.

0: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ കേട്ടത് ഭദ്രദൈവം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. എസ് ജാനകി ആലപിച്ച ഗാനം, സംഗീതം നൽകിയിരിക്കുന്നത്, ഈണവും സംഗീതവും നൽകിയിരിക്കുന്നത് എം എസ് ബാബുരാജാണ്. വയലാർ രാമവർമ്മയുടെ വരികൾ. ഓക്കെ, ഞാൻ അടുത്തൊരു കോളിലോട്ട് കടക്കുകയാണ്. സമയമില്ല, ഒത്തിരി കോളുകൾ വരുന്നു. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0472931111 0474 2311 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ചാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ പറഞ്ഞോ.
1: ഞാൻ പാട്ടിന്റെ കൂട്ടുകാരനാണ്.
0: സായിബാബു. ഓക്കെ, പറഞ്ഞോളൂ.
1: ഞാൻ സാറിന്റെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നല്ല സബ്ജക്റ്റ് ആണ്. അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മള് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരെ സെൻസസിനും മറ്റേ കാര്യത്തിനും ഒക്കെ പുറത്തു വിട്ടാലേ പിള്ളേരെ പഠിപ്പിക്കാൻ ആളില്ല, കൊച്ചുങ്ങളെ കാര്യം നോക്കാൻ ആളില്ല. പിന്നെ സാറ്റർഡേ സൺഡേ അവർക്ക് അവധി. അപ്പൊ അങ്ങനെ വരുമ്പോ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്തായാലും ടാബ്ലറ്റ് രൂപത്തിൽ അവരുടെ മണ്ടയിൽ കയറ്റാൻ ഒക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങളെ നേരത്തെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ക്രമേണ കൊടുക്കുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ സാറന്മാർ എപ്പോഴും സ്കൂളിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ ഈ ടീച്ചേഴ്സിനെ നമ്മൾ പുറത്ത് ഔട്ട്ഡോർ പണിക്ക് വിടരുത്. ബിക്കോസ് എന്താണെന്ന് അറിയാം, അതിന് അവർക്ക് പ്രത്യേക റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. 10 വീട്, 15 വീട് അല്ലെ, 50 വീട്, 100 വീട് ആയിരിക്കും ചിലപ്പോ ഇവർക്ക് ഉള്ളത്. കാരണം എനിക്ക് നേരിട്ട് അറിയാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പൈസ വേറെ കിട്ടും. സ്കൂളിൽ പഠിപ്പിക്കുന്നതിനുള്ള മാസ ശമ്പളം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ കാര്യമാണ്,
0: ഇവർക്ക് അലവൻസ് എന്ന് പറഞ്ഞ 25,000 രൂപയാണ് കിട്ടുന്നുണ്ട് ഈ സെൻസസിന്
1: പോകുന്നത്. അത് മാത്രമല്ല, മോറോർ ദാൻ ദാറ്റ്, നമ്മളെ ഈ പോകുന്ന സെൻസസ് എടുക്കുന്ന വീടില്ലേ, ഒരു വീട്ടിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. കോഴി എത്ര, പട്ടി എത്ര, അല്ലെ പൂച്ച എത്ര, എത്ര വീടുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു.
0: എനിക്ക് 300 വീടുകളോ മറ്റോ കവർ ചെയ്യണം, അല്ലെങ്കിൽ 800 പേർ അടങ്ങുന്ന ഹൗസ് വെസ്റ്റിംഗ് ബ്ലോക്ക് പറയുന്നത് കവർ ചെയ്യേണ്ടത്.
1: ഉണ്ട്. ആ കവർ ചെയ്യുന്നിടത്ത് ഇവിടെ അപ്പുറത്ത് തന്നെ ഇഷ്ടംപോലെ അതെല്ലാം ഈ ബംഗൾ ഇട്ടിരിക്കുക, അതിനൊക്കെ ഓരോ വീട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എളുപ്പമാണ്, അത്രയും വീടുകളിൽ ടിക്കറ്റ് ടിക്കറ്റ് പോവാം. അവിടെ കോഴിയില്ല, പട്ടിയില്ല, പൂച്ചയില്ല, ഇതൊന്നും സെൻസസ് എടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത് ടിക്ക് ചെയ്താൽ പാം. ഇത് ആർക്ക് കിട്ടുക പൈസ? ടീച്ചറിനല്ലേ കിട്ടുന്നേ. ടീച്ചറിന് ഇൻക്രിമെന്റ് ആയിട്ട് അവിടെ കിട്ടും. കുഞ്ഞുങ്ങളാരും ആരും നോക്കി ഈ സമയത്ത് ഇവര് കടപ്പുറത്ത് ഇടം തിരക്കി, അല്ലെങ്കിൽ റോഡ് നീളം തിരഞ്ഞ ഓരോ വീടുകളും തിരക്കുമ്പഴേ അതിന്റെ പൈസ ആർക്ക് കിട്ടും? പിള്ളേരുടെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് ഈ ടീച്ചേഴ്സിനെ ഇതിൽ ഇങ്ങനെ വിടാതെ, ഇൻവോൾവ്മെന്റ് ആക്കാതെ, നമുക്ക് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒത്തിരി ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ആരെങ്കിലും ഈ നമ്മളിപ്പോ ചവറെടുക്കാൻ പിള്ളേരെ എടുക്കുന്നില്ലേ വീട്ടില്, പിന്നെ ഇതൊക്കെ എടുക്കാൻ ഗ്രീൻ ഇതൊക്കെ വരുന്നുണ്ടല്ലോ, ഗ്രീൻ കാർഡ്,
0: ഹരിതകർമ്മസേന,
1: അതന്നെ അതേപോലെ ഉള്ള ആൾക്കാരെ നമുക്ക് വെളിയിൽ നിന്ന് എടുക്കാം. എടുത്തിട്ട് അവർക്ക് കൊടുക്കുക ഈ സെൻസസ്, അവരെടുത്തിട്ട് അവർക്ക് ഒരു ഇതായല്ലോ. അഡീഷണൽ പൈസ കൊടുക്കുന്നത് പോലെ നമ്മളെ വീടിന്റെ പുറത്തൊക്കെ നിൽക്കുന്ന അഭ്യസ്തരായ പിള്ളേർ, ഡിഗ്രി ഒക്കെ എടുത്തിരിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ഒരു ഇതായി, ഒരു ഇൻകമായി. അപ്പൊ അതാണ് എന്റെ ഒരു
0: അഭിപ്രായം.
1: അതുകൊണ്ട് ടീച്ചേഴ്സിനെ വിട്ടിട്ട് പിള്ളേരെ പഠിപ്പിക്കുക, ആ പിള്ളേര് പഠിക്കട്ടെ, അവരെ അവതാളത്തിലാക്കാതെ നമുക്ക് വേറെ വെളിയിലുള്ള പിള്ളേരുണ്ട്, അക്ഷരാഭ്യാസമുള്ള പിള്ളേരുണ്ട്, അവര് പോയി
0: വിദ്യരായിട്ടുള്ള അതെ
1: ക്വാളിഫൈഡ്
0: ആയിട്ടുള്ള
1: അത് തന്നെ അങ്ങനെയുള്ള പിള്ളേരുണ്ട്, അവർക്ക് കൊടുക്കുക ഈ പണി. ഈ സെൻസസ് ഒക്കെ അവർക്ക് കൊടുത്തൂടെ? എന്തായാലും ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, ആ കാശ് ഈ പിള്ളേർ കൊടുക്കും.
0: അവർക്ക് വലിയൊരു താൽക്കാലികമായിട്ട് ഒരു വലിയ ആശ്വാസവും ആവും അല്ലെ, അവർക്ക് ഒരു എക്സ്പീരിയൻസും ആവും. അത് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊടുക്കുക.
1: പറയുമ്പോ അവർക്ക് ഒരു എക്സ്പീരിയൻസ്.
0: അതെ അതെ,
1: ഇങ്ങനെ പോയിട്ടുള്ള ആളാണ് ഞാൻ മുൻപ്. ഞാനിത് പറഞ്ഞ ഒരാൾക്ക് പകരം പോയ
0: ആളാണ്,
1: ആരും ഞാൻ പറയുന്നില്ല.
0: ഹലോ,
2: നമസ്കാരം. മോണീഷ്വരി ചേച്ചിയാണ്.
0: നമസ്കാരം, നമസ്കാരം.
2: ആദ്യമേ തന്നെ ഒരു സന്തോഷം, അതായത് ഈ ഒരു വിഷയം എടുത്തതില് വളരെ സന്തോഷമുണ്ട്. കാരണം രണ്ട് പഠിക്കുന്ന കുട്ടികളുള്ള ഒരു വീട്ടിലെ ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് വിഷമമുള്ള ഒരു സമയമാണ്.
0: ഈ വിഷയം എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതിനെ കുറിച്ച് ഒത്തിരി പേര് പ്രതികരിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത്.
2: അല്ല, ഞാൻ വിചാരിച്ചു ബോണി വ്യാഴാഴ്ച ഈ വിഷയം, കാരണം ഇതൊരു വലിയ വിഷയമാണ്. കാരണം എന്തെന്നറിയാമോ, ഒന്നാമത് സ്കൂള് തുറന്നതേ ഉള്ളു. ഒരു മാസം ജൂൺ 1 സ്കൂള് തുറന്ന് ഇന്ന് 30, 29 30 എങ്ങാണ്ട് ഇതിനകത്ത് വെച്ച് ഞാൻ ഒരിക്കൽ എന്റെ മോന്റെ സ്കൂളിൽ ചെന്നപ്പോ എച്ചമ്മിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കുട്ടി ഓടി വന്നിട്ട് പറയുന്നു, സാറെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ക്ലാസ്സിൽ ഭയങ്കര ബഹളമൊന്നും. അപ്പൊ എച്ചമ്മ തിരിച്ചു കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞ പുള്ളിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ഏതാ മോനെ ഞാൻ എന്തോ ചെയ്യാനാ. പിന്നെ ഏഴ് പേരെ സെൻസസ് ഡ്യൂട്ടിയുടെ ട്രെയിനിങ്ങിന്, അതായത് ട്രെയിനിങ് തൊട്ട് ഇങ്ങനെ ഇവര് സ്കൂളുകളിൽ മുടക്കം വരുക, ടീച്ചർമാരാണെങ്കിലും സാറുമാരാണെങ്കിലും എത്ര ദിവസം പോകുന്നറിയാവോ. അപ്പൊ എച്ചമ്മ പറഞ്ഞൊരു മറുപടി, ഞാൻ എന്ത് ചെയ്യാനാടാ മോനെ, ഏഴ് പേരെ സെൻസസിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ട്രെയിനിങ്ങിന് വിട്ടിരിക്കുന്നത്. അപ്പൊ ഏഴ് ക്ലാസ്സിലെ ഏഴ് അധ്യാപകരില്ല, നമ്മുടെ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. നമ്മൾ പറയും ഓ ടീച്ചർമാര് സാറുമാർക്ക് അവർക്ക് എന്തോ ജോലി, സ്കൂളിൽ ചെന്ന് ക്ലാസ്സിൽ ചെന്ന് ഇരുന്നിട്ട് പോന്നാ പോരെ. രണ്ട് മക്കളെ മൂന്ന് മക്കളെ നമ്മുടെ വീട്ടിൽ നമുക്ക് നോക്കാൻ കഴിയത്തില്ല. അപ്പൊ ഒരു ക്ലാസ്സിൽ 45-50 കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ബുദ്ധിമുട്ട്, അതും പ്രത്യേകിച്ച് അധ്യാപകര് കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ മനസ്സിലാവും. പലപ്പോഴും വൈകിട്ട് അവര് വരുമ്പോ അവർക്ക് ശ്വാസം മുട്ടും കാര്യങ്ങളും, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കത്തില്ല പോണി. പക്ഷെ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത് ഒട്ടും നീതീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എത്രയോ ഓഫീസുകളിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ഓരോ ഓഫീസുകളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നേ ആ ഇല്ല അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയും എന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ ഇറക്കി വിടണം. കുഞ്ഞുങ്ങളെ നമ്മൾ രാവിലെ എണീച്ച് ചോറും കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിട്ടു, അവര് ഏകദേശം ഒരു 8:30 സ്കൂൾ കാമ്പൗണ്ടിൽ ചെന്ന് കയറി 4:45, അതായത് ഇപ്പൊ 10 പഠിക്കുന്ന ഒരു കുട്ടിയെ വിടുന്നത് 4:45. ഇത്രയും സമയം ആ കാമ്പൗണ്ടിലെന്ന് പറയുമ്പോ അധ്യാപകരുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് പേരന്റ്സ് പറഞ്ഞു വിടുന്നത്. പക്ഷെ കുട്ടികൾക്ക് മിക്കവാറും ക്ലാസ് കിട്ടുന്നില്ല. ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷയെ എന്തെഴുതോ അവര്? കുട്ടികളെ തോൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുമ്പോ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം അവരെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞു വിടുകയാണ്. എത്രയോ പേര് നേരത്തെ മറ്റേ ആ പുള്ളി പറഞ്ഞു കൊണ്ട് എത്രയോ പേര് ഒരു ജോലിയുടെ ഒരു ഇതുപോലെ എന്തെങ്കിലും ജോലി, എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്. ഞങ്ങള് പ്ലസ് ടു പഠിച്ച സമയത്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബോണി. ഞങ്ങളെ പഠിതാക്കളെ, പഠിതാക്കളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അപ്പൊ എനിക്കും എന്റെ കൂടെയുള്ള കുറച്ച് പേർക്ക് കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞാൽ ബീച്ച് റോഡ്, ബീച്ചിന്റെ അവിടുന്ന് ഇനി കളിയിക്കൽ കടപ്പുറം വരെയുള്ള നല്ല അടിപൊളി ഒരു ഏരിയ ആയിരുന്നു കിട്ടിയിരുന്നത്. ശരിക്കും ഞങ്ങൾ കേറി ഇറങ്ങി, ഒരു 4-5 ദിവസം കേറി ഇറങ്ങി വല്ലാണ്ട് വലഞ്ഞു.
3: അധ്യാപകരാണോ അവർക്ക് പകരം പോയി?
2: അല്ലല്ല, ഞങ്ങളെ കോർഡിനേറ്റർ പറഞ്ഞു വിട്ടത് പഠിത്തത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയില്ല.
3: നേരം
2: നമ്മള് സെൻസർ ഡ്യൂട്ടിക്ക് പോയി, ആ അവര് പോയി, ആ അത്രയും വാക്കുകളിൽ തീർന്നു.
3: അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഈ അധ്യാപകർ ഇതിനു മുമ്പും ഈ സെൻസസ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ വിവരശേഖരണം അങ്ങനെ പല ഈ ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സർവേകൾ, ഇതിനെല്ലാം ഈ അധ്യാപകർ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും.
2: ആരും പ്രതികരിക്കത്തില്ല. സംഘടനകളുണ്ട്, എന്തിനു ഏതിനെങ്കിലും വിളിക്കാൻ കൊടി പിടിക്കുക ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതിനെതിരെ ആരും പ്രതികരിക്കത്തില്ല. കാരണം നമുക്ക് പോണത് നമ്മളെ കുഞ്ഞുങ്ങളുടെ പിന്നീട് പഠിത്തമാണ് പോകുന്നത്. നമ്മൾ ആരോടാ ചെന്ന് ചോദിക്കുന്നേ? നമ്മളിത് ആരോടാ പറയുന്നേ? വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അറിയാവുന്നവരാണല്ലോ ഈ ഇരിക്കുന്ന എല്ലാവരും. അപ്പൊ അവര് സ്വയം അത് മനസ്സിലാക്കണ്ടേ? അധ്യാപകരെ ഇതുപോലുള്ള ഡ്യൂട്ടിക്ക്, അതും ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ, ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ, അപ്പൊ ഇതുപോലുള്ള ഡ്യൂട്ടിക്ക് പറഞ്ഞു വിടുമ്പോ അവര് സ്വയം മനസ്സിലാക്കണ്ടേ? കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളവരെയാണ് നമ്മൾ ഇതിനു വേണ്ടി നിയോഗിക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്ന്. എത്രയോ സ്ഥലങ്ങളിൽ PSC ഉന്നത പിന്നീട് വലിയ വലിയ തലത്തിലിരിക്കുന്നവരെയൊക്കെ പറഞ്ഞു വിടും. കാരണം പലരും പല സ്ഥലത്തും പലപ്പോഴും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, PSC പിന്നെ ഉദ്യോഗസ്ഥർക്കെല്ലാം ശമ്പളം കൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സത്യവാ, നല്ല ശമ്പളം കൂട്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലൊക്കെ ഉള്ളവരെ പറഞ്ഞു വിടണം. അല്ല, നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളവരെ ഇതുപോലെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ കൊച്ചുമോള് പഠിക്കുന്ന സ്കൂളിലും ഇന്ന് ടീച്ചറില്ലായിരുന്നു, പിന്നെ ആ ടീച്ചറില്ലായിരുന്നു, ഈ ടീച്ചറില്ലായിരുന്നു, ക്ലാസ്സില്ലായിരുന്നു, ഞങ്ങൾ ക്ലാസ്സിൽ കളിക്കുകയായിരുന്നു. ആ ഇതിനാണോ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത്? നേതാക്കന്മാരെന്ന് പറയുന്ന ഇപ്പൊ ഇരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ എന്താ അറിയത്തില്ലേ? നമ്മൾ ആരുടെ പേരെടുത്ത് പറയാ, രാഷ്ട്രീയം പറയാ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം സ്കൂള് തുറന്ന് ക്ലാസ് തുടങ്ങിയിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ പിന്നീട് ട്യൂഷൻ ക്ലാസ്സുകളിൽ വിട്ട് എത്ര എന്നും പറഞ്ഞുകൊണ്ടാ
3: അങ്ങനെയല്ലല്ലോ പഠിക്കേണ്ടത്. ട്യൂഷൻ ക്ലാസ്സിനെ ആശ്രയിച്ച് പഠിക്കുന്നത് അത്ര നല്ലൊരു രീതിയല്ലല്ലോ.
2: എന്നാലും നമ്മളെ കുഞ്ഞുങ്ങള് ഇതല്ലേ പോണി, നമ്മള് സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഇതല്ലേ, ഇതല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവരെ പറഞ്ഞു വിടുമ്പോ കുഞ്ഞുങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്, അവര് പഠിക്കേണ്ടത് എവിടുന്നാണ്? അപ്പൊ ഇതിനെതിരേക്കല്ലേ പ്രതികരിക്കാനുള്ളത്? എന്തിനും ഏതിനും റോഡിൽ ഇറങ്ങിക്കിടന്ന് തല്ലുണ്ടാക്കി അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കുഞ്ഞു പോലും ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നില്ല. ഇവിടെയും ഉണ്ട് സംഘടനകളുടെ കളി. അതായത് ചില അധ്യാപകർക്ക് ഇതിന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സംഘടന ഇടപെട്ട് അവരെ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും എടുത്തിടും,
3: അതിനൊക്കെയുണ്ട്. അധ്യാപക സംഘടനകൾ പ്രതികരിച്ചു, അവര് എനിക്കൊന്ന് അവർ പറഞ്ഞത് മറ്റേ ഈ പറഞ്ഞ താൽക്കാലികമായിട്ട് അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ഇവരെ ഈ ഡ്യൂട്ടിക്ക് വിടണം എന്നൊക്കെ മറ്റോ കാര്യ പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
2: എനിക്ക് താൽക്കാലികമായിട്ടൊന്നും ഒരു അധ്യാപകരും ഇല്ല പോണി. താൽക്കാലികമായിട്ട് അധ്യാപകരുണ്ടെങ്കിൽ നമ്മളെ കൊച്ചുങ്ങൾ വരുമ്പോ മോനെ ക്ലാസ്സിൽ ടീച്ചറില്ലായിരുന്നു അല്ലെങ്കിൽ സാറില്ലായിരുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല എന്നവര് പറയത്തില്ല.
3: താൽക്കാലികമായിട്ടുള്ളതായിരുന്നത്.
2: അപ്പൊ ഇതിനെതിരേക്ക് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞോട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ പഠിക്കാൻ വിടുമ്പോ അവർക്ക് ക്ലാസ് കിട്ടാണ്ട് പോവുക. കുഞ്ഞുങ്ങൾക്ക് തന്നെ ടെൻഷനല്ലേ പരീക്ഷ ആവുമ്പോ, അവർക്ക് തന്നെ ടെൻഷനല്ലേ, അവരെന്ത് എഴുതി വെക്കും പരീക്ഷയ്ക്ക്? ടീച്ചർമാര് സെൻസസ് ഡ്യൂട്ടിക്ക് പോയി ചമ്പരത്തിട്ട് അവര് അത് എഴുതി വെച്ചാ മതിയോ? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഓരോരുത്തരെ പിന്നീട് ഇടാനായിട്ട് ഉത്തരവർക്ക് ഇടുന്നവർ ഒന്നല്ല 9 വട്ടം ചിന്തിക്കണം. അധ്യാപകരെ ഇതിന് പറഞ്ഞു വിടണോ വേണ്ടയോ എന്നുള്ളത് എത്രയോ സ്ഥലങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു. എത്രയോ ഓഫീസുകളില് ജോലി ചെയ്യാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരെങ്ങനെ ഇറക്കി വിടണം? അവര് പോയിട്ട് വരട്ടെ, എല്ലാവർക്കും കാശ് കൊടുക്കും. ഈ പറഞ്ഞ ചിലപ്പോ ഈ അധ്യാപകര് പോകുന്നതിന് ചിലപ്പോ അവർക്കും പൈസ കൊടുക്കുമായിരിക്കും. പക്ഷെ നമുക്ക് പോണത് നമ്മളെ കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസമാണ് പോണത്. കുഞ്ഞുങ്ങൾ പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ നമ്മള് എന്താ ചെയ്യാ? അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കണം, ഇതിനെതിരെ പ്രതികരിക്കണം. രക്ഷകർത്താക്കൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം രക്ഷകർത്താക്കൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് നോട്ടപ്പുള്ളികളാ, കുഞ്ഞുങ്ങൾ
3: നോട്ടപ്പുള്ളികളാ.
2: എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. ഞാൻ ഒരു കാര്യത്തിന് പ്രതികരിച്ചതിന് എന്റെ കുഞ്ഞു എന്റെ കൊച്ചുമോൾക്ക് നല്ലൊരു പണി കിട്ടി, പിന്നെ ഞാൻ നല്ല രീതിയിൽ അതിന് ഇടപെടേണ്ടി എനിക്ക് വന്നു. അന്ന് ഞാനത് സംസാരിച്ചപ്പോ അന്ന് ആ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്ന എല്ലാവരും പുറത്തിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ചേച്ചി നോക്കിക്കോ, ഇതിന് ആ കുഞ്ഞിന് ഉറപ്പായിട്ടും പണി കിട്ടുമെന്ന് പറഞ്ഞാൽ അതുപോലെ കിട്ടി. പക്ഷെ ഞാൻ വിട്ടില്ല, ഞാൻ നല്ല രീതിക്ക് പ്രതികരിച്ചു. ലാസ്റ്റ് അവരെന്നോട് മാപ്പ് പറയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞ് തോട്ടപ്പുള്ളിയാ. പക്ഷെ എങ്കിലും സങ്കടം കൊണ്ടാ പറയുന്നത്, അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുക, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടക്കാതിരിക്കുക, ഇതാണ്
3: പറയാനുള്ളത്.
0: അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഇടവേളയുണ്ട്, കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടിലോട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ, വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ലിസണേഴ്സ് ലോഞ്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗാനത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഉറക്കം വരാത്ത രാത്രികൾ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, എസ് ജാനകിയാണ് ആലപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ തൊട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരമുണ്ട്.
0: പറഞ്ഞോളൂ.
1: കാട്ടിലെ തടി തേവരാന വലിയടാ വലി, അറിയോ?
0: പഴഞ്ചൊല്ലുണ്ടല്ലോ.
1: അതേപോലെ ഇപ്പോഴത്തെ കാര്യം, പിന്നെ അടുത്ത കാര്യം പറയണത്, മിസ്റ്റർ ബോഡിക്ക് ഫാദർ കൊണ്ട് പറഞ്ഞിട്ട് ബ്ലാക്ക് കാറ്റിനെ ഒന്ന് ചെയ്യാൻ പറയണം സെക്യൂരിറ്റി ആയിട്ട്.
0: പ്രൊട്ടക്ഷനോ? സംരക്ഷണത്തിന് വേണ്ടി. സംരക്ഷണത്തിന് വേണ്ടി.
1: ഈ കാര്യം എടുത്തു കഴിച്ചാല് കൊറേ സംഘടനകൾ ബോണിക്കെതിരെ ഇപ്പൊ തിരിയുന്ന ഒപ്പം പറയാൻ പറ്റില്ല. രാഷ്ട്രീയക്കാര് തിരിഞ്ഞിട്ടില്ല. അപ്പൊ രാഷ്ട്രീയക്കാര് തിരിയപ്പോ രാഷ്ട്രീയത്തിന്
0: വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടി സംസാരിക്കുക.
1: മക്കളുടെ കാര്യം തന്നെ ശരി തന്നെ, ഇല്ലാന്നൊന്നും ഇല്ല. ഇപ്പൊ ഒരു ഒരു ഉറുപ്പ്യ കിട്ടണം, അവിടെ 4 ഉറുപ്പ്യ കിട്ടിയ ആരെങ്കിലും എന്തെങ്കിലും പറയോ? പ്രതികരിക്കോ? അല്ല, അറിയാണ്ട് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, 1 ഉറുപ്പ്യ കിട്ടുന്ന ഭാഗത്ത് സാധാരണ പോയി ഉദ്യോഗം ചെയ്യുന്ന അവർക്ക് 1 ഉറുപ്പ്യ കിട്ടും. ഇപ്പൊ വെളിയിൽ പോയി കഴിഞ്ഞാൽ 3 ഉറുപ്പ്യ കൂടുതൽ കിട്ടും. ഇപ്പൊ അവരതിനനുസരിച്ച് പ്രതികരിക്കും.
0: അവർക്ക് ഓൾറെഡി നല്ല 1 ഉറുപ്പ്യ കിട്ടുന്നുണ്ട്. അത്യാവശ്യം അവിടെ അധ്യാപകർക്കൊക്കെ നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതിന്റെ

0: ഞാൻ പറയണോ, ഞാന് പഠിപ്പിക്കണം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ കുട്ടികളെ. ആ പഠിപ്പിക്കുന്ന സമയത്ത് സർക്കാരിന്റെ പേപ്പർ എന്നെ കൊണ്ട് വാല്യുവേഷൻ ചെയ്യാൻ തന്നിട്ടുണ്ട്, മനസ്സിലായ? അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് വാല്യുവേഷൻ ചെയ്യാറുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ 10-4 കണ്ടോ 10-6 കണ്ടോ ഒന്നും വാല്യുവേഷൻ ചെയ്തിട്ടില്ല. അതേപോലെ എന്റെ കുട്ടി, ഞാൻ പഠിപ്പിച്ച കുട്ടികളെ അതേപോലെ എന്ന് പഠിച്ച് ജയിച്ച കുട്ടികളെ മാത്രമേ ഉള്ളൂ, സത്യസന്ധമായിട്ട് മാത്രമേ പഠിച്ച കുട്ടികളെ
1: ജയിച്ചിട്ടുള്ളൂ.
0: അതേപോലെ ഞാനും അതേപോലെ വാല്യുവേഷന് കൊണ്ടുവരുമ്പോ അയാൾ പറയാ, നിങ്ങള് വെറുതെ കണ്ണും ചിമ്മിയിട്ട് ഇങ്ങനെ ഇട്ടാ മതി പറഞ്ഞു. ഞാൻ സാറേ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ സത്യസന്ധമായി പഠിപ്പിക്കണോ, സത്യസന്ധമായിട്ട് ഞാൻ വാല്യുവേഷൻ ചെയ്യുള്ളൂ. സാർക്ക് വല്ല വിഷമം ഉണ്ടെങ്കിൽ നിങ്ങള് സാറ് ഒരു പണിയോ, സാർ വേറെ കുട്ടികളുടെ ഇല്ല വേറെ ആൾക്കാരെയോ കൊടുത്തോളൂ. ഞാൻ അവിടെ പഠിപ്പിച്ചത് പഠിച്ച ആളായിരുന്നു, അതുകൊണ്ട് അയാൾ പറയാ, അയാള് ഞാൻ പഠിപ്പിച്ച ആളായിരുന്നു, പഠിച്ച മേഷമായിരുന്നു അവിടെ പഠിപ്പിക്കും. അയാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, അയാൾക്ക് വാല്യുവേഷന് ഒരു 500-600 പേപ്പർ കൊണ്ടുവന്ന് തരും. ആ അപ്പൊ കൊണ്ടുവന്നിട്ട് അയാൾ ജോലിക്കുമ്പോ ബാക്കിയുള്ള സമയത്ത് വാല്യുവേഷന് അയാൾ നമ്മുടെ ഈ പേപ്പർ തരുമായിരുന്നു. മനസ്സിലായ? അപ്പൊ ഞാൻ സത്യസന്ധമായിട്ടൊക്കെ വാല്യുവേഷൻ ചെയ്ത് കൊടുക്കും. അപ്പൊ ചിലപ്പോ 100-150 കുട്ടികൾ മാത്രം ജയിക്കുള്ളൂ. അതാണ് നമ്മള് ചെയ്തത്. നമ്മള് ഒരു വാക്ക് മാത്രം നേരവ മാത്രം ഞാൻ
1: പഠിച്ചിട്ടുള്ളൂ,
0: അതുകൊണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പൊ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ, ജനങ്ങളെ കുട്ടികളുടെ അധപതനത്തിനായിട്ടുള്ള മുന്നോടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റമില്ല, അതിപ്പോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും ഞാൻ പറയണെങ്കിൽ പണ്ട് ഇപ്പൊ കോണ്ടാക്ട് ബേസിൽ കൊടുക്കണില്ലേ ഓരോ ആൾക്കാർക്ക്, ഓരോ സർവേ ചെയ്യണില്ലേ, റോഡിന്റെ സർവേ ചെയ്യണ പോലെ ഒരാൾക്ക് കൊടുക്കണം കോണ്ടാക്ട്. അതുപോലെ ഇത് കോണ്ടാക്ട്
1: കൊടുത്തോട്ടെ. ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ PSC പരീക്ഷകൾ എഴുതി നിൽക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ളവരുണ്ട്,
0: ജോലിയില്ലാത്ത കുറെ
1: ആൾക്കാർ.
0: അത് ഒന്ന്. രണ്ടാമത് അവരുടെ എല്ലാ അത് എന്ത് വന്നാലും അവരുടെ പേർക്ക് കൊടുക്കാം. എന്തേ വാല്യുവേഷൻ ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു വാല്യുവേഷൻ ഒരു ചെയ്ത് സെൻസസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരൊരു ആക്ഷൻ എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ ടീച്ചേഴ്സുകാര് പോയി അവിടുന്ന് ഇപ്പൊ പെർമനന്റ് ആൾക്കാര് ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പോയി എന്തെങ്കിലും ചെയ്ത് അവർക്ക് കൊണ്ട് ഒരു ആക്ഷൻ, ഇപ്പൊ നാളെ ഒരു ആളുടെ പേര് ഒരു ആക്ഷൻ എടുക്കട്ടെ, പിറ്റേ ദിവസം സമരം തുടങ്ങും അല്ലയോ? അങ്ങനെയല്ലേ? അതാണ് കാര്യം.
1: അപ്പൊ ശരി, ഞാൻ ഗാനത്തിലോട്ട് കടക്കട്ടെ, എനിക്കൊന്നൊരു കോൾ ഉണ്ടായിരുന്നു, അത് കട്ടായി പോയി.
2: അപ്പോൾ ഇപ്പോൾ ഒരു കോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരുന്നു, അത് കട്ടായി പോയി. രാധാമണി അമ്മയാണ് വിളിച്ചത്. അപ്പൊ ഒന്ന് വീണ്ടും വിളിക്കുക. ഓക്കെ, കട്ടായ കോൾ. ഓക്കെ ഓക്കെ, നോക്കട്ട്, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ. ആ ആ ആ ഓക്കെ ഓക്കെ, ഞാൻ കണക്ട് ചെയ്യാം. ഹലോ
3: ഹലോ.
1: ആ പെട്ടെന്ന് പറഞ്ഞോളൂ. ആ
3: ഇവിടെ സ്കൂള് നടക്കുന്നില്ലേ, എല്ലാം പൂട്ടിയിടാൻ പറ. വേറെ കുട്ടികളെല്ലാം ഇവിടെ രാവിലെ എന്റെ ചോറ് കറി യൂണിഫോം എല്ലാം ധരിച്ചു കൊടുക്കുന്ന, എന്തിനാണ് ഇറങ്ങി
1: പോകുന്നത്? അവർക്ക് കഷ്ടപ്പെട്ട് പോയിട്ട് വിദ്യാഭ്യാസം കിട്ടുന്നില്ല,
3: അവിടെ പോയി എന്താ നേടാൻ? സ്കൂൾ അടച്ചിടാൻ പറ, എന്തിനും ഇവിടെ തുറന്നു വെച്ചോണ്ടിരിക്കും. അധ്യാപകർ വേണം മാത്രം തുറക്കുക, അല്ലാതുള്ള ദിവസങ്ങളിലൊക്കെ അടഞ്ഞിട്ടുള്ള അവര് വീട്ടിലിരിക്കട്ടെ. എന്തിനും അവിടെ പോയ വീലും കൊണ്ട് ബസ്സും കയറി ആകെ ബുദ്ധിമുട്ടി അവരെന്തിനു പോന്നു. പിന്നെ ഇവിടെ സന്ദേഹം നാളെ രാവിലെ 4 മണിക്ക്
1: എണീക്കണം. ഒരു ബുദ്ധിമുട്ട്
3: ഭയങ്കര വേഗം ഉടയ്ക്കണം, അരയ്ക്കണം, ചോറ് വെക്കണം, വെള്ളം അരക്കണം, അതിന്റെ കൂടെ തുണി തേക്കണം, യൂണിഫോം ഉടനെ തേക്കാൻ
1: പറയും,
3: ചൂടാണ്, എന്ന് വേണ്ട, എല്ലാം ആകെ കുഴപ്പം തന്നെ. എന്റെ ബോണി ആകെ കുഴപ്പം തന്നെ,
1: എല്ലാം ഒരു കുഴപ്പം തന്നെ. അപ്പൊ പറയുന്ന രീതിയൊക്കെ
3: നമ്മളൊന്നും പറയില്ല സാറ് പറഞ്ഞ കണക്ക്, എല്ലാം നമ്മള് തന്നെ, നമ്മള് എല്ലാം പോയി, എന്നും പോയാലും പൊട്ടിച്ചാറ് കൂട്ടുസാറ്
1: പറഞ്ഞു. എന്നാ ഓക്കെ ശരി, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ടെ. അപ്പൊ ഓക്കെ ഓക്കെ.
2: അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, എനിക്കൊന്ന് നേരത്തെ രാധാമണി അമ്മയുടെ കോൾ കട്ടായി, എനിക്ക് രാധാമണി അമ്മ വീണ്ടും ഒന്ന് വിളിക്കുക. ഓക്കെ, അടുത്തൊരു പാട്ടിലോട്ട് കിടക്കുകയാണ്.
4: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി കൊല്ലം.

0: കരുനാഗപ്പള്ളി നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓക്കെ, അപ്പോൾ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ജാസി ഗിഫ്റ്റ് പാടിയ അല്ലെ, ജാസി ഗിഫ്റ്റ് തന്നെ സംഗീതമൊക്കെ നൽകിയ ഒരു ഗാനമാണ്. ഒരു കാലത്തെ വലിയ ഹിറ്റ് ഗാനമാണ് അല്ലെ, എവിടെ ചെന്നാലും ഈ പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം.
2: ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം ഈ സെലക്ട് ചെയ്ത ഈ സബ്ജക്ട് ഉണ്ടല്ലോ, അത് തന്നെ ഏറ്റവും നല്ലൊരു സബ്ജക്ട് ആണ് ഇപ്പോഴത്തെ ഈ സന്ദർഭത്തില്. അത് ഏറ്റവും അനുയോജ്യമായ ഒരു സബ്ജക്ട്.
1: ഞാനിതിന് ശ്രോതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അതേ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഓക്കെ,
2: അപ്പോഴ് ഇപ്പം ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിലാണ്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരം ജോലിക്ക് വിടരുത്. അല്ലാതെ എത്രയോ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. എന്റെ വീട്ടിൽ തന്നെ 3 പേരുണ്ട്, എം എസ് സി ബി എഡ് കഴിഞ്ഞ്, ബി ടെക് കഴിഞ്ഞത്, പി എസ് സി കെമിസ്ട്രി എടുത്ത ആളും. ഈ 3 പേരും അവര് പി എസ് സി എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇങ്ങനെ എന്റെ തൊട്ടടുത്ത വീട്ടിൽ 2 പെൺകുട്ടികൾ, ആരോരും ഇല്ലാത്ത 2 പെൺകുട്ടികളുണ്ട്. അവരും ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസം വേണ്ടി പി ജി ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്കെങ്കിലും ഈ ഒരു വരുമാനം കൊടുക്കത്തക്ക രീതിയിൽ ഈ സർക്കാരിന് ചെയ്തുകൂടെ? എന്തിനാ ഈ ഉദ്യോഗസ്ഥര് ടീച്ചേഴ്സിനൊക്കെ എന്ത് നല്ല സാലറി ആണെന്നറിയാവോ? അവരെ ഈ ട്രെയിനിങ്ങിന് വിട്ട് നല്ല പൈസ കൊടുത്താണ് അവരെ
1: ട്രെയിനിങ്.
2: ഇതുപോലുള്ള ഏതെങ്കിലും ഒക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കായിരുന്നെങ്കിൽ അവർക്ക് എന്ത് നല്ല ആശ്വാസമായേനെ സാറേ. അപ്പൊ ഞങ്ങളുടെ ഈ പ്രതികരണം കൊണ്ട് ഇനിയെങ്കിലും ഈ സർക്കാര് കണ്ണ് തുറന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോവാണ്. വളരെ ഹൃദയത്തെ തട്ടിയുള്ള പറയുക സാറേ.
1: കാരണം ഞങ്ങൾ
2: പ്രായമായ പേരൻസ് ആണ്. ഇപ്പോഴും ഞങ്ങൾ വേല ഇതാണ് ഈ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ. ഇനിയെങ്കിലും ഈ സർക്കാർ അത് നോക്കി അവർക്ക് അനുയോജ്യമായ വലിയ ഉന്നത ഉദ്യോഗം ഒന്നും കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞേ, അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ എന്തെങ്കിലും കൊച്ചു കൊച്ചു ജോലികൾ. ഇനി ഇങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ വരുമല്ലോ.
1: അധ്യാപകരെ സർക്കാർ ജീവനക്കാരെയാണ് ഉപയോഗിക്കുന്നത്.
2: ആണ്. അപ്പൊ കൊടുക്കുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക.
1: ഒന്നുമില്ല, ഈ പോകുന്നവർക്കെല്ലാം ദിവസേന വേതനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി എന്താ പറയുക, അലവൻസ് എന്നോ എന്തെങ്കിലുമൊക്കെ പല പേരിലൊക്കെ അറിയപ്പെടുമല്ലോ.
2: പല ഓമന പേരുകളിലും വിളിച്ച് അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് സാറേ. അവരൊന്നും കിട്ടുന്നവരൊന്നും വേണ്ട വേണ്ട എന്ന് പറയത്തില്ല. എത്ര കിട്ടിയാലും മുഴുക്കാത്തവര്, 99 ഉള്ളവർ 100 ആക്കാൻ ശ്രമിച്ചിട്ടതേ ഉള്ളു. അല്ലാതെ പാവപ്പെട്ടവൻ എന്നാ അവനെന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് ആരും വിചാരിക്കത്തില്ല. അപ്പൊ അത് വിചാരിക്കണമെങ്കിൽ നമ്മുടെ ഈ സർക്കാർ തന്നെ ഇനിയെങ്കിലും ഞങ്ങളുടെ ഈ രോദനം കേട്ട് കണ്ണു തുറന്നാല് ഞാൻ ധന്യയായി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാറേ. അത്രയ്ക്ക് വിഷമം കൊണ്ടാ.
1: അത് നമുക്ക് അറിയാം, ആ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഹൃദയത്തിന്റെ ഭാഷയിലാണ് പറയുന്നത്, ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്.
2: പല വീടുകളിലും ബുദ്ധിമുട്ടാണ് സാറേ. ഇപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുന്ന മക്കൾക്ക് ഞങ്ങൾ ചെലവിന് കൊടുത്തോണ്ടിരിക്കുക.
1: ആ
2: അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കേ. ഈ കുഞ്ഞുങ്ങൾ ഇനി കുന്താലി എടുത്തോണ്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? എന്നിട്ട് തന്നെ അവര് പോകുന്നുണ്ട്, അവര് കിട്ടുന്ന വരുമാനത്തിന് അവര് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്
1: കാണുമ്പം പലരും പ്രൈവറ്റ് മേഖലയിലായിരിക്കും പോകുന്നത്. അവിടെ
2: അവിടുന്ന് എന്തോ
1: അവരൊന്നും കൊടുക്കത്തില്ല
2: പൈസ. പിന്നെ ഞങ്ങള് വേല ചെയ്യുന്നത് കൊണ്ട് അവസ്ഥകൾ ജീവിച്ചു പോകുന്നു. 10, 30, 32 വയസ്സായ മക്കളാ. ഇനി അവർക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ ഇനി എന്നാ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഒന്ന് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാറേ.
1: വളരെ ശരി.
2: ഓക്കെ,
0: അപ്പോൾ നമ്മൾ അടുത്തൊരു ഗാനത്തിലോട്ട് പോവുകയാണ്. എന്തായാലും ഇത് അതിൻ്റെ എന്താ പറയുക, ഹൃദയത്തിൽ തട്ടി ആ നൊമ്പരം നമുക്ക് ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അല്ലെ രോദനങ്ങൾ അല്ലെ പല ഭാഗത്തുനിന്നും പല കോണുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് സർക്കാർ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0491-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ.

അപ്പം ഒരു ദുഃഖാർദ്രമായ ഒരു ഗാനമാണ് കേട്ടത്. കനൽക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. കൈതപ്പുറത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, കെ ജെ യേശുദാസിന്റെ ശബ്ദം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോളില്ല, അപ്പൊ നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കാം. അപ്പൊ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 0474 7921 1111. അപ്പോൾ ഞാൻ അതിനുമ്പ് ഒന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ ഈ പറഞ്ഞ സെൻസസ് എന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 2010-11 കാലഘട്ടമാണെന്ന് തോന്നുന്നു. അന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ സെൻസസ് നടന്നത്. അന്ന് എനിക്കൊന്ന് സ്കൂൾ അവധിക്കാലമായിരുന്നു, വേനൽ അവധിക്കാലമായിരുന്നു. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഈ സ്കൂൾ തുറക്കുന്ന ജൂലൈ തൊട്ടെന്ന് പറയുമ്പോൾ സ്കൂൾ തുറക്കുന്ന അധ്യയന വർഷം അല്ലെ ആരംഭിച്ചു, അടുത്ത മാസമാണ്, 2-ാമത്തെ മാസമാണ്. അപ്പോൾ അന്നേരമൊക്കെ നടക്കുമ്പോൾ ഈ എനിക്കൊന്ന് ഒരു പ്രധാനപ്പെട്ട അല്ലെ പാഠഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയത്ത്, പഠിപ്പിക്കേണ്ട ഒരു സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് പകർന്ന് നൽകേണ്ട സമയത്ത് അത് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ തിടുക്കത്തിൽ ഈ പാഠങ്ങളൊക്കെ എടുക്കണം അല്ലേ, വൈകിയ വേളയിൽ ഒക്കെ അല്ലേ താമസിക്കും തോറും ആ തിടുക്കത്തോടെ ഈ പാഠഭാഗങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ട് കടന്നു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കാം.

അപ്പോൾ ഇന്നത്തെ ലിസ്നേഴ്സ് ലോഞ്ച് ഇവിടെ സമാപിക്കാൻ സമയമായി, അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം വിളിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതിനു മുമ്പേ ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് ഈ ഒരു സീരിയസ് ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തോട്ട് കടന്നില്ല. ഇപ്പോൾ ഒരു ശ്രോതാവ് വിളിച്ച് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് ഞാൻ അത് ശരിയാണ് ഞാനത് പറയേണ്ടതായിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തിയതിന് നന്ദി പറയുകയാണ്. എൻ്റെ പല ലൈവുകളിലും എൻ്റെ ലൈവുകളിലും എല്ലാവരുടെയും ലൈവുകളിലും ഒക്കെ വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കേശവൻ ചേട്ടൻ, പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നത്. പത്തനംതിട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അല്ലേ ഇവിടെ നമ്മുടെ റേഡിയോ ബെൻസിയർ, കൊല്ലത്തുള്ള റേഡിയോ ബെൻസിയറിൽ വിളിക്കുന്ന അന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്ന് വലിയ അത്ഭുതമായിരുന്നു. ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു, അവിടെയും ഈ റേഡിയോ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ ഈ വ്യക്തി. അപ്പോൾ ആ ആ സ്നേഹത്തിൻ്റെയും എന്താ ആ സാഹോദര്യത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് തവണ ഇവിടെ റേഡിയോയിൽ വന്നിട്ടുമുണ്ട്, നേരിട്ട് കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാനുമായിട്ടിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല പലരുമായിട്ട് ഇവിടെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിടവാങ്ങി, ഈ ലോകത്തു നിന്ന് വിടവാങ്ങി. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഈ മെസ്സേജ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അറിയും കേൾക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും അദ്ദേഹം എപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ഫോണിലൂടെയും, അല്ലാതെ ലൈവിലൊക്കെ ധാരാളം വിളിച്ചു, പിന്നെ ഇടയ്ക്കായിട്ട് വിളിക്കുന്നതും ഇല്ലായിരുന്നു. എന്തായാലും അദ്ദേഹം ആ സ്വരം നിലച്ചു. അപ്പോൾ അത് ഒന്ന് ശ്രോതാക്കളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് അറിയിക്കുന്നതിനോടൊപ്പം ആ ഒരു എന്താ ഓർമ്മയ്ക്ക് മുന്നിൽ ആ പൂക്കൾ സമർപ്പിക്കുകയാണ്. ഓക്കെ, ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ, അടുത്ത ലിസണേഴ്സ് ലോഞ്ച് വരെ എല്ലാവർക്കും വണക്കം. ഓക്കെ, റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗ്നോഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ. ഫിൻലൻഡിലുള്ള റോയൽ അക്കാഡമി ഓഫ് മ്യൂസിക് പ്രസിദ്ധമാണ്. എന്നാൽ അതിനേക്കാൾ പ്രസിദ്ധമാണ് അവിടെയുള്ള ഒരു സംഗീതോപകരണം. അത് മറ്റൊന്നുമല്ല, ഒരു വയലിൻ. അതറിയപ്പെടുന്നത് സ്ട്രദാരിയൂസ് എന്നാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗീതോപകരണമാണ് അത്. ഇറ്റാലിയൻ വയലിൻ നിർമ്മാതാവായ അന്റോണിയോ സ്ട്രദിവാരിയൂസ് എന്ന ആളാണ് അത് നിർമ്മിച്ചത്. 80-ൽ പകരം പ്രത്യേക തടിക്കഷ്ണങ്ങൾ ചേർത്ത് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വയലിൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പുറത്ത് 30 വിവിധ തരം വാർണിഷുകൾ പുരട്ടി പോളിഷ് ചെയ്തിരിക്കുന്നു. കാണാനുള്ള ഭംഗി മാത്രമല്ല, അതിലുപരിയായി അതിൻ്റെ നാദമാധുരി അതുല്യമാണ്. അത്രത്തോളം മധുരമായ ഒരു വയലിൻ ലോകത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ 1981 കൃത്യമായി പറഞ്ഞാൽ, ഒരു ബ്രിട്ടീഷ് സംഗീതജ്ഞനായ പീറ്റർ ക്രോപ്പർ എന്ന പേരുള്ള ആളിനെ റോയൽ അക്കാഡമി ആദരിക്കുവാനായി ക്ഷണിച്ചു. ആ അവസരത്തിൽ ഈ അപൂർവമായ വയലിൻ വായിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഈ വയലിനുമായി സ്റ്റേജിലേക്ക് പോകവേ ഒരു ദുരന്തമുണ്ടായി. അതിതായിരുന്നു, അദ്ദേഹം നടന്നു പോകവേ കാൽ തട്ടി വീണു. വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന വയലിൻ ഒരുപാട് കഷണങ്ങളായി പൊട്ട ചിതറിപ്പോയി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി. കാരണം ലോകം വളരെ വിലപ്പെട്ടതായി കരുതിയിരുന്ന ഒരു സംഗീതോപകരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പീറ്റർ ക്രോപ്പർ ഉടൻ തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറി തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. അങ്ങനെ അമൂല്യമായ ഒരു സംഗീതോപകരണം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കവേ, മറ്റൊരു കരകൗശല വിദഗ്ധൻ, അയാളുടെ പേര് ചാൾസ് ബെയർ എന്നായിരുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ ഈ വയലിൻ ഒന്നുകൂടി ഒട്ടിച്ചു ചേർക്കാമോ എന്ന്. അയാൾക്ക് അതിനുള്ള അനുമതി ലഭിച്ചു. അങ്ങനെ ചാൾസ് ബെയർ വളരെ സൂക്ഷ്മമായി ആഴ്ചകളും മാസങ്ങളോടും ഇരുന്ന് ഈ കഷണങ്ങൾ തുന്നിച്ചേർത്തു. അതിനുശേഷം പഴയതുപോലെ അദ്ദേഹം അതിൻ്റെ പുറത്ത് വാർണിഷുകൾ പുരട്ടി. എന്നാൽ സുപ്രധാനമായൊരു നിമിഷം വന്നു. ഈ വയലിൻ ഇനിയും വായിക്കുമ്പോൾ പഴയ നാദമാധുരി ഉണ്ടാവുമോ എന്ന്. അവർ പീറ്റർ ക്രോപ്പറിനെ തന്നെ മടക്കി വിളിച്ചു ഇത് വായിക്കുവാനായിട്ട്. അന്ന് വലിയൊരു ജനാവലി അവിടെ തടിച്ചുകൂടിയിരുന്നു. പീറ്റർ ക്രോപ്പർ ആ വയലിൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. പഴയ വയലിനുണ്ടായിരുന്ന മാധുര്യത്തേക്കാൾ അല്പമെങ്കിലും മെച്ചമായ മാധുര്യമാണ് ഇപ്പോഴെന്ന് തോന്നിയത്. അത്രത്തോളം മധുരമായിട്ട് എല്ലാവർക്കും തോന്നി. ഇത് ഒരു സംഭവം ആണ്, ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത്, നമ്മുടെ ജീവിതത്തിലെ ചലനം നിന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വഴിമുട്ടി എന്ന് തോന്നും. ചിലപ്പോൾ അപ്പോഴാണ് മരണത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്, ആത്മഹത്യയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്. നമ്മൾ അന്നേരം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ പൊട്ടിത്തകർന്നു പോയ ജീവിതം അവസാനിക്കുന്നില്ല എന്നാണ്. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ബന്ധുവിനുണ്ടാകുന്ന ഒരു മരണം, ജീവിതത്തിലെ ഒരു പരാജയം, ഒരു നഷ്ടം, ഒരു കടബാധ്യത എന്നിങ്ങനെ എത്രയേറെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നത്. ഇവിടെ ഏറെ പ്രസക്തം, നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ചാൾസ് ബെയർ എന്ന് പറയുന്ന ആ കരകൗശല വിദഗ്ധനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ആ വയലിൻ പൊട്ടിത്തകർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ദുഃഖമായിരുന്നു. പക്ഷേ അതിനപ്പുറം അവരൊന്നും ചെയ്യാൻ തുനിഞ്ഞില്ല. ആ ഉണ്ടായ ദുരന്തം തിരുത്തുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് അവരാരും ചിന്തിച്ചില്ല. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു, ഈ വയലിൻ വീണ്ടും ഒട്ടിച്ചു ചേർക്കുവാൻ സാധിക്കുമെന്ന്. അത് വിജയിക്കുകയും ചെയ്തു. നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ചുറ്റും ആളുകൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നോക്കി നിൽക്കാതെ, വെറും സഹതാപം കാണിച്ച് മാറി നിൽക്കാതെ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെട്ട് അവരുടെ പൊട്ടിച്ചിതറിയ ജീവിതങ്ങൾ ഒട്ടിച്ചു ചേർക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏർപ്പെടാൻ കഴിയും. അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള മനസ്സ് വേണം. അതിനുള്ള ധൈര്യവും മനസ്സും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്തു നിന്നൊക്കെ നമുക്ക് അതിനുള്ള ശക്തിയും വിഭവങ്ങളും ഉണ്ടായെന്നിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ വെറും കാഴ്ചക്കാരായി പോകാതെ
വെറും സഹതപിക്കുന്നവരായി മാത്രം മാറാതെ അവരുടെ ജീവിതത്തെ വിളക്കിച്ചേർക്കാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ പാട്ടിന്റെ പാലാഴി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. പാട്ടിന്റെ പാലാഴിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ എപ്പിസോഡുകളിൽ പാട്ടിന്റെ പാലാഴിയിൽ ശ്രോതാക്കൾ ആസ്വദിച്ചത് ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ്. ഇതിന്റെ 10-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇത് അവസാനത്തെ ഭാഗമാണ്. 12,000-ത്തിലധികം പാട്ടുകൾ പാടിയിട്ടുണ്ട് ആശാ ഭോസ്ലെ. അതുകൊണ്ട് തന്നെ നല്ല പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒട്ടേറെ ഹിറ്റുകൾ ആശാ ഭോസ്ലെ സമ്മാനിച്ചതുകൊണ്ട് അതിൽ നല്ലത് തിരഞ്ഞെടുക്കുക ഏറെ പ്രയാസമുള്ള ഒരു കർത്തവ്യമായിരുന്നു. എന്നാലും എനിക്ക് ഇഷ്ടമുള്ള കുറേയേറെ പാട്ടുകൾ കഴിഞ്ഞ 9 എപ്പിസോഡുകളിൽ കേൾപ്പിക്കുകയുണ്ടായി. അത് ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഗാനങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല, അവരുടെ ജീവചരിത്രവും സംഗീത മേഖലകളെക്കുറിച്ചും അവർ സഹകരിച്ച സംഗീത സംവിധായകരെക്കുറിച്ചും ആശാ ഭോസ്ലെയുടെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളെക്കുറിച്ചും ശ്രോതാക്കളെ പരിചയപ്പെടുത്താൻ ഞാനൊരു ചെറിയ ശ്രമം നടത്തിയിരുന്നു. എന്തായാലും ഇത്രയേറെ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആലപിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം മായ് എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. വളരെ വ്യത്യസ്തമാർന്ന ഒരു ഗാനമാണിത്. എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിതിൻ്റെ ആലാപന ശൈലി വളരെയേറെ ഈണമായിട്ടുണ്ട്. ഇതിന് സംഗീതവും ഈണവും നൽകിയത് നിതിൻ ശങ്കറാണ്. വരികൾ മനോജ് തപ്പാട, സഹീൽ സുൽത്താൻപൂരി. പാടിയത് ആശാ ഭോസ്ലെ.

0: അടുത്തതായി ഞാൻ മനോരമ പത്രത്തിൽ വന്ന ചില കുറിപ്പുകളിലേക്ക് കടക്കുകയാണ്. ആശയുടെ സ്വരം പരമാവധി പ്രയോജനപ്പെടുത്തിയത് എസ് ഡി ബർമനും ഒ പി നായാറും ആർ ഡി ബർമനുമാണ്. എന്നാൽ വിവിധ തലമുറകളിൽപ്പെട്ട ഒട്ടുമിക്ക സംഗീത സംവിധായകർക്ക് വേണ്ടിയും ആശ പാടിയിട്ടുണ്ട്. ഹൻസ്രാജ്, ബഹ്ലു, വസന്ത് ദേശായി മുതൽ അനു മലിക്, നദീം ശ്രാവൺ, എ ആർ റഹ്മാൻ തുടങ്ങിയവർ വരെ നീളുന്നതാണ് ആ പട്ടിക. മറ്റ് പല സംഗീത സംവിധായകരും ആശയെ രണ്ടാം തരം പാട്ടുകൾക്ക് വിളിച്ചപ്പോൾ മികച്ച ഭജനുകൾ ഖരാന, കാജൽ, ഗൃഹസ്ഥി തുടങ്ങിയവ നൽകി ആദരിച്ചത് ബോംബെ രവിയായിരുന്നു. ഇവ പാടിയ അതേ ആശ തന്നെയാണ് ഹിന്ദി സിനിമയിൽ ആദ്യത്തെ റോക്ക് ആൻഡ് റോൾ ഗാനവും പാടിയത്. ഈന മീന ഡിഖ, ജീനെ ദോ ഔർ ജിയോ തുടങ്ങിയ ഗാനങ്ങൾ. ആദ്യത്തെ ശാസ്ത്രീയമായ പെൺ കവാലിയും ആശാജിയാണ് പാടിയത്. നിഗാഹെ, നാസ്കെ, ബർസാത് കി രാത് തുടങ്ങിയവയാണ് അത്. കാബറെ പോപ്പ് ഗായികയായി ഒരു കാലത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ട ആശയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഉമ്രാവോ ജാൻ. അതിലെ അനശ്വര ഗാനങ്ങൾക്ക് ഖയാമിനോട് ആശ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. യേശുദാസും ആശയും ചേർന്ന് പാടിയ ജാനേമൻ ജാനേമൻ ചോട്ടി സി ബാത്ത് എന്ന ചിത്രത്തിൽ സലിൽ ചൗധരിയുടെ പ്രശസ്തമായ ഈണമായിരുന്നു അത്. എ ആർ റഹ്മാന്റെ രംഗീലാരെ, തൻഹ തൻഹ എന്നീ ഗാനങ്ങൾ 90s ആശയ്ക്ക് പുനർജന്മം നൽകിയവയാണ്. റഹ്മാന്റെ തന്നെ ഈണത്തിൽ ലഗാൻ, താൽ തുടങ്ങിയ ചിത്രങ്ങളിലും ആശ പാടി. തമിഴിൽ ഇരുവർ എന്ന ചിത്രത്തിൽ വെണ്ണില വെണ്ണില എന്ന പാട്ടും പാടി. മങ്കേഷ്കർ കുടുംബത്തിലെ മാതൃഭാഷയായ മറാഠിയിലും ക്ലാസിക്കുകളായി കരുതപ്പെടുന്ന പല ചിത്രങ്ങളിലും ആശ പാടിയിരുന്നു. മറാഠി കവികളുടെ ഭാവഗീതങ്ങൾക്കും ആശ സ്വരം പകർന്നിട്ടുണ്ട്. ഹൃദയനാഥ് മങ്കേഷ്കർ ഈണം നൽകിയ ആശ പാടിയ ഭക്തിഗാനങ്ങൾ മറാഠികൾക്കിടയിൽ പ്രശസ്തമാണ്. അടുത്ത ഗാനം സോനാസ്പ എന്ന സിനിമയിലേതാണ്. സംഗീതം സമീർ ടാൻഡൻ, വരികൾ സമീർ അഞ്ചാൻ.
1: मुझ नींद न आने की मुश्किल बीमारी है,
2: नो प्रॉब्लम.
1: दिन टायरिंग टायरिंग है और रात भी भारी है,
2: नो प्रॉब्लम. हमारे पास मुश्किल सुलझाओ, टेंशन क्यों लेते.

മനോരമയിൽ ഹരിഹരൻ ഇങ്ങനെ കുറിക്കുകയുണ്ടായി. 1977 സുജാത പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് ഗായകൻ യേശുദാസ് ഹിന്ദി ഗാനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഗോരി തേരാ ഗാവ് ബിടാ പ്യാര എന്ന ഗാനം സൂപ്പർ ഹിറ്റായി ആളുകളുടെ മനസ്സിൽ കയറി. ചിത് ചോർ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ആ ഗാനം പാടിയത്. രവീന്ദ്ര ജയനായിരുന്നു സംഗീതം. സുജാതയുടെ സംഗീത സംവിധായകൻ ആരാകണമെന്ന ചർച്ച നടന്നപ്പോൾ യേശുദാസ് തന്നെയാണ് രവീന്ദ്ര ജയന്റെ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ ബോംബെയിലെത്തി പരിചയപ്പെട്ടു. അദ്ദേഹം ഈ സിനിമ ചെയ്യാമെന്ന് ഏറ്റു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ എഴുതിയത്. പാട്ടിന്റെ കമ്പോസിംഗ് സമയത്ത് സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം ആശാ ഭോസ്ലെ കൊണ്ട് പാടിക്കണമെന്ന് യേശുദാസോ രവീന്ദ്ര ജയനോ ആണ് നിർദ്ദേശിച്ചത്. കൃത്യമായി ഓർക്കുന്നില്ല. ഈ പാട്ടിനായി ആശയെ തീരുമാനിച്ചതോടെ ചിത്രത്തിലെ ആശ്രിത വത്സലനെ എന്ന് തുടങ്ങുന്ന ഗാനം ലതാ മങ്കേഷ്കരെ കൊണ്ട് പാടിക്കണമെന്നൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചു. അതെല്ലാവർക്കും താല്പര്യമായി. പക്ഷേ തിരക്കുകൾ കാരണം ലതയുടെ ഡേറ്റ് ലഭിച്ചില്ല. പിന്നീട് ഹേമലതയാണ് ആ ഗാനം പാടിയത്. ബോംബെയിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മനോഹരമായി ചിരിച്ചുകൊണ്ട് എത്തിയ ആശയെ മലയാളത്തിലുള്ള വരികൾ കൃത്യമായി ഉച്ചരിക്കാൻ പഠിപ്പിച്ചത് മങ്കൊമ്പായിരുന്നു. വളരെ വേഗം അവർ അത് പഠിച്ചെടുത്ത് പാടി. വൻ ഹിറ്റായിരുന്നു ആ പാട്ട്. അതുവരെ മലയാളം കേട്ടിരുന്ന ഗാനങ്ങളെക്കാൾ വ്യത്യസ്തമായ പാട്ടുകളാണ് രവീന്ദ്ര ജയൻ ആ സിനിമയ്ക്കായി ഒരുക്കിയത്. അതിന് ഇരട്ടി മധുരമായി ചേരുന്നതായിരുന്നു ആശയുടെ ശബ്ദം. കുറച്ചു വർഷം മുൻപ് എറണാകുളത്തുള്ള ഒരു ചാനലിൻ്റെ പരിപാടിയിലാണ് പിന്നീട് ആശയെ ഞാൻ കാണുന്നത്. മലയാളത്തിൽ തന്നെ പാടിപ്പിച്ചത് ഞാനാണെന്നൊക്കെ അവർ അന്ന് എല്ലാവരോടും പറഞ്ഞു. ഇനിയും അവസരങ്ങളുണ്ടെങ്കിൽ പാടുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. അടുത്ത ഗാനം റിവോൾവർ റാണി എന്ന സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ. സംഗീതം സഞ്ജീവ് ശ്രീവാസ്തവ. വരികൾ ഷഹീൻ ഇക്ബാൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്നും പരിപാടി ആസ്വദിക്കും. ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിൻ്റെ ഏറ്റവും വലിയ ആരാധിക താനാണെന്ന് ആശാ ഭോസ്ലെ പറഞ്ഞിട്ടുണ്ട്. 1989 മധ്യപ്രദേശ് സർക്കാരിൻ്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ലതയുടെ പേരിലുള്ള പുരസ്കാരം ആശയ്ക്കാണ് നൽകിയത്. ലതയും ആശയും തമ്മിൽ പിണക്കമാണെന്ന കഥകൾ പ്രചരിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആശയോട് ചോദിച്ചാൽ സ്വന്തം മുറിയുടെ അപ്പുറത്തേക്ക് നീളുന്ന വാതിൽ ചൂണ്ടിക്കാണിച്ച് ആശ പറയുമായിരുന്നു.

സ്റ്റുഡിയോയിൽ ഒന്നിച്ചു പാടുന്ന സാഹചര്യത്തിൽ ലതയുടെ വലത് കൈയിലാണ് പാട്ടുപുസ്തകമെങ്കിൽ ആശയുടെ ഇടത് കൈയിലായിരിക്കും അത്രേ. പരസ്പരം അഭിമുഖീകരിക്കാതിരിക്കാനുള്ള തന്ത്രമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. അടുത്ത ഗാനം 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. പാടിയത് കുണാൽ ഗാഞ്ചവാല, ആശ ഹോസ്ലി.

മൂത്ത കുട്ടി എന്ന നിലയിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലതയുടെ തണലിലാണ് ആശ ഉൾപ്പെടെയുള്ള സഹോദരിമാർ വളർന്നത്. എന്നാൽ ചലച്ചിത്ര സംഗീതത്തിൽ ലതയുടെ പിന്തുണ കൊണ്ടല്ല ആശ വളർന്നു. വി ശാന്താറാമിന്റെ അന്തോം കീ ദുനിയ എന്ന ചിത്രത്തിൽ പാടാൻ ആദ്യമായി ആശയെ ക്ഷണിച്ചപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന് അമ്മയുടെ സമ്മതം പോലും വാങ്ങാതെയാണ് ആശ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പാഞ്ഞത്. പക്ഷേ സഭാകമ്പം മൂലം പാടാൻ പറ്റിയില്ല. നിരാശയായി മടങ്ങിയെത്തിയ ആശയോട് ലത പറഞ്ഞു, നിനക്കത് വേണം, ആർത്തി കാണിച്ചിട്ടല്ലേ. സത്യത്തിൽ ഇതൊരു ഗായിക മറ്റൊരു ഗായികയോട് ചോദിച്ചതല്ല, അനിയത്തിയോട് കരുതലുള്ള ചേച്ചി ചോദിച്ചതായിരുന്നു. ലതയേക്കാൾ 4 വയസ്സിന്റെ എളുപ്പമാണ് ആശയ്ക്ക്. അച്ഛൻ മരിക്കുമ്പോൾ ലതയ്ക്ക് 13 വയസ്സ്, ആശയ്ക്ക് 9. അച്ഛൻ മരിച്ചതിന്റെ 8-ാം ദിവസം സിനിമയിൽ അഭിനയിക്കാൻ മുഖത്ത് ചായം തേക്കേണ്ടി വന്ന ചേച്ചിയോട് ആശയ്ക്കെന്നും ആദരവായിരുന്നു. ഒരിക്കൽ ദീദിയുടെ കയ്യിൽ നിന്ന് കൈക്കുഞ്ഞായിരുന്ന ആശ വീണു. അതിന്റെ പാട് മരിക്കുമ്പോഴും ആശയുടെ നെറ്റിയിലുണ്ടായിരുന്നു. ലത സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആശയും ഒക്കത്തേന്തി ക്ലാസ് നടക്കുമ്പോൾ അവളെ മടിയിലിരുത്തിയതിന്റെ പേരിൽ പലപ്പോഴും അധ്യാപകരുടെ ശകാരം കേട്ടു. ആശയില്ലാതെ സ്കൂളിൽ പോകാൻ വയ്യെന്ന് പറഞ്ഞാണ് ലതയുടെ പഠനം അവസാനിപ്പിച്ചതെന്ന് പോലും പറയപ്പെടുന്നു. ബീഗം ജാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനം ഇനി ആസ്വദിക്കാം. സംഗീതം അനുമാലിക്, വരികൾ കൗസർ മുനീർ, പാടിയത് ആശ ഭോസ്ലേ.

യേശുദാസിന്റെ അനുഭവക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു. പ്രായമാകാത്ത സ്വരത്തിന്റെ ഉടമയായിരുന്നു ആശാദീതി. എന്നും യുവത്വം വിട്ടുമാറാത്ത ശബ്ദം. സിനിമകളിലും വേദികളിലും ഒരുമിച്ച് പാടിയപ്പോഴൊക്കെ അവരുടെ സംഗീതജ്ഞാനവും സ്വരസിദ്ധിയും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ജാനേമൻ മുതൽ ഓ ബാബരെ വരെ ഞങ്ങൾ ഒരുമിച്ച് പാടിയ പല പാട്ടുകളും വലിയ ഹിറ്റായത്. ജാനേമൻ ഒക്കെ സ്റ്റുഡിയോയിൽ ഒന്നിച്ചു തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. ഹിന്ദി അല്ലാത്ത മറ്റ് ഭാഷകളിൽ പാടുമ്പോഴും വാക്കുകളുടെ ഉച്ചാരണം മികച്ചതാക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സംഗീതത്തിനായി പിറന്ന സഹോദരങ്ങൾ തന്നെയാണ് ലതയും ആശയും. പാരമ്പര്യമായി പകർന്നു കിട്ടിയ സിദ്ധിയെ അവർ കരുതലോടെയും ആദരവോടെയും കാത്തുസൂക്ഷിച്ചു, ഉപയോഗിച്ചു. ശാസ്ത്രീയ സംഗീതമായാലും നാടൻ പാട്ടായാലും പാശ്ചാത്യ സംഗീത ശൈലിയിലുള്ള പാട്ടായാലും ഒരുപോലെ വഴങ്ങും എന്നതായിരുന്നു ആശയുടെ കരുത്ത്. അത് അവരെ പുതുതലമുറയിലെ സംഗീത പ്രേമികളുടെയും പ്രിയപ്പെട്ട ഗായികയാക്കി. ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ആഴത്തിലുള്ള അറിവും മികവും അവരുടെ ആലാപനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പാടിയ പാട്ടുകൾ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഉമ്രാവോ ജാൻ സിനിമയിൽ അവർ പാടിയ പാട്ടുകൾ. അസാധ്യ മികവുള്ള ആലാപനമായിരുന്നു അത്. പരസ്പരം ആദരവോടെ കണ്ടിരുന്ന വ്യക്തിബന്ധമായിരുന്നു ഞങ്ങളുടേത്. ഒരിക്കൽ മുംബൈയിലെ അവരുടെ വീട്ടിൽ പോയപ്പോൾ അനുഭവിച്ച സ്നേഹപൂർണമായ ആതിഥേയത്വം മറക്കാനാകാത്ത ഓർമ്മയാണ്. ഇന്ത്യൻ സംഗീത ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് ആശാ ഭോസ്ലെയുടെ വിയോഗം. അവരുടെ സ്വരത്തെ ആരാധിക്കുന്ന ലക്ഷങ്ങൾക്കൊപ്പം എന്റെയും ആദരാഞ്ജലികൾ. അടുത്ത ഗാനം മീര എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ ഗാനമാണ്. സംഗീതം ഇളയരാജ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ആശാ ഭോസ്ലെയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്നും പരിപാടി ആസ്വദിക്കും. ആശാ ഭോസ്ലെ അനുസ്മരിച്ചുകൊണ്ട് ഗായിക സുജാത മോഹൻ ഇങ്ങനെ കുറിച്ചു: ആശാജിയുടെ കടുത്ത ആരാധികയാണ് ഞാൻ. ആ ആരാധന കൊണ്ടാകാം ഞങ്ങൾ തമ്മിൽ ശബ്ദത്തിലും സാമ്യമുണ്ടായത്. റൺ എന്ന തമിഴ് ചിത്രത്തിലെ കാതൽ പിസാസ് എന്ന് തുടങ്ങുന്ന ഗാനം ആശാജിയുടെ ശബ്ദത്തോട് സാമ്യം തോന്നുന്ന രീതിയിൽ തന്നെ പാടണമെന്നാണ് സംഗീത സംവിധായകൻ വിദ്യാസാഗർ ആവശ്യപ്പെട്ടത്. അവർ പാടിയ കുറച്ച് പാട്ടുകൾ കേൾപ്പിച്ചു. തുടർന്നാണ് ആ ഗാനം റെക്കോർഡ് ചെയ്തത്. എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആശാജിയോടും അവരുടെ പാട്ടുകളോടുമുള്ള ഇഷ്ടവും സ്നേഹവും ഒരിക്കലും മായില്ല. അടുത്ത ഗാനം സേതുപതി IPS എന്ന ചിത്രത്തിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, ഇളയരാജ. സംഗീതം ഇളയരാജ.

ഗായകൻ മധു ബാലകൃഷ്ണൻ ഇങ്ങനെ കുറിച്ചു. ചന്ദ്രമുഖിയിലെ കൊഞ്ചനേരം കൊഞ്ചനേരം പാട്ട് റെക്കോർഡിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. രണ്ടുപേരും അവരുടെ ഭാഗങ്ങൾ പ്രത്യേകമായാണ് പാടിയത്. എന്നാൽ പാട്ടിറങ്ങി ഹിറ്റായ ശേഷം ആശാ ഭോസ്ലെയുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. ഞാനാണ് ആ പാട്ടിൻ്റെ ഒരു ഭാഗം പാടിയതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. പിന്നാലെ പല്ലവിയുടെ ആദ്യ ഭാഗം ഫോണിൽ കൂടി തന്നെ ആശാജി പാടി, ഞാൻ ബാക്കി പാടി. അത് മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരുന്നു. ചെറുപ്പകാലം മുതൽ കേട്ട് ആരാധിച്ചിരുന്ന ഗായികയാണ് ആശാജി. അടുത്ത ഗാനം നേർക്കുനേർ എന്ന സിനിമയിലേതാണ്. സംഗീതം ദേവ, പാടിയത് ഹരിഹരൻ, ആശാ ഭോസ്ലെ, വരികൾ വൈരമുത്തു.

ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ബ്രഡ്ലി ആഷയെ അനുസ്മരിച്ചത് ഇങ്ങനെയാണ്. ആഷാ ബോസ്ലിയുടെ യുഗത്തിൽ ലോകം വിതുമ്പുമ്പോൾ മുൻ ഓസ്ട്രേലിയൻ പേസ് ബൗളർ ബ്രഡ്ലി ആ സൗഹൃദത്തെ ഹൃദയവായ്പോടെ ഓർമ്മിക്കുന്നു. 2006 ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കിടെയാണ് ഒരു ആൽബത്തിനായി ഇരുവരും കൈകോർത്തത്. യു ആർ ദി വൺ ഫോർ മീ എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. ആത്മകഥയായ മൈ ലൈഫ് ബ്രഡ്ലിയിൽ ഈ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം വാചാലനാകുന്നു. ഒരു വലിയ ഇതിഹാസത്തോടൊപ്പം ജോലി ചെയ്യാൻ ലഭിച്ച മഹത്തായ അവസരമായിരുന്നു അത്. ഇന്ത്യൻ സംഗീതത്തിലെ അരീത്ത ഫ്രാങ്ക്ലിൻ ആണ് ആഷാ ഭോസ്ലെ എന്നാണ് ബ്രഡ്ലി കുറിച്ചത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഫൈനലിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. 4 മണിക്കൂർ നീണ്ട ഷൂട്ടിംഗ് കാഴ്ച കാണാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് ടീം ഹോട്ടലിൽ നിന്ന് മുങ്ങിയത്. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയായിരുന്നു മ്യൂസിക് വീഡിയോ ഒരുക്കിയത്. ഓഫീസിലെ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്ന യുവാവായാണ് ലീ അഭിനയിച്ചത്. യുവാവിന്റെ സ്വപ്നങ്ങളിൽ പെൺകുട്ടിക്ക് പകരം ആശാ ബോസ്ലെ പ്രത്യക്ഷപ്പെടുന്നതായിരുന്നു രസകരമായ ഭാഗം. അങ്ങേയറ്റം വിനയവും നർമ്മബോധവുമുള്ള സ്ത്രീയായിരുന്നു അവർ, ലീ ഓർക്കുന്നു. ഗാനം പുറത്തിറങ്ങി 4 മാസങ്ങൾക്ക് ശേഷം സിഡ്നി ഓപ്പറ ഹൗസിൽ ഇരുവരും വീണ്ടും കണ്ടുമുട്ടി. അന്ന് ആശാ ഭോസ്ലെ തന്റെ ഒപ്പോട് കൂടിയ ആൽബം ലീക്ക് സമ്മാനമായി നൽകി. ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളിൽ ഒന്നായി അതെന്നും സൂക്ഷിക്കുമെന്ന് താരം പറയുന്നു. അടുത്ത ഗാനം ഇരുവർ എന്ന മണിരത്നം സംവിധാനം ചെയ്ത സിനിമയിലേതാണ്. സംഗീതം എ ആർ റഹ്മാൻ, പാടിയത് ആശാ ഭോസ്ലെ, വരികൾ വൈരമുത്തു.

കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്ന് പരിപാടി ആസ്വദിക്കും. ഗായകൻ ഹരിഹരൻ ഇങ്ങനെ അനുസ്മരിച്ചു: ഏത് സംഗീത രൂപവും അതിൻ്റെ ഏറ്റവും മനോഹര ഭാവത്തിലും രൂപത്തിലും പാടി അത്ഭുതം തീർത്തു ആശാ ഭോസ്ലെ. 28 വയസ്സുള്ളപ്പോഴാണ് ആശാജിക്കായി അബ്സാർ ഈ ഗസൽ എന്ന ആൽബത്തിന് ഞാൻ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഏറെ ആശങ്കയോടെയും അതിലേറെ സന്തോഷത്തോടെയുമാണ് ഞാൻ ആ ഉദ്യമം നിർവഹിച്ചത്. റെക്കോർഡിംഗ് കഴിഞ്ഞ് അവർ അനുഗ്രഹിച്ചപ്പോൾ രാജ്യം കണ്ട എക്കാലത്തെ മികച്ച ഗായികയുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുകയായിരുന്നു ഞാൻ. ഏത് ഭാഷയിൽ ആയാലും ഏത് വിധത്തിലുള്ള പാട്ടാണെങ്കിലും അവർക്ക് ആശങ്കയുണ്ടായിരുന്നില്ല. പഠിച്ചെടുക്കും, ആയാസമില്ലാതെ പാടും. ഒരു റൊമാൻറ്റിക് ഗാനം റെക്കോർഡ് ചെയ്യവേ ആശാജി നിർത്തിച്ചു. ചെറിയ പുഞ്ചിരിയോടെ എന്നോട് പാടാൻ പറഞ്ഞു. പാട്ടിൻ്റെ ഭാവം അത് മെച്ചപ്പെടുത്തുമെന്നായിരുന്നു നിർദ്ദേശം. ഇത്തരം പല ഉപദേശങ്ങളും അവരിൽ നിന്നും ഉണ്ടാകും. കഴിഞ്ഞ മാസം 6 അവസാനമായി കണ്ടത്. മകൻ അക്ഷയിൻ്റെ മക്കളുടെ ചിത്രം ഫോണിൽ കാണിച്ചപ്പോൾ വലിയ സന്തോഷമാണ്. അവരെ കാണാൻ ആഗ്രഹം പറഞ്ഞു. മലയാളം പാട്ടുകളെയും യേശുദാസിനെയും ഏറെ ഇഷ്ടമായിരുന്നു. തമാശ ഇഷ്ടപ്പെടുന്ന, നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്ന, മനസ്സിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ് ആശാജി. അവരുടെ വേർപാട് നികത്താൻ ഇനി ആർക്ക് കഴിയും? ഈ എപ്പിസോഡിലെ അവസാനത്തെ ഗാനത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. അലൈപായിദേ എന്ന സിനിമയിലേതാണ് ഗാനം. പാടിയത് ശങ്കർ മഹാദേവൻ, ആശാ ഭോസ്ലെ. വരികൾ വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: ആശാ ബോസ്ലേക്ക് ഗാനങ്ങൾ കൊണ്ട് ഒരു അർച്ചന ചെയ്യുകയായിരുന്നു. ഞാൻ ഈ 10 എപ്പിസോഡുകളിലും നിർവഹിച്ച കൃത്യം ആ ഗാനങ്ങൾ ആശാ ബോസ്ലയുടെ വൈവിധ്യം സൂചിപ്പിക്കുന്നു. ആ ഗാനങ്ങൾ ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ്. ആ ഗാനങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് സഞ്ചരിക്കും. ഇതോടുകൂടി ആശാ ബോസ്ലയുടെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. ഇത് ആസ്വദിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസി.
2: റേഡിയോ ബെൻസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

രാജൻ കടതടികടതാം പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിടതീന്ദിരന തകിടതീന്ദിരന ദ്രികടവും ദ്രികടവും.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.